ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

മറ്റാരുടെയൊക്കെയോ സ്നേഹം കിട്ടുമ്പോഴാണ് സന്തോഷമുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത്തരം വേഴാമ്പലുകളെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് സ്നേഹം നൽകാനായി ഒരുങ്ങി നിൽക്കുന്ന കാർമേഘങ്ങളുണ്ട്. വേഴാമ്പലിനിഷ്ടം പേമാരിയാണ്. എന്നാൽ ഒരു തുള്ളിയോ അല്പം ചാറ്റൽ മഴയിലോ നനയിച്ച് ദാഹം പോലും മാറ്റാതെ കാർമേഘം മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തൻ്റെ ദാഹം മാറും എന്ന് വിശ്വസിച്ച് മഴ കാത്തിരിക്കുന്ന മനുഷ്യ വേഴാമ്പലുകളുണ്ട്. സ്വയം മൂല്യമോ സ്നേഹമോ ബഹുമാനമോ ഇല്ലാത്തവരാണ് ഇക്കൂട്ടർ. സ്നേഹം ചോദിച്ചു വാങ്ങേണ്ടതോ അടിമപ്പെടേണ്ടതോ അല്ല. ആദ്യം സ്വയം സ്നേഹിക്കാം, ബഹുമാനിക്കാം, അംഗീകരിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം കേൾക്കാം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ കുഞ്ഞിരാമൻ നായരുടെ മുങ്ങിക്കുളിച്ചില്ല എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG

0: ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയത്തിൽ പഞ്ചഗുസ്തിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ ടി വി രമേശ് തളിപ്പറമ്പ് പങ്കെടുക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 വായനശാല. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ഗാനലയം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: കാവ്യധാര. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. കാവ്യധാരയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ മുങ്ങിക്കുളിച്ചില്ല എന്ന കവിത ആലപിക്കുന്നു ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണ.

0: പി കുഞ്ഞിരാമൻ നായരുടെ മുങ്ങിക്കുളിച്ചില്ല എന്ന കവിത ഇതുവരെ ആലപിച്ചത് ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണ. കാവ്യധാര.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് സെപ്റ്റംബർ 15. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 15 വർഷത്തിലെ 258 ദിനമാണ്. സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായി ആചരിക്കുന്നത്. കൂടാതെ ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായും ആചരിക്കുന്നു. മൈസൂർ ദിവാനും ശില്പിയുമായിരുന്ന പ്രഗത്ഭ ഇന്ത്യൻ എഞ്ചിനീയർ എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സെപ്റ്റംബർ 15 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1616 യൂറോപ്പിലെ ആദ്യ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഇറ്റലിയിൽ നിലവിൽ വന്നു. 1821 കോസ്റ്ററിക്ക, എൽ സാൽവദോർ, ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, നിക്കരാഗ്വ എന്നിവ ആക്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് സെൻട്രൽ അമേരിക്ക പ്രകാരം സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1894 ജപ്പാൻ ചൈന പ്യോങ്കോങ് യുദ്ധം അവസാനിച്ചു. 1928 ജലദോഷത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനിടെ അലക്സാണ്ടർ ഫ്ലമിംഗ് പെനിസിലിൻ കണ്ടുപിടിച്ചു. 1935 ന്യൂറംബർഗ് നിയമം നിലവിൽ വന്നു. 1943 ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ അധികാരമേറ്റു. 1948 സ്വതന്ത്ര ഇന്ത്യയുടെ പതാക വഹിക്കുന്ന ആദ്യ കപ്പലായ INS ഡൽഹി കടലിൽ ഇറങ്ങി. 1959 ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ഡൽഹിയിൽ ആരംഭിച്ചു. 1976 ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും പ്രത്യേകം സ്ഥാപനമാക്കി. 1990 കൊങ്കൺ റെയിൽവേ പ്രവൃത്തി ആരംഭിച്ചു. 2015 കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ഇറ്റാലിയൻ നാവികനായ മാർക്കോ പോളോ, ബംഗാളി സാഹിത്യകാരൻ ശരത്ചന്ദ്ര ചാറ്റർജി, സ്വാതന്ത്ര്യസമര സേനാനി ചെമ്പകരാമൻപിള്ള തുടങ്ങിയവരുടെ ജന്മദിനവും ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ക്രിസ്റ്റഫ് യൂക്കൻ, അമേരിക്കൻ നോവലിസ്റ്റ് തോമസ് വൂൾഫ് തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 15.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
5: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
6: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
8: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
6: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492471400, 7025900118.
9: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു

0: ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: വചനാമൃതം. തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അർഹമായ കൂലി കൊടുക്കാത്തവനുമായി അന്ത്യനാളിൽ ഞാൻ ശത്രുതയിലായിരിക്കും. മുഹമ്മദ് നബി.
3: എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
5: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
5: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
8: നീ കളിക്കലേ?
7: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
9: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
8: മോള് സ്കൂളിൽ പോന്നില്ല പോലു.
9: പോന്നില്ലേ, എന്തിട്ട്?
8: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
9: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
8: അതന്നെ ഞാനും വിചാരിക്കുന്നേ, പിന്നെ എന്നാന്നോളെ പ്രശ്നം.
9: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
8: എന്ത്?
9: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
8: ശരിക്കോ?
9: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330 9496974141.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി: സിഎം വിസ്താര, നെല്ലുന്നി.
5: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്: ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
5: ഫോൺ 9496420880 8111933600. സിഎം വിസ്താര.
0: സിഎം വിസ്താര, നെല്ലുന്നി.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ഇ ഡി ശുപാർശ ചെയ്തേക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ 66(2) പ്രകാരം സംസ്ഥാന സർക്കാരിന് കത്ത് നൽകാനുള്ള അനുമതി തേടി കൊച്ചി ഇ ഡി ഓഫീസ് ഉടൻ ഇ ഡി ഡയറക്ടറെ സമീപിക്കും. സി എം ആർ എൽ കേസ് അന്വേഷണത്തിന്റെ

ഭാഗമായി ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. തൃണമൂൽ കോൺഗ്രസ് വിട്ട് നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് മാറിയ 20 MPമാരിൽ 17 പേർ BJPയിൽ ചേരുമെന്ന് കൂച്ച്ബിഹാർ MP ജഗദീഷ് ചന്ദ്ര ബർമ ബസുനിയ വെളിപ്പെടുത്തി. 3 മുസ്ലിം MPമാർ BJPയിൽ ചേരാതെ പുറത്തുനിന്ന് NDAയെ പിന്തുണയ്ക്കുമെന്നും ഒരു TV ചാനലിനോട് പറഞ്ഞു. തെറ്റുതിരുതൽ ചർച്ച ചെയ്യാനുള്ള 3 ദിവസത്തെ CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ഇന്ന് സമാപിക്കും. വൈകിട്ട് 5 കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ പൊതുസമ്മേളനത്തോടെയാണ് അവസാനിക്കുക. വാഹനങ്ങളുടെ പിൻസീറ്റിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന മോട്ടോർ വാഹന നിയമം കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന സ്കൂൾ Group 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും. ഗുസ്തി മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടി 131 പോയിന്റുമായി കണ്ണൂർ ജില്ല കിരീടം നേടി. 17 സ്വർണം, 4 വെള്ളി, 15 വെങ്കലം എന്നിവ നേടി 112 പോയിന്റുമായി തിരുവനന്തപുരം 2 സ്ഥാനം നേടി. ഫിഷറീസ് വകുപ്പിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. വകുപ്പുതല ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വരുമാനത്തിന്റെ 1.76% മാത്രമാണ് ഫിഷറീസ് വകുപ്പിന്റെ സംഭാവന. അത് 5% മന്ത്രി VE അബ്ദുൽ ഗഫൂർ മാപ്പിളബേ തുറമുഖം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. ജില്ലാ സിവിൽ സർവീസ് കായികമേള ഈ മാസം 22-23 കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടക്കും. ഡ്രൈവിംഗ് ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചഹിലം നിർദ്ദേശിച്ചു. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇത്. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയ്ക്കൊപ്പം ഉയർന്നുവരുന്ന നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ തലമുറയിലെ നിയമവിദഗ്ധർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ വികസിക്കുന്തോറും അതിനൊപ്പം പുതിയ നിയമ സാധ്യതകളും വെല്ലുവിളികളും ഉയർന്നുവരും. അവ തിരിച്ചറിയാനും നിയമപരമായി കൈകാര്യം ചെയ്യാനും കഴിയുന്ന തരത്തിൽ നിയമ വിദ്യാഭ്യാസം കാലാനുസൃതമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ 11,551 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 62 കേസുകളിലായി 70 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10,709. രാഷ്ട്രീയം എപ്പോഴും നമ്മളെ വിഭജിക്കുകയാണ് ചെയ്യുന്നതെന്നും തന്റെ രാഷ്ട്രീയം എന്നത് വിശാലമായൊരു ഇടതുപക്ഷമാണെന്നും എഴുത്തുകാരൻ M. മുകുന്ദൻ. ശതാഭിഷിക്തനായ മയ്യഴിയുടെ കഥാകാരൻ ജന്മനാടിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. വ്യാജ US പ്രതിരോധ കരാറിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കീഴിൽ കോൺട്രാക്റ്റായി പ്രവർത്തിക്കുന്ന EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസിന്റെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ 108 ആംബുലൻസ് ജീവനക്കാർക്കും ആനുകൂല്യം കിട്ടും. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികളും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അധികൃതരും EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള കോടതി വിളക്ക് ഇനി നീതിവിളക്ക് എന്ന പേരിൽ അറിയപ്പെടും. ഇന്നലെ ചേർന്ന ദേവസ്വം ഭരണസമിതി പുതിയ പേര് അംഗീകരിക്കുകയും ഹൈക്കോടതി അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പാർട്ടി നേതാക്കളെ ED ഉന്നമിട്ടതോടെ കേന്ദ്ര ഏജൻസികളെ നേരിടാൻ ദേശീയതലത്തിൽ കൂട്ടായ്മ രൂപീകരിക്കാൻ CPM ഒരുങ്ങുന്നു. മനുഷ്യാവകാശ സംഘടനകളെയും സാമൂഹിക പ്രസ്ഥാനങ്ങളെയും കൂട്ടിച്ചേർത്തായിരിക്കും ഐക്യനിര. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ സമാന ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തി വിപുലമായ പ്രസ്ഥാനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി M. V. ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2026-27 സംഭരണ സീസണിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം സംബന്ധിച്ച് മില്ലുടമകളുമായി ധാരണയായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് മില്ലുടമ സംഘടനാ പ്രതിനിധികളുമായി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇടിവ്. പവന് 1,160 രൂപയാണ് ഇന്നലെ കുറഞ്ഞത്. ഇതോടെ പവന് 1,12,080 രൂപയായി. പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. നാരാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.

0: NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം സമുദായത്തോടും മുസ്ലിം ലീഗിനോടും NSSന് ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുകുമാരൻ നായർ പറഞ്ഞു. അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി ആറുമാസം നീട്ടാനുള്ള സർക്കാർ ശുപാർശ PSC തള്ളി. പ്രത്യേക കാലയളവിൽ റദ്ദാകുന്ന റാങ്ക് പട്ടികകളിൽ ചിലതുമാത്രം കാലാവധി നീട്ടാൻ ചട്ടം അനുവദിക്കുന്നില്ലെന്ന് PSC യോഗം വിലയിരുത്തി. ഇക്കാര്യം അറിയിച്ച് സർക്കാരിന് കത്ത് നൽകും. തെക്കൻ ചെങ്കടലിലെ ഗ്രേറ്റർ ഹനീഷ്, ലെസർ ഹനീഷ് ദ്വീപുകൾ കൂടി പിടിച്ചെടുത്ത് തന്ത്രപ്രധാനമായ ചരക്കുപാതയായ ബാബ് എൽ മണ്ടേബ് കടലിടുക്കിൽ പിടിമുറുക്കി യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ. സൗദി അറേബ്യയുടെ പിന്തുണയുള്ള യമനിലെ സർക്കാർ സേന ഹൂതികളുടെ അതിവേഗ മുന്നേറ്റം തടയാൻ തിരിച്ചടിക്ക് ശ്രമിക്കുന്നതിനിടെയാണ് ഈ നീക്കം. ഹൂതികൾ സൗദിക്കെതിരായ അതിർത്തി ആക്രമണങ്ങൾ ശക്തമാക്കി. ഇരിക്കൂറിന്റെ ചിരകാല സ്വപ്നമായ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക്. UDF സർക്കാരിന്റെ കന്നി ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയ പദ്ധതിയുടെ സ്ഥലപരിശോധനക്കും പ്രാഥമിക ചർച്ചകൾക്കും പിന്നാലെ നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ ആധുനിക ഡിസൈൻ സംബന്ധിച്ച് വിശദമായ ചർച്ചയും സജി ജോസഫ് MLA നേതൃത്വത്തിൽ പൂർത്തിയായി. കായിക വാർത്തകൾ. 20th ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യമരുളാൻ ജപ്പാൻകാർ എല്ലാ തരത്തിലും തയ്യാറായി കഴിഞ്ഞു. ഇനി 4 ദിവസം മാത്രമാണ് വിളക്ക് തെളിയാനുള്ളത്. 1951 ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ച ഏഷ്യൻ ഗെയിംസ് 1958 ആദ്യമായി ജപ്പാനിലെത്തുന്നത്. ആദ്യ കളിയിൽ കാര്യമായ വെല്ലുവിളിയില്ലാതെയാണ് ടീം ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് 2020 പരമ്പരയിലെ 2nd മത്സരത്തിന് ശ്രേയസ് അയ്യരും സംഘവും ഇറങ്ങുന്നത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30 ഇന്ത്യ അഫ്ഗാൻ പോരാട്ടം. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലാണ്. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് തുടക്കമാകുമ്പോൾ കിരീടം നിലനിർത്താനൊരുങ്ങി ഇന്ത്യൻ ടീമുകൾ. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യയാണ് നിലവിലെ ജേതാക്കൾ. നാളെയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. ഈ മാസം 27 സമാപിക്കും. ഒരിക്കൽ നഷ്ടമായ US ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ്. ആതിഥേയരുടെ പ്രതീക്ഷയായ 8th സീഡ് ബെൻ ഷെൽട്ടനെയാണ് ഫൈനലിൽ 1st സീഡായ സ്വരേവ് കീഴടക്കിയത്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയതിനു പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് കനത്ത ആഘാതമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അച്ചടക്ക നടപടി. 3rd ടെസ്റ്റിലെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ മാച്ച് ഫീയുടെ 50% പിഴ ചുമത്തുകയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ 11 പോയിന്റ് വെട്ടിക്കുറക്കുകയുമാണ് ചെയ്തത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതാ ടീം പാകിസ്ഥാൻകാരനായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മോസിൻ നഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. സമ്മാനദാന ചടങ്ങിൽ ഇന്ത്യൻ ടീമിനെ ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് നഖ്വി മടങ്ങിയത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: എ.കെ. മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
1: കൃഷ്ണകഥ
2: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.
3: മധുരപുരി സദന മൃദുവദന മധുസൂദന സ്വാഗതം കൃഷ്ണ ചരണാഗതം കൃഷ്ണ.
2: കൃഷ്ണകഥാമൃതം 30-ാം ദിവസം സ്വർഗാരോഹണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കലാപ്രേമൻ മട്ടന്നൂർ.

വന്നു വന്നു ചുൾക്കൊണ്ടു നിന്നുള്ള സകേരാതീതത്തി ലിപ്പോഴേ പോകാനായി മെന്നു ചൊല്ലി തേന.

മേവീനാം രാദേവന്മാരുമായി ഭൂതേനാഥനൂടെ ഗാദേകന്താൻ അവത്തുപോക്കുന്ന സകേരാതീതത്തിൽ വേഗത്തിൽ ചെന്നുള്ള യാദേവന്മാർ സ്നാനവും ചെയ്തു നൽ അരണർക്കായിട്ടു ദാനവും ചെയ്തു പൂജിച്ചു പിന്നെ തിരത്തു ചെന്നങ്ങും സേവിച്ചു മേവിനാർ മൈരേയമാകും ന വിരമദ്യം സാന്തേരാ.

നീടുന്നോർ ഉച്ചത്തിലായി വന്നു വാർത്തയെല്ലാം ചട തുടങ്ങീനാ ചോട്ടം തുടങ്ങീനാ പാട്ടുതുടങ്ങീനാർ പരമപ്പോൾ വശീപുണ്ടോരെന്നെ പിശിത്തുടങ്ങീനാർ കുശാതെ ചെന്നു നിന്നങ്ങുമിങ്ങും.

ദ്വാരകാ നഗരത്തിലെ തെരുവുകൾ നിശബ്ദതയിലേക്ക് താഴുകയാണ്. ഒരു ദിവസം ധ്യാനത്തിലിരുന്ന കശ്യപന് ഒരു തോന്നലുണ്ടായി. തത്വചിന്താപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ദ്വാരകയിലേക്ക് പോകണം. മുനി ഒട്ടും താമസിക്കാതെ ദ്വാരകയിലേക്ക് തിരിച്ചു. ഒപ്പം ഭൃഗുവും ഭരദ്വാജനും വസിഷ്ഠനും വിശ്വാമിത്രനും കണ്ണനും കൂടെ ചേർന്നു. അഗ്നിജ്വാല പോലെ തീക്ഷ്ണപ്രകാശം ചൊരിയുന്ന മഹർഷിവര്യന്മാർ പാതയിലൂടെ നടന്നു വരുന്നത് കേശവ

അവന്റെ പുത്രന്മാരും ഒരു കൂട്ടം യാദവരും കണ്ടു. ആ സന്യാസിമാരെ ഒന്ന് കളിയാക്കണമെന്ന് അവർ തീരുമാനിച്ചു. കേശവന്റെ മകനായ സാമ്പനെ അവർ ഒരു യുവതിയുടെ വേഷം കെട്ടിച്ചു. ഗർഭിണിയുടെ വേഷമാണ് സാമ്പനിൽ അവർ അണിയിച്ചൊരുക്കിയത്. സാമ്പനെ മുന്നിൽ നടത്തി കേശവന്റെ മറ്റു ചില പുത്രന്മാരും യാദവരും മുന്നോട്ട് നടന്നു. അവശതയും വിവശതയും നടിച്ച് സാമ്പൻ മുംബൈ നടന്നു. അവർ മഹർഷിമാരുടെ മുമ്പിലെത്തി നമസ്കരിച്ചു. മഹർഷിമാർ പറഞ്ഞു, നിങ്ങൾക്ക് നന്മ ഭവിക്കും, ആരാണ് നിങ്ങൾ? കേശവന്റെ ഒരു മകൻ പറഞ്ഞു, ഞങ്ങൾ ദ്വാരകാധിപതിയായ മാധവന്റെ പുത്രന്മാരാണ്. ഈ പെണ്ണ് ബബ്രുവിന്റെ ഭാര്യയാണ്. പുത്രനെ പ്രസവിക്കണമെന്നാണ് ഇവളുടെ ആഗ്രഹം. നിങ്ങളെ കണ്ടത് ഭാഗ്യം തന്നെ. ഈ പെണ്ണ് പ്രസവിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എല്ലാം അറിയുന്നവരാണല്ലോ നിങ്ങൾ. ഋഷിമാർ പരസ്പരം നോക്കി. തങ്ങളെ പരിഹസിക്കുവാനാണ് മാധവന്റെ സന്താനങ്ങളും യാദവരും ശ്രമിക്കുന്നതെന്ന് അവർക്ക് ഉറപ്പായി. അവർ സാമ്പനെ ശ്രദ്ധിച്ചു. കേശവന്റെ പുത്രന്മാർ വീണ്ടും മഹർഷിമാരോട് ചോദിച്ചു. പരിഹാസം തുടർന്നപ്പോൾ ഋഷിമാർക്ക് സഹിച്ചില്ല. അവർ പറഞ്ഞു, ഈ പുരുഷ സ്ത്രീ പ്രസവിക്കുന്നത് ആണുമാവില്ല പെണ്ണുമാവില്ല, ഒരു ഇരുമ്പുലക്കിയായിരിക്കും. യദുവംശമാകെ ആ മുസലം മൂലം നശിക്കും. പരസ്പരം തല്ലിയും തലതല്ലിക്കീറിയും കൊന്നും യാദവ വംശത്തിൻ്റെ തായ്വേര് നിങ്ങൾ മുറിച്ചെടുക്കും. സന്യാസിമാരുടെ ശാപവാക്കുകളും കേശവസന്തതികൾ കാര്യമായെടുത്തില്ല. അവർ കൂവിയാർത്തു. സാമ്പനും സുഹൃത്തുക്കളും മഹർഷിമാരെ കളിയാക്കിയ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് രസിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അസഹ്യമായ ഉദരവേദന അവൻ അനുഭവപ്പെട്ടു. സാമ്പന്റെ മുഖം വേദന കൊണ്ട് പുളഞ്ഞു. സാമ്പന്റെ വയറ്റിൽ കെട്ടിവെച്ചിരുന്ന മുണ്ടുകൾ അഴിച്ചു മാറ്റുകയായിരുന്നു. അഴിക്കുംതോറും സാമ്പന്റെ വയറ്റിൽ കനമായി എന്തോ ഇരിക്കുന്നതായി അവർക്ക് തോന്നി. സുഹൃത്തുക്കൾക്ക് ഭയമായി. അവർ വേഗത്തിൽ കെട്ടുകൾ അഴിച്ചു മാറ്റി. സാമ്പന്റെ വയറിന് മുകളിൽ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. സാമ്പൻ പ്രസവിച്ചിരിക്കുന്നു. മുനിമാരുടെ വാക്കുകൾ തെറ്റിയില്ല. കറുത്തതും കനത്തതുമായ ഒരു ഇരുമ്പുലക്ക. വയറ്റിൽ നിന്നും ഇരുമ്പുലക്ക തെന്നി വീണതോടെ സാമ്പന്റെ വേദന മാറി. കേശവപുത്രന്മാർ ഒത്തുകൂടി. അവർ പറഞ്ഞു, ഈ സംഭവത്തിന് അധിക പ്രചാരം കൊടുക്കേണ്ട. ഇരുമ്പുലക്ക രാഗി രാഗി പൊടിക്കാൻ തുടങ്ങി. ഇരുമ്പ് പൊടികൾ അവർ തിരയിലൊഴുക്കി. ബാക്കി വന്ന ഇരുമ്പ് കഷ്ണം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ വംശത്തിൻ്റെ ദയനീയമായ ദുരന്തം കേശവന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഇരുമ്പുലക്ക രാഗി പൊടിച്ച് കടലിൽ കലക്കിയതിനു ശേഷം സാമ്പനും യാദവരും മനോഹരമായ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി. സാമ്പനും സുഹൃത്തുക്കളും അഹങ്കാരത്തോടെ ആഹ്ലാദനൃത്തം ചവിട്ടി. വൻ തിരമാലയ്ക്കപ്പുറത്തെറിഞ്ഞുവിട്ട ഇരുമ്പ് കഷ്ണം വെള്ളത്തിൽ പാളി വീണു. അതേതോ ഭക്ഷണമാണെന്ന് കരുതി അപ്പോൾ തന്നെ ഒരു മത്സ്യം കൊത്തിവിഴങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവന് വലയിൽ കിട്ടി. ഭക്ഷണയോഗ്യമായ മത്സ്യത്തെ മുക്കുവൻ വിൽക്കുവാൻ കൊണ്ട് നടന്നപ്പോൾ ഒരു വേടൻ അതിന് വിലക്ക് വാങ്ങി. ജരൻ എന്നായിരുന്നു ആ വേടന്റെ പേര്. ഭവനത്തിൽ കൊണ്ടുവന്ന് വേടൻ മത്സ്യത്തെ കീറി. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ഒരു ഇരുമ്പ് കഷ്ണം കണ്ട് അത്ഭുതപ്പെട്ടു. രാഗി മിനുസപ്പെടുത്തിയ ആ ഇരുമ്പ് കഷ്ണം തൻ്റെ ശരത്തിന് മൂർച്ച കൂട്ടാൻ ഉപയോഗിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. തിരയിൽ കലങ്ങിയ ആയാസ ചൂർണം കരയിലേക്ക് അടിഞ്ഞു കയറി. വെള്ളമണലിൽ അവ കറുത്ത പൊട്ടുകളായി കിടന്നു. ക്രമേണ അവ എരക പുല്ലുകളായി വളർന്നു. ശക്തിയുള്ള ആ പുല്ലുകൾ പൊട്ടിമുളച്ച് കാട് പോലെ പരന്നു. എരകപ്പുൽക്കാട്ടിൽ ഇളം കാറ്റ് വിതുമ്പി നിന്നു. ഭാവി കണ്ട മന്ദമാരുതൻ വരാൻ പോകുന്ന നാശത്തെയോർത്ത് വിറച്ചു. എരകപ്പുല്ലുകളിൽ അത് ദൃശ്യമായി. ഒരു ദിവസം കേശവൻ ഏകാന്തതയിലിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു. രുക്മിണി കേശവനോട് പറഞ്ഞു, എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നു. സത്യഭാമയ്ക്ക് പ്രിയം കൊടുത്ത പാരിജാതം ഒരു ദിവസം കാണാതെയായി. സാത്യകി കേശവനോട് വന്ന് പറഞ്ഞു, കേശവ, ചില ദുർനിമിത്തങ്ങൾ എന്നെ ഭയപരവശനും ദുഃഖിതനുമാക്കുകയാണ്. കേശവൻ ദാരുകനെ വിളിച്ചു. ദാരുക, നാളത്തിന് നീ ഹസ്തിനാപുരിയിലേക്ക് പോകണം. അർജുനനെ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ മതി. ദാരുകൻ പോയപ്പോൾ മാധവൻ ചിന്തിച്ചു, അർജുനൻ എത്തുന്നതിന് മുൻപ് തന്നെ ഗാന്ധാരിയുടെ ശാപം പൂർണ്ണമാകണം. ദ്വാരക സാഗരാന്തത്തിൽ ലയിക്കണം. ജന്മം കർമ്മം കൊണ്ട് ധന്യമായിരിക്കുന്നു. കേശവൻ ജ്യേഷ്ഠന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. ജ്യേഷ്ഠ, ദ്വാരകയിൽ അധപ്പതനത്തിൻ്റെ നിമിഷങ്ങളായി കഴിഞ്ഞു. യാദവരും വൃഷ്ണികളും പിതാക്കന്മാരെയും ദേവന്മാരെയും നിന്ദിക്കുന്നു, ഗുരുജനങ്ങളെ ആക്ഷേപിക്കുന്നു. ബലരാമൻ പറഞ്ഞു, കേശവ, ഞാനിതെല്ലാം നിന്നോട് പറയണമെന്ന് കരുതിയതാണ്. ഇനി യദുവംശത്തിൻ്റെ നാശം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള മാർഗങ്ങൾ നീക്കിയാൽ മതി. ബലരാമൻ യോഗനിഷ്ഠയിലിരുന്നു. ദ്വാരകയിൽ അപശകുനങ്ങൾ അനവധിയുണ്ടാകുന്നത് യാദവർ അറിഞ്ഞില്ല. ബലരാമനുമായി

0: സംസാരിച്ച ശേഷം മാധവൻ ഗുരുജനങ്ങളെയും മന്ത്രിപ്രമുഖരെയും പൗരശ്രേഷ്ഠരെയും സഭയിൽ വിളിച്ചു വരുത്തി. ഉഗ്രസേന രാജാവ് സിംഹാസനത്തിലിരുന്നു. കേശവൻ എല്ലാവരോടുമായി പറഞ്ഞു, ഗാന്ധാരിയോടൊരു ശാപം നമുക്കുണ്ട്. ഇപ്പോൾ മാമുനിമാരോടൊരു ശാപവും നമ്മെ ഗ്രസിക്കുകയാണ്. ഈ രണ്ട് ശാപങ്ങളും ഒന്നിച്ച് നമ്മെ വിഴുങ്ങും. നാം ശാന്തരായി പ്രഭാസതീർത്ഥത്തിലേക്ക് പോകണം. വ്രതങ്ങളും മറ്റ് പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കണം. സ്ത്രീകളും കുട്ടികളും ദ്വാരകയിൽ തന്നെ കഴിയട്ടെ. ദ്വാരകയിലെ ജനങ്ങൾ പ്രഭാസത്തിലേക്ക് പോകുന്നത് കേശവൻ നോക്കി നിന്നു. ദ്വാരകയുടെ മുകളിൽ നാശത്തിൻ്റെ കാലൻ പക്ഷികൾ ചിറകുവിടർത്തി പറന്നു. സാഗരത്തിൻ്റെ അനന്തനീലിമയിൽ നിന്നും പറ്റം പറ്റമായി അവ പറന്നു വന്നുകൊണ്ടേയിരുന്നു. കാലൻ പക്ഷികളുടെ ഭയം ജനിപ്പിക്കുന്ന ശബ്ദം ഓരോ ഭവനങ്ങളിലും താണിറങ്ങി. യാദവരും വൃഷ്ണികളും പ്രഭാസത്തിലെത്തി. ചുറ്റും ഒരാൾ പൊക്കത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എരകപ്പൊന്തകൾ. വൃഷ്ണികൾ വിളിച്ചു ചോദിച്ചു, യാദവ പ്രമുഖരെ, ഇതാണോ പുണ്യസ്ഥലം? യാദവരും വൃഷ്ണികളും പരസ്പരം കുറ്റപ്പെടുത്തി. അവർ കേശവനെ കുറ്റപ്പെടുത്തി. യാദവരും വൃഷ്ണികളും ആനന്ദിക്കുവാനുള്ള വക കൊണ്ടുവന്നിരുന്നു. മദ്യം യാദവരുടെ ഞരമ്പുകളെ ത്രസിപ്പിച്ചു. പ്രഭാതതീർത്ഥക്കര മദ്യശാലയായി മാറി. പലരുടെയും സ്വബോധം നശിച്ചു. പരസ്പരം വാക്കേറ്റമുണ്ടായി. സാത്വികിയും കൃതവർമാവും തമ്മിൽ ഏറ്റുമുട്ടി. മദ്യലഹരിയിൽ ബന്ധങ്ങളും സ്വന്തങ്ങളും മറന്ന് യാദവർ പരസ്പരം വെട്ടിയും കൊന്നും മുന്നേറി. എന്തിനാണ് ഈ പോരാട്ടം? അതുമാത്രം ആർക്കും അറിയില്ലായിരുന്നു. ആയുധം ലഭിക്കാതിരുന്നവർ എരകപ്പുല്ലുകൾ ഊരിയെടുത്തു. പുല്ലുകൾക്ക് നല്ല മുനയുണ്ടായിരുന്നു. എരകപ്പുല്ലുകൾ പരസ്പരം എറിഞ്ഞു. എരകപ്പുല്ലുകൾ തറച്ച ശരീരത്തിൽ നിന്നും ചോരയൊലിച്ചു. ധ്യാനനിഷ്ഠനായിരുന്ന ബലരാമൻ ഉണർന്നു. പ്രഭാസതീരത്ത് രക്തമൊലിപ്പിച്ച് മരിച്ചു കിടക്കുന്ന യാദവരെ കണ്ടു. ബലരാമനും കേശവനും പ്രഭാസതീർത്ഥക്കരയിൽ ചിതറിവീണ ബന്ധുക്കൾക്കു വേണ്ടി അശ്രുപൂജ നൽകിയില്ല. ബലരാമൻ സമുദ്രത്തിലേക്ക് ചുവടുവെച്ചു. സാഗരം നിശബ്ദമായി. സാഗരത്തിൻ്റെ ശാന്തതയിൽ ബലരാമൻ അപ്രത്യക്ഷമായി. അല്പനേരം കൂടി മാധവൻ സാഗരത്ത് നോക്കി നിന്നു. പ്രഭാസത്തിനും ദ്വാരകയ്ക്കുമിടയിലുള്ള ഒരു ഏകാന്ത സ്ഥലത്ത് ഒരു അരയാലിൻ്റെ ചുവട്ടിൽ കേശവനിരുന്നു. പത്മാസനത്തിലിരുന്ന മാധവൻ്റെ മനസ്സ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പലായനം ചെയ്തു. മധുരയിൽ ദേവകയുടെ ഗർഭത്തിൽ പിറന്നതു മുതൽ ഈ അരയാൽ തറവരെ പരന്നു കിടക്കുന്ന ബൃഹത്തായ മഹാകാവ്യമാണ് തൻ്റെ ഭൗതിക ജീവിതം. കേശവൻ ഇങ്ങനെ ചിന്തിച്ച് യോഗനിഷ്ഠനായി വർത്തിച്ചു. കേശവൻ യോഗനിഷ്ഠയിലിരുന്ന അരയാലിന് ചുറ്റും ഒരു കാടിൻ്റെ പ്രതീതിയുണ്ടായി. ആ സമയത്ത് ജരൻ എന്ന വേടൻ മറ്റൊരു മാർഗത്തിലൂടെ ആ സ്ഥലത്തേക്ക് വന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും കിട്ടിയ ആയസ കഷ്ണം കൊണ്ടുണ്ടാക്കിയ മുനിയുള്ള അമ്പാണ് തൻ്റെ കരത്തിലുള്ളത്. നല്ല ഒരു കൃഷ്ണമൃഗത്തെ പിടിക്കണം, അതിനെയും കൊണ്ടേ കുടിലിലേക്ക് വരാവൂ എന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എന്തോ കണ്ടെന്ന പോലെ അവൻ നിന്നു. പച്ചിലകൾക്കിടയിലൂടെ ഏതോ ഒരു ജീവിയുടെ ശരീരഭാഗം കണ്ടു. അത് ഒരു കൃഷ്ണമൃഗം തന്നെ, സംശയമില്ല.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അഞ്ചാമത് സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 എക്സിബിഷന്റെ അഞ്ചാം പതിപ്പ് മറ്റന്നാൾ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പങ്കെടുക്കും. 6 കൺട്രി പവലിയനുകൾ, 12 സംസ്ഥാന ഗവൺമെന്റ് പവലിയനുകൾ, 1 പ്രത്യേക സ്റ്റാർട്ടപ്പ് പവലിയൻ എന്നിവ എക്സിബിഷനിൽ ഉണ്ടായിരിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സഹകരണം, നവീകരണം, നിർമ്മാണം, നിക്ഷേപം, കഴിവ് വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ. വിവിധ വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ധാരണയും സമവായവും രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശേഷിയാണ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ സീനിയർ ഫെലോ ആയ മൈക്കൽ ഗുഗൽമാൻ വിലയിരുത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ നടന്ന ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലിദ്വീപിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ ഡോ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, MK രാഘവൻ MP എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലേമ്പ്രയിലെ സ്വകാര്യ വെൽനസ് സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിലെ വ്യവസായ വാണിജ്യ മേഖലയിൽ മലേഷ്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ, പുതിയ സംരംഭങ്ങൾ, വ്യവസായ വികസനം, അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോഴിക്കോട് ക്വാലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസ് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കണമെന്ന് MK രാഘവൻ MP മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച കാര്യങ്ങൾ വളരെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അറിയിച്ചതായി MK രാഘവൻ പറഞ്ഞു. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു. രാജസ്ഥാനിൽ നഗര തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP വൻ മുന്നേറ്റം. സംസ്ഥാനത്തുടനീളം 10,245 വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് BJP ഭൂരിപക്ഷം നേടിയത്. വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാൻ ജനതയെ അഭിനന്ദിച്ചു. പാർട്ടിയുടെ ഈ വിജയം അസത്യപ്രചാരണങ്ങൾക്ക് മേൽ സത്യം നേടിയ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. 50,000-ത്തിലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ നാദാപുരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു.
പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന കാലം മാറിയെന്നും വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരിവ ഗ്രാമപഞ്ചായത്ത്

0: പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിന് ഉതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIMന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3-ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. 20-അംഗ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസാണ് നയിക്കുന്നത്. പുരുഷ വനിതാ ട്രാപ്പ്, സ്കീറ്റ്, മിക്സഡ് ഡ്രീം ട്രാപ്പ് എന്നിവയുൾപ്പെടെ 5 മെഡൽ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കും. 30 ഫെഡറേഷനുകളിൽ നിന്നായി ആകെ 218 ഷൂട്ടർമാർ മത്സരിക്കും. ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ഗുസ്തി മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യൻമാരായി. 131 പോയിന്റോടെയാണ് കണ്ണൂർ കിരീടം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടിയാണ് കണ്ണൂർ ഗുസ്തിയിൽ കിരീടം ചൂടിയത്. 17 സ്വർണവും 4 വെള്ളിയും 15 വെങ്കലവും നേടി 112 പോയിന്റോടെ തിരുവനന്തപുരം 2-ാം സ്ഥാനവും 4 സ്വർണവും 7 വെള്ളിയും 13 വെങ്കലവും നേടി 54 പോയിന്റോടെ പാലക്കാട് ജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കോണ്ടോ മത്സരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫെൻസിംഗ് മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ടിലും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറിയിൽ ചെസ് മത്സരവും നടക്കും. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും.
0: പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ ദേശസേവാ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മുതിർന്ന വൈദികൻ കുന്നക്കുരുടി നാരകത്ത് VV ബഹനാൻ കോർഡ് എപ്പിസ്കോപ്പ നിര്യാതനായി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 93-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സഭയുടെ അങ്കമാലി, കണ്ടനാട്, കോട്ടയം സെൻട്രൽ എന്നീ ഭദ്രാസനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുന്നക്കുരുടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപന ശുശ്രൂഷയ്ക്ക് മലങ്കര സഭാ മേലധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു സ്തുതീര്യൻ, കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 5 തുറക്കും. കന്നിമാസം 1 മറ്റന്നാൾ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 5-ാമത് സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി AP അനിൽകുമാർ. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥ വാർത്താഹ. ഭാരതസ്യ കൂട്ടനീതിക്ക് ഔന്നത്യം പ്രകടയൻ വിദേശമന്ത്രി ഡോക്ടർ

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4 മുതൽ 7 വരെ ചപ്പാരപ്പടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇതോടനുബന്ധിച്ച് തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സ്റ്റുഡൻസ് റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. റീൽസുകൾ ഈ മാസം 20 വൈകിട്ട് 7 മണിക്ക് മുൻപായി 6235 674247 എന്ന നമ്പറിൽ ഡോക്യുമെന്റ് ഫയലായി അയക്കേണ്ടതാണ്. 1 മിനിറ്റിൽ താഴെയായിരിക്കണം റീൽസിന്റെ സമയം. ക്യാഷ് പ്രൈസ് 5000, 3000, 2000 എന്ന ക്രമത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾക്ക് നൽകും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് സിസ്റ്റം പ്രിസം പദ്ധതിക്കു കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലും ഒഴിവുണ്ട്. 2026 സെപ്റ്റംബർ 1 30 വയസ്സ് കവിയരുത്. ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് അപേക്ഷകൾ ഓൺലൈനായി prism.prd.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കണം. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഇന്നാണ്. വിവരങ്ങൾക്ക് prd.kerala.gov.in അല്ലെങ്കിൽ cd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 4th ലോക മാർച്ചിന്റെ ഭാഗമായി വേൾഡ് വിത്തൌട്ട് വാർ ആൻഡ് വയലൻസ് വിദ്യാർത്ഥികൾക്കായി ചിത്രോത്സവം 2026 എന്ന പേരിൽ ചിത്ര പോസ്റ്റർ കാർട്ടൂൺ രചനാ മത്സരം നടത്തുന്നു. ഈ മാസം 26 രാവിലെ 9:30 കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ നടക്കുന്ന മത്സരം LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് നടക്കുന്നത്. ഫോൺ നമ്പർ 9947686684. ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ 29-30 തീയതികളിൽ നടക്കുന്ന തലശ്ശേരി സൗത്ത് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ലോഗോ ക്ഷണിച്ചു. ലോഗോ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്. 9496831560 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് ലോഗോ അയക്കേണ്ടത്. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിൽ അറിയിപ്പുകൾ കേൾക്കാം. 7th കുടുംബാരോഗ്യ കേന്ദ്രം സബ് സെന്റർ കോട്ടിലെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെ കീഴിലുള്ള വാർഡ് 6 ആശാ വർക്കറെ നിയമിക്കുന്നു. 10th class യോഗ്യതയുള്ള സ്ത്രീകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രായം 25-45 മധ്യയായിരിക്കണം. 6th ward താമസക്കാരായവർക്ക് മുൻഗണന. അഭിമുഖം ഈ മാസം 18 രാവിലെ 10 മണിക്ക് 7th പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം. ഫോൺ നമ്പർ 0497-2-815-163. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: കേൾക്കാം നാട്ടുവിശേഷം. സുന്നി മഹൽ ഫെഡറേഷൻ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഇന്ന് രാവിലെ 9:30 വളപട്ടണം റിഫ്ത ഓഡിറ്റോറിയത്തിൽ ചരിത്ര കോൺഫറൻസ് നടക്കും. സീനിയർ ഫാർമസിസ്റ്റ് ഓർഗനൈസേഷൻ SPO ജില്ലാ കൺവെൻഷനും കുടുംബ സംഗമവും ഇന്ന് കണ്ണൂർ ബെല്ലാഡ് റോഡിലെ റെയിൻബോ സ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കും. ബ്ലാത്തൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ പുത്തരി അടിയന്തരം ഇന്ന് രാവിലെ 8:30 മുതൽ 10 മണി വരെ നടക്കും. കോട്ടം തുണ്ടിയിൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ കന്നിമാസ സംക്രമ പൂജ ഈ മാസം 17 നടക്കും. രാവിലെ 9 മണിക്ക് ഗുരുപൂജ, 10 മണിക്ക് ഭൈരവാദി പൂജ, 11 മണിക്ക് ഗുളികൻ പൂജ, തേങ്ങമുട്ട് എന്നിവയുണ്ടാകും. അലവിൽ ഷിർദിസായി മന്ദിരത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം ആരംഭിച്ചു. ഇന്നു മുതൽ ഈ മാസം 20 വരെ ആഘോഷം നീണ്ടു നിൽക്കും. കാനാട് പോതോത്ത് മാവില തറവാട് ക്ഷേത്രമായ തലക്കോട്ട് ഭഗവതി കാവിൽ പുത്തരി കലശം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. ഭഗവതി കാവിൽ കന്നി സംക്രമ കലശം 17 നടക്കും. പോതോത്ത് തെക്കൻ കരിയാതൻ ക്ഷേത്രത്തിൽ മാസപൂജയ്ക്കായി ഈ മാസം 18 രാവിലെ നട തുറക്കും. മാസപൂജയോടനുബന്ധിച്ച് ഗണപതി ഹോമം, മാതൃസമിതിയുടെ ഭജന, സമൂഹ നാമജപ പ്രദക്ഷിണം എന്നിവയുണ്ടാകും. പ്രസാദ വിതരണത്തോടെ മാസപൂജ ചടങ്ങുകൾ സമാപിക്കും. വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം ഇന്ന് രാവിലെ നടക്കും. ഉളിക്കൽ മടപ്പറമ്പ് മഹാഗണപതി ഭഗവതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം ഇന്ന് നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
5: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
6: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
7: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
8: നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞാ?
8: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
8: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ചു വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
8: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
7: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
9: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
8: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനു.
9: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
8: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
9: ഇനിയിപ്പോ എന്നാ ചെയ്യാ?
8: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
9: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
8: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
9: നീ പറഞ്ഞതാ ശരി.
7: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
10: ജനകീയം. റേഡിയോ മലബാറിന്റെ ജനകീയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിനം പഞ്ചഗുസ്തി നാഷണൽ ചാമ്പ്യനായ ശ്രീ TV രമേശ് പങ്കുവച്ച അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
11: ഇതിനു വേണ്ടിയിട്ട് ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി?
12: ഭക്ഷണക്രമത്തിൽ നല്ല ഇത് വരുത്തണം. കാരണം നമ്മുടെ പ്രോട്ടീൻ, നമ്മൾ ഹൈ റിച്ച് പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മുട്ട അതുമാതിരിയിലെ കാര്യങ്ങളൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡ് തന്നെ കഴിക്കണം. എന്തായാലും മാത്രമേ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സ്ട്രെങ്ത് കിട്ടുള്ളൂ. കാർബോഹൈഡ്രേറ്റ്സ് കുറേ കുറക്കണം. ബാക്കിയുള്ളതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മാക്സിമം മിനറൽസും അതും ഇതൊക്കെ അതിനു വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മൾ അങ്ങനെ

0: ചെയ്താലൊക്കെ മാത്രമേ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഒക്കെ ഒരു ഫലം ഉണ്ടാവുള്ളൂ.
1: ഒരു ദിവസം എങ്ങനെയാണ് പരിശീലനം, ഒരു ദിവസത്തെ പരിശീലനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്?
0: ദിവസത്തെ പരിശീലനം പൊതുവെ എനിക്ക് രാവിലെ ജിമ്മിൽ എത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ ഇതിലാണ് ഞാൻ പോവുക. സാധാരണ പോയി കഴിഞ്ഞാൽ 2 hours വൈകുന്നേരത്തിൽ റിഗറസ് പ്രാക്ടീസാണ് അത് ചെയ്യും. പിന്നെ പകല് ഉള്ള സമയത്തും നമ്മളുടെ മനസ്സിൽ ചിന്ത ഇതായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും സ്ലോലി സ്ലോലി ഗെയിൻ ചെയ്യാന്ന് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനാണ് നമ്മൾ നോക്കുക. ബാക്കിയുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ല. അതായത്
1: നമ്മളെ
0: അതെ നമ്മളെ ഹെൽത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അധികം ഉറക്കൊഴിയാൻ അങ്ങനെ നിൽക്കില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എന്റെ കാര്യം.
1: മകനാണ് ഒരു മോട്ടിവേഷൻ മെന്റർ എന്ന് പറഞ്ഞു.
0: അതെ അതെ,
1: തീർച്ചയായിട്ടും കുടുംബത്തിന്റെ പങ്ക്, വേറെ മെമ്പേഴ്സ് ഉണ്ട് കുടുംബത്തിൽ, അവരുടെ പങ്ക് എത്രത്തോളം?
0: എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അച്ഛൻ ജയിക്കണം എന്നില്ല ആഗ്രഹം, എന്നാലും മക്കൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടി അവർ മാക്സിമം നമ്മളെ എൻകറേജ് ചെയ്യും, ഫിനാൻഷ്യൽ സപ്പോർട്ടും ഉണ്ടാവും, എല്ലാം ചെയ്യും. കാരണം ഇതൊരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഉള്ള ബഡ്ജറ്റിൽ നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് മാറ്റിവെക്കേണ്ടി വരും. ഓരോ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോൾ നല്ല ഫിനാൻഷ്യൽ ബേർഡൻ ഒരുപാട് ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോകേണ്ടത് ഇന്റർനാഷണൽ ഇതിലേക്കാണ്. അതിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, സാധാരണക്കാരന് താങ്ങാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഫീൽഡാണ് ഇത്. പിന്നെ അതിൽ പ്രത്യേകിച്ച് ഗെയിനൊന്നുമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതിരിലെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. വേറെ അഡ്മിഷനോ കാര്യമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം മതിയാക്കി നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ ഒരു ഒരു പാഷൻ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്.
1: സന്തോഷം, മനസ്സന്തോഷം.
0: അതെ, ഒരു മനസ്സന്തോഷം അതിനാണ്. പിന്നെ നമ്മളെ ഹെൽത്ത് എപ്പോഴും ഓക്കെ ആണെങ്കിൽ, അതായത് നമ്മൾ ബോഡി എപ്പോഴും ഫിറ്റ് ആണെങ്കിൽ അവിടെ നല്ലൊരു മനസ്സുണ്ടാവുന്നല്ലേ പറയാ. നമ്മളെ ഒരു ചഞ്ചല മനസ്സുണ്ടാവില്ല. ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ലൈഫിലും നമുക്കൊരു സന്തോഷം എപ്പോഴും ഉണ്ടാവും. അങ്ങനെയല്ലേ പൊതുവെ പറയാറ്?
1: ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുമ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു?
0: വീട്ടുകാരോട് അങ്ങനെ ഒന്ന് പോകുന്നു മാത്രമേ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. പോയ എടുക്കുന്നൊക്കെ ജയം വരുമ്പോ എല്ലാവർക്കും വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്.
1: നാട്ടുകാരുടെ പിന്തുണ, സഹകരണം, അതുപോലെ പ്രോത്സാഹനം എല്ലാം?
0: ഒന്നാമത് യാം റെസ്ലിംഗ് പൊതുവെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ കുറവാ. ഈ ഒരു സ്പോർട്ട് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അറിയാത്തവർക്ക് ഇതൊരു വലിയ കാര്യമായിട്ടുള്ളൊരു സംഭവം എന്നാണ് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്തിപ്പോ മാറി വരുന്നുണ്ട്, എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഒക്കെ വന്നു. സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ പ്രധാനമാണ്. ഇപ്പൊ ആം റെസ്ലിംഗ് ഇപ്പം ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഏകദേശം വരുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ, പിന്നെ ആൾക്കാരുണ്ടല്ലോ സ്പോർട്സിൽ പൊതുവെ താല്പര്യമില്ലാത്ത ആൾക്കാരോട് ഇനി എന്ത് കിട്ടി പറഞ്ഞാലും അവരത്രയും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണുള്ളൂ. അത് പൊതുവെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ്.
1: ഇപ്പൊ പറഞ്ഞു പഞ്ചഗുസ്തി, മകൻ പഞ്ചഗുസ്തി പിടിക്കാൻ.
0: അതെ,
1: വേറെ ആരെങ്കിലും ധൈര്യപ്പെടാറുണ്ടോ പഞ്ചഗുസ്തി പിടിക്കാൻ?
0: ഇല്ല, അവർ രണ്ടാളും ഇപ്പൊ മൂത്തവർ രണ്ടാളും അവരുടെ പ്രൊഫഷനും കാര്യങ്ങളായിട്ട് പോകുന്നതാണ്. അപ്പൊ പക്ഷെ എല്ലാരും ഹെൽത്ത് വൈസ് എല്ലാവർക്കും ഒരു കോൺഷ്യസ് ഉള്ള ആൾക്കാരാണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ് എല്ലാരും. അവർക്കും താല്പര്യമാണ് അതുകൊണ്ട്.
1: സുഹൃത്തുക്കളിലാരെങ്കിലും ഉണ്ടോ ഈ ഒരു മത്സരത്തിന് ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്?
0: തൽക്കാലം സുഹൃത്തുക്കളായിട്ട് ഇല്ല, ആരും ഇല്ല, അറിയുന്നവരൊക്കെ ഇല്ല. ബിൽഡേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നാമത് ഇതൊരു ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്, പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്, ആൾക്കാർ വരുന്ന കുറവാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സ് ഇതിൽ തന്നെ, ബോഡി ഫിറ്റ്നസ്സിൽ തന്നെ പല മേഖലയുണ്ട്. ചില ആൾക്കാർക്ക് ഈ ബോഡി ബിൽഡിംഗ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ലിഫ്റ്റിംഗ് ആയിരിക്കും, പവർ ലിഫ്റ്റിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരിക്കും താല്പര്യം, ചില ആൾക്കാർക്ക് ട്രെയിനിങ്ങിലായിരിക്കും താല്പര്യം. അപ്പോൾ അതിലിങ്ങനെ ഉണ്ട്, അപ്പോൾ എല്ലാ മേഖലയിലുള്ള സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഈ ആം റെസ്ലിംഗിലേക്ക് ആൾക്കാർക്ക് വരാനൊരു താല്പര്യ കുറവ് കാണാറുണ്ട്. അത് ഈ പരിക്കിനെ പേടിച്ചിട്ടാണ്.
1: ഇഷ്ട ഭക്ഷണം ഏതാ?
0: ഭക്ഷണം എന്തും കഴിക്കും,
1: എന്തും കഴിക്കും. ഈ ഒരു ചട്ടക്കൂടിന്
0: പൊതുവെ ഞാൻ ചിക്കൻ അങ്ങനത്തെ ഒക്കെ കഴിക്കും, ഫിഷും ചിക്കനൊക്കെ കഴിക്കും. പക്ഷെ അങ്ങനെ കൂടുതൽ ഇതായിട്ടുള്ള ഇറച്ചി കഴിക്കാറില്ല, അങ്ങനെ ബീഫ് അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഞാൻ മാക്സിമം പോയാൽ മട്ടൺ വരെ കഴിക്കും, അത്രേ ഉള്ളൂ.
1: ആൾക്കാർ നന്നായിട്ട് മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ തോൽവി നേരിടുന്ന കായിക താരങ്ങളോട് സാറിന് പറയാൻ എന്തായാലും?
0: എല്ലാ പ്രാവശ്യവും നമ്മൾ ജയിക്കണം എന്ന് അങ്ങനെ ഒന്നില്ല. ഓരോ ദിവസമാണ് നമ്മളുടെ, ചില ദിവസം നമുക്ക് എന്ത് വിചാരിച്ചാലും ജയിക്കാൻ പറ്റിയെന്നും വരില്ല. അതങ്ങനെയാണ് ഇതിൽ പൊതുവെ കാണുന്നത്. നമ്മൾ അതിശക്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ചില സമയത്ത് അവർ അമ്പയെ തോറ്റു പോകുന്ന കാണാം. വിതിൻ സെക്കൻഡ്സ് അവർ ബാക്കിയുള്ള

0: മറ്റേ ആൾക്കാർ തോൽപ്പിച്ചു പോകുന്ന കാണാം. അത് അവരുടെ ദിവസമല്ല എന്ന്. നമുക്ക് എല്ലാ സമയവും നമ്മളെ സ്ട്രെങ്ത് ഉണ്ടായി എന്ന് വരില്ല. അദ്ദേഹം പറഞ്ഞില്ല, ഇതൊക്കെ ഒരു ലക്കും ഒരു ദൈവഭാഗ്യവും നമ്മളുടെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് നമ്മുടെ ആ കയ്യിൽ. ആ അതാണ് പറഞ്ഞത്, ആ ഒരു സമയത്ത് നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ മനസ്സും നമ്മളെ കയ്യിലും വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നല്ല സ്ട്രെങ്ത്തിലുള്ള ആൾക്കാരും ചിലപ്പോൾ തോറ്റുപോകും, പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എല്ലാവരും കാണാറുള്ളൂ. അത് ഒരാൾ തോറ്റുപോയി എന്നുള്ളതിനെ കൊണ്ട് അയാൾ ഒരിക്കലും ഒരു ബലഹീനനല്ല, അതിശക്തൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ദിവസം അവരുടേതല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് ഒരു കാലത്തും ആരും ഇനി തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് അതിനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് നമ്മൾ ദിവസമല്ല എന്ന് മാത്രമേ ഉള്ളൂ.
1: മുന്നേ പഞ്ചഗുസ്തി എന്ന് പറയുന്നത് അധികം അങ്ങനെയൊന്നും ഫെമിലിയർ അല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴ് ഒരുവിധം എല്ലാ കായിക രംഗത്തേക്കും കുട്ടികൾ കടന്നു വരുന്നുണ്ട്. ഈ പഞ്ചഗുസ്തി രംഗത്തേക്ക് കായിക രംഗത്തേക്ക് കടന്നു വരുന്ന കുട്ടികളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ പറയുന്നത് പഞ്ചഗുസ്തി എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്പോർട്ടിലോ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളെപ്പോഴും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത് ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സ് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അതെ നമുക്ക് ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പോഴും. അതുകൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ വേണ്ടാത്ത ചിന്തകളിലേക്കും വേണ്ടാത്ത പ്രവൃത്തിയിലേക്കും നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് നിന്ന്. അതിൻ്റെതായത് സോഷ്യൽ മീഡിയയും അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ നിങ്ങൾ വ്യാപൃതരാവണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുട്ടി ഒരിക്കലും വഴുതിട്ടില്ല. ആ കുട്ടിക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ആയിട്ട് ചെയ്യണം, ഏതെങ്കിലും ഒന്നായിട്ട് അവരെ
1: കോൺസെൻട്രേറ്റ്
0: അതെ തീർച്ചയായിട്ടും. ആ ഒരു പ്രായത്തിൽ അവരെ നമുക്ക് എന്ത് ഇതിലേക്കും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അവരുടെ ഒരു പ്രായം അതാണ്, അവർ അതിനൊരു ഒരു ബൗണ്ടില്ല, അങ്ങനത്തെ ഒരു പ്രായമാണ് കുട്ടികളുടെ. അപ്പോൾ ആ മേഖലയിൽ ഏത് മേഖലയിലാണെങ്കിലും കുട്ടികൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലങ്ങനെ പോകും. വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുട്ടികൾ സ്പോർട്സിലേക്ക് വരണം എന്നാണ് ഞാൻ കുട്ടികളോട് പറയാനുള്ളത്.
1: ഒന്ന് ഊന്നി പറയാൻ, ഈ പഞ്ചഗുസ്തിയിലേക്ക് വരുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്?
0: പഞ്ചഗുസ്തിയിലേക്ക് വരുന്ന കുട്ടികൾ നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കുകയെന്നില്ല. ആദ്യം കൃത്യമായ സമയത്ത് ഉറങ്ങുക, എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ നമുക്കൊരു സ്ട്രെങ്ത് കൂടും, നമ്മളുടെ ദേഹത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും നമ്മൾ. പിന്നെ അവനവൻ്റെ ദേഹത്തെ പറ്റി ശരീരത്തിനെ പറ്റിയിട്ട് നല്ല ബോധം ഉണ്ടാവണം. ജിം ട്രെയിനിങ് ഇതുമാതിരി ഏതെങ്കിലും ഒരു നല്ലൊരു ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകണം. അങ്ങനെയൊക്കെ വരുന്നു. കുറച്ച് സ്ട്രെങ്ത് ഒക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വിചാരിച്ച സ്ട്രെങ്ത് ഒന്നും ഉണ്ടായിരുന്നു വരില്ല, പക്ഷെ സ്ലോലി ഒക്കെ കയ്യിലേക്ക് വരും.
1: ഇപ്പോൾ ഒരുപാട് യുവാക്കൾ, കഴിവുള്ള യുവാക്കളുണ്ട് നമ്മളെ സമൂഹത്തിൽ, അവരെ കണ്ടെത്താനും അതുപോലെ അവരുടെ കഴിവുകളെ വളർത്താനൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
0: എല്ലാ കുട്ടികളിലും കഴിവുണ്ട്. കഴിവില്ലാത്ത ഒരു കുട്ടിയും ദൈവം തരുന്നില്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ വിധത്തിലെ കഴിവ്, പക്ഷെ അതിൻ്റെ ശരിയായിട്ടുള്ള വ്യത്യസ്തമായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവൻ്റെ മനുവിൻ്റെ മേഖല ഏതാണെന്ന് തിരിച്ചറിയണം. അത് കുട്ടിക്കും സ്വയം അറിയണം, പാരൻസിനറിയണം, ടീച്ചേഴ്സിനറിയണം. അപ്പോൾ അവരതിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഷൈൻ ചെയ്ത് വരും.
1: തീർച്ചയായിട്ടും
0: ബാക്ക് സപ്പോർട്ട് കൊടുക്കണം.
1: ഒരിക്കൽ കൂടി നമുക്ക് ഈ ഒരു നേട്ടത്തിന് നന്ദി പറയേണ്ട കുറച്ച് പേരുണ്ടാവും അല്ലേ?
0: ഏത് നേട്ടത്തിനും നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് നമ്മൾ കുടുംബത്തോട് തന്നെയാണ്. കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും എവിടെയെത്തില്ല നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് നമ്മളെ ഫാമിലിയാണ്, പ്രത്യേകിച്ച് വൈഫ്, ഒരു പ്രീത, ഒരു തളിപ്പറമ്പ് തന്നെയാണ് സ്വദേശം. അവരോടാണ് ആദ്യത്തെ ഇത്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ആവില്ല. അവർ കാരണം നമ്മുടെ പാർട്ണർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്താൽ പോയി. അവരുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ആദ്യമായി നന്ദി അവർക്ക് തന്നെയാണ്.
1: ഭക്ഷണ കാര്യങ്ങളൊക്കെ
0: ഒക്കെ നമ്മളെ ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതും തരേണ്ടതും നമ്മൾ മറന്നാലും കൃത്യ സമയത്ത് തരേണ്ടതും എല്ലാം അവരാണ് അവരുടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ ഒരു സഹായം വളരെ പ്രധാനമാണ് ഇതിൽ, പ്രത്യേകിച്ച് ഒരു ഫാമിലി മാൻ എന്നുള്ള നിലയിൽ. പിന്നെ മകൻ, മൂത്ത മകൻ ശ്രീനാഥ്, രണ്ടാമത്തെ മകൻ യദുകൃഷ്ണൻ, അവർ രണ്ടാളും ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മകൻ ശ്രീപ്രസാദ്, അയാൾ പ്ലസ് ടു പഠിക്കാണ്, മൂത്തൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ പ്ലസ് ടു ശ്രീപ്രസാദാണ്. ആം റെസ്ലിംഗിൽ നല്ല താല്പര്യം പ്രകടിപ്പിച്ച് മത്സരങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
1: നാഷണൽ ചാമ്പ്യൻ എന്ന പേര് നേടിയപ്പോൾ ഇനിയൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ, എന്താണ്?
0: അടുത്ത സ്വപ്നം തീർച്ചയായിട്ടും ഇനിയിപ്പം ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് തന്നെയാണ്. അതിപ്പം വരുന്ന ഒക്ടോബർ ലാസ്റ്റ് വീക്ക് 27 മുതൽ ഡൽഹിയിൽ ലീല പെൻഡ ഹോട്ടലിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ പ്ലെയേഴ്സൊക്കെ വരും, ലോകത്ത്

0: രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള ആൾക്കാർ വരും. അതികഠിനമായ മത്സരം തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇപ്പം മനസ്സിൽ മുഴുവൻ ഇപ്പം അത് മാത്രമേ ഉള്ളൂ, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതിനുവേണ്ടി ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ പേരിലായിരുന്നു ഞാൻ നാഷണൽ മത്സരിച്ചത്. കേരളത്തിൻ്റെ ജേഴ്സി അണിയ എന്നുള്ളത് ഒരു സ്വപ്നമാണ് ഏതൊരു ആൾക്കാരും. ഇനിയിപ്പം ഒരു ഇന്ത്യൻ ജേഴ്സി അണിയാന്നില്ലയാണ് അടുത്ത സ്വപ്നം. ഇനിയിപ്പം ഇന്ത്യൻ്റെ ജേഴ്സി അണിയാന്നില്ലയാണ്. അത് വലിയൊരു അഭിമാനം. അതിലപ്പുറം എന്താ വേണ്ടത്? ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു പ്രായത്തിൽ അത് സ്വപ്നതുല്യമായ ഒരു നേട്ടമാണ്. അതിലൊന്ന് പങ്കെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ അതന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്
1: ഒരു തമാശ ചോദ്യം, ഒരു 5 വർഷം കഴിഞ്ഞുള്ള സാറിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഞാൻ ഇതിലേക്ക് വരാൻ കാരണം നമ്മൾ ഹെൽത്ത് വൈസ് നമ്മളെപ്പോഴും അതല്ലേ നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു കാര്യം. കുറേ പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, പക്ഷേ അവനവന് ഏത് സമയവും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുമോ? ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയാം. അത് തന്നെയാണ് എൻ്റെ ഒരു മോട്ടീവ്. സന്തോഷമായിട്ട് ഇനിയിലെ റിട്ടയർഡ് ലൈഫ് വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുവാന്നില്ലയാണ് എൻ്റെ ഒരു സ്വപ്നം. നല്ലോണം കഷ്ടപ്പെടാനുണ്ട്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലമുണ്ടാവും. അതൊരിക്കലും വേസ്റ്റായി പോവില്ല.
1: അതുപോലെ തന്നെ അതിയായ ആഗ്രഹവും വേണം അല്ലേ?
0: അതെ, അതിനു വേണ്ടിയിട്ട് അദമ്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അത്രയധികം നമ്മൾ കഷ്ടപ്പെടാനുണ്ട്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്. പ്ലാൻ ചെയ്തിട്ട്, അത് വെറുതെ കഷ്ടപ്പെടല്ല, വളരെ പ്ലാൻ ചെയ്ത് നമ്മൾ എഫേർട്ട് എടുക്കണം അതിനു വേണ്ടിയിട്ട്. അത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ട്.
1: ഒരുപാട് സന്തോഷം. അങ്ങയുടെ നേട്ടത്തിൻ്റെ ഒരു കഥ ചെറിയ തോതിലെങ്കിലും നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. അവസാനമായിട്ട് നമ്മുടെ റേഡിയോ മലബാറിൻ്റെ ശ്രോതാക്കൾക്ക് അങ്ങ് കൊടുക്കുന്ന സന്ദേശത്തോടു കൂടി നമുക്ക് ഈ ഒരു ജനകീയ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
0: റേഡിയോ മലബാർ എന്ന് പറയുന്ന ഒരു സംരംഭം ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു വികാരം ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റിയത്. ഇവിടെ എത്തുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. നിങ്ങളുടെ ഈ ഒരു ഉദ്യമം വളരെ സുത്യർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ വളരെ, മലബാർ മേഖലയിൽ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സദുദ്യമത്തിന് ഞാൻ എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും നേരിടുന്നു. ഇതിനെ ഇനിയും ഇത് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
1: തീർച്ചയായിട്ടും അങ്ങയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി റേഡിയോ മലബാറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു
0: സോ മച്ച്.
2: പഞ്ചഗുസ്തിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ ടി വി രമേശാണ് ജനകീയത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
2: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
6: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476833.
7: പ്രധാന വാർത്തകൾ. സെമിക്കോൺ ഇന്ത്യ 2026 ന്റെ 5-ാം പതിപ്പ്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 5-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ അർദ്ധചാലക ദൌത്യം, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അർദ്ധചാലക സമ്മേളനവും പ്രദർശനവുമാണ് സെമിക്കോൺ ഇന്ത്യ. ആഗോള അർദ്ധചാലക ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കാനും സഹകരണം, നവീകരണം, ഉൽപാദനം, നിക്ഷേപം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും വ്യാപാരികളിൽ നിന്ന് പൊതുവായ മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ജഡ്ജിമാർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം ശക്തവും കൃത്യതയുള്ളതുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടന്ന 6-ാമത് റാം ജത്മലാനി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്നും അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാമന്ദിറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് സമ്മേളനം സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിച്ചെന്ന് US ആസ്ഥാനമായുള്ള നിരീക്ഷകൻ. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ന്യൂഡൽഹി പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ വിഭാഗം സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെയും ബ്രിക്സ് കൂട്ടായ്മയോടുള്ള വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെയുമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളും കുറ്റകരമാണെന്ന പൊതുനിലപാടാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
1: The BRICS was very clear that any act of terrorism is criminal, and they in fact explicitly recognized Pahalgam attack. They condemned terrorism in all its forms and manifestations, including cross-border terrorism, and emphasized the zero tolerance for terrorism, rejected double standards in countering it.
0: ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, വിഷൻ, മഹാസാഗർ, ഇന്തോ പസഫിക് മേഖലയോടുള്ള സമീപനം എന്നിവയിലെ പ്രധാന പങ്കാളിത്ത രാജ്യമാണ് വിയറ്റ്നാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം വിദേശകാര്യമന്ത്രി ലേ ഹോവായ് ട്രംഗുമായുള്ള ശ്രീ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം സൌഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. രാജസ്ഥാനിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. സത്യത്തിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയപാത ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 ലൂടെയുള്ള സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ചു.

0: ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മടങ്ങി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലദ്വീപ് സന്ദർശനത്തിനായാണ് യാത്ര തിരിച്ചത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ രണ്ടാംഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാരിന്റെ പിഎം റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് പിഎം റാഹത്ത് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് പിഎം റാഹത്ത് പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയ്ക്ക് സഹായം ലഭിക്കും. പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സാ സൌകര്യം ലഭിക്കുക. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ലോകമെമ്പാടും ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ ശബ്ദവും പരിഗണിക്കപ്പെടുമ്പോൾ ജനാധിപത്യം പുലരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി കാർ നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ കുന്നക്കുരുടി നാരകത്ത് റവറന്റ് VV ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 93 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മാനേജറായിരുന്ന ദിഷ സാലിയന്റെ മരണത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. 2020 ജൂൺ 8 കെട്ടിടത്തിന്റെ 12-ാം നിലയിൽ നിന്ന് വീണാണ് ദിഷ സാലിയൻ മരിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. സെമിക്കോൺ ഇന്ത്യ 2026 5-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കോണമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ കേൾക്കാം പി പത്മരാജന്റെ അവളുടെ കഥ എന്ന കഥാസമാഹാരത്തിലെ കഥ നക്ഷത്രദുഃഖം. അവതരിപ്പിക്കുന്നു അശ്വിനി.
2: എല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടാൻ പോകുന്നു. മുളവേലുകൾ ചുറ്റി നിർത്തിയിരിക്കുന്ന കൊച്ചുകുടിലിലേക്ക്

0: കയറി ചെല്ലും. മുറ്റം ഉറങ്ങിക്കിടക്കും. പൊളിഞ്ഞു വീഴാറായ കതകിന്റെ പാളികൾ തുരുമ്പ് കയറിയ വിജാവരികളിൽ നിന്ന് വിറയ്ക്കും. അത് നോക്കി അകത്തുറങ്ങുന്ന നിശബ്ദതയെ ഭയപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ അല്പനേരം പകച്ചു നിൽക്കും. തോളത്തുനിന്ന് എയർ ബാഗ് എടുത്ത് കാലുറയ്ക്കാത്ത മേശമേൽ വയ്ക്കും. ആ ശബ്ദം കേട്ട് അമ്മ അകത്തുനിന്ന് വിളിച്ചു ചോദിക്കുന്നു,
1: ആരാത്?
0: ഉത്തരം പറയാതെ ചെരിപ്പൂരി മൂലയിലിടുമ്പോൾ ഇഴഞ്ഞ ശബ്ദം വാതിൽപൊളികൾക്കിടയിലൂടെ നൂന്നെത്തും.
1: ആരാ, മാലിനിയാണോ?
0: ചുണ്ടുകൾക്കുള്ളിൽ ഒതുക്കാനാശിച്ച മറുപടി പിടിവിട്ട് പുറത്തേക്ക് പറക്കും.
1: അതെ.
0: എന്നിട്ട് മുഖത്ത് കൃത്രിമമായ സന്തോഷം പരത്തിവെച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലും.
1: നെന്നെ കാണാഞ്ഞ് ഇതെന്താത്ര താമസിക്കണേ, ഇതെന്താത്ര താമസിക്കണേ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ,
0: അമ്മ പറയും. മറുപടി പറയില്ല, ചെറുതായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്യും. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? സൂക്കേടൊക്കെ കുറവില്ലേ? അമ്മ കുറവുണ്ടെന്നോ ഇല്ലെന്നോ അർത്ഥമാക്കാത്ത തരത്തിൽ ഒന്ന് മൂളും. എന്നിട്ട് അകത്തേക്ക് നോക്കി ചേച്ചിയെ വിളിക്കും.
1: ഇതാരപ്പ വന്നേന്ന് ഒന്ന് നോക്കിയേ ഭാർഗവിയെ, ദാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരുന്നേ.
0: ഭാർഗവി എന്ന ചേച്ചി അടുക്കളയിൽ നിന്ന് കരിയിൽ കുളിച്ച് ഇറങ്ങി വരുമ്പോ താൻ അമ്മയുടെ അരികിൽ ഇരിക്കുകയായിരിക്കും. അമ്മയുടെ വിരലുകള് തന്റെ മുടിക്കിടയിൽ വിരവി നടക്കും. ഏതെണ്ണയാണ് തേക്കുന്നതെന്ന് അവരന്വേഷിക്കും. മുടി കൊഴിഞ്ഞിട്ടുണ്ടെന്ന് വിഷാദിക്കും. താൻ അമർഷമൊതുക്കി എല്ലാവരോടും സഹതപിച്ചുകൊണ്ട് ചിന്തിക്കും, ഇവരെല്ലാം എന്നോട് അന്യൊരുത്തിയോടെന്ന പോലെ പെരുമാറുന്നു, ഞാൻ ഈ വീട്ടിലെ ഒരംഗമല്ലെന്നതുപോലെ. ഈ സ്നേഹം കാണിക്കൽ കള്ളമാണ്. മൂന്നാം തീയതികളിൽ അമ്മയുടെ തള്ളവിരൽ മഷി കാണാതെ ഇരിക്കട്ടെ. ഈ സ്നേഹം എവിടെയെങ്കിലും പോയി ഒളിക്കും, പൂഴിയിലെ മഴ പോലെ. ചേച്ചിയുടെ ശബ്ദം ചിന്തകളിൽ നിന്നുണരുന്നത് ഒരു പക്ഷെ ഇങ്ങനെയാവും. ഹിതാര് മാലു അല്ലേ, പോയി സാരി അഴിച്ച് അഴയിലിടു കുട്ടി. എന്റെ മുണ്ട് അപ്പുറത്തുണ്ടാവും. അതല്ലെങ്കിൽ ജയനും ശാരദയും ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമെന്നോ അവർ ഇന്നലെ മുതൽ ചേച്ചി വരുന്നതും കാത്ത് തുള്ളിച്ചാടി നടക്കുകയാണെന്നോ ഒക്കെ പറയും. അപ്പോൾ ഉള്ളിലെ അമർഷം എരിഞ്ഞടങ്ങിപ്പോകും. ഇളയ കുട്ടികളെക്കുറിച്ച് ചോദിക്കും. അവർക്കായി കൊണ്ടുവന്നിട്ടുള്ള അര കിലോഗ്രാം മിഠായിയും 4 ഓറഞ്ചുകൾ തിക്കിക്കെട്ടിയിരിക്കുന്ന കടലാസുപൊതിയും ചേച്ചിയുടെ കയ്യിൽ കൊടുക്കും. അമ്മ കട്ടിലിലേക്ക് ചെരിഞ്ഞുകൊണ്ട് പുതപ്പെടുത്ത് കണ്ണും മൂക്കും തുടച്ചു പറയും,
1: നീ തന്നെ അങ്ങോട്ട് കൊടുത്താളാ, നീയല്ലേ ഉള്ളൂ അവർക്ക് എന്തേലും കൊടുക്കാൻ.
0: ആരോടും ഒന്നും വാങ്ങിയിട്ടില്ല, എല്ലാം കൊടുക്കുക മാത്രം. എന്നെ നിങ്ങളെല്ലാവരും കൂടി പിഴിഞ്ഞെടുക്കുന്നു. എന്റെ അവസാനത്തെ തുള്ളിക്കൂടി നിങ്ങൾ വികാരഭേദമില്ലാതെ പങ്കുവെക്കും. ഉള്ളിലിരുന്ന് ആരോ പറയും, ഒരു മകള് ജോലി നോക്കുന്നു എന്ന് പറഞ്ഞ്. ചേച്ചി അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ നിലത്ത് വെച്ചിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കും. ഇളയമ്മയെ കാണുമ്പോൾ കുട്ടി കണ്ണുകളിൽ അത്ഭുതം വിരിയിക്കും, ചിരി നിർത്തും, കരച്ചിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ അമ്മ കിന്നരിക്കും,
1: എപ്പോ നോക്കിയാലും ഒരു മുലകുടി, എന്റെ മോടെ ശരീരം മുഴുവനും ഈ നീർപ്പന്തക്കാരി വലിച്ചെടുക്കും അല്ലേ.
0: കുട്ടി അതിന്റെ തള്ളയുടെ പിറകെ അടുക്കളയിലേക്ക് ഇഴഞ്ഞു നീങ്ങുമ്പോൾ താൻ ഭാർഗവിയേട്ടത്തിയുടെ ഭർത്താവിനെ കുറിച്ച് അന്വേഷിക്കും. പഴയ ഉത്തരം തന്നെ കിട്ടും, ബോട്ടിലെ ശ്രാങ്കായ് വീണ്ടും ജോലി കിട്ടിയേക്കും, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, കുറെ കാലത്തിനു ശേഷം കഴിഞ്ഞയാഴ്ച ഇവിടെ വന്നിരുന്നു, മോൾക്ക് ഉടുപ്പിനുള്ള ശീലയും കൊണ്ടുകൊടുത്തു, രാത്രി വന്ന് രാവിലെ തന്നെ പോയി. അത് കേൾക്കുമ്പോൾ ഉള്ളില് കൊത്തി വലിക്കല്. മോൾക്ക് ഉടുപ്പ് ശീലയും ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് ബിന്ദുവുമായി അയാൾ ഇടയ്ക്കിടെ ഇങ്ങനെ കയറി വരാതിരുന്നെങ്കിൽ. അല്ലാതെ തന്നെ ആവശ്യത്തിലേറെയുണ്ട് ആൾക്കാർ. അമ്മ, ചേച്ചി, അനിയൻ, അനിയത്തി, ഇപ്പോഴിതാ ചേച്ചിയുടെ കുട്ടി, ഇനി ഇതിങ്ങനെ പോയാല്? ഭാർഗവിയേട്ടത്തിയുടെ ഭർത്താവിന് വേഗം ജോലി കിട്ടിയിരുന്നെങ്കില്. ചേച്ചിയുടെ വിഷാദം വലകെട്ടിയ മുഖം അടുക്കളയിൽ നിന്ന് തെളിഞ്ഞു വരും. കറുപ്പ് നിറം മുഴുവനായി മാറാത്ത ഒരു ഗ്ലാസ് കാപ്പി, പാലില്ല എന്നൊരു ക്ഷമാപണത്തോടു കൂടി മുന്നിൽ വരും. അപ്പോ സ്വയം വെറുപ്പ് തോന്നും. വീട്ടിലെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെയൊരു ജീവിതം നയിക്കേണ്ടി വന്നതിനെ ചൊല്ലി ലജ്ജിക്കും. ആഴമുള്ള അസന്തുഷ്ടിയുടെ നിശ്ചലമായ മുഖത്ത് സഹാനുഭൂതി ശബ്ദമുണ്ടാക്കാതെ തുടിച്ചു വീഴും. ചുറ്റും ആയുസ് കുറഞ്ഞ ഓളങ്ങൾ വിടർന്നു വരും. മുൻപ് എത്രയോ പ്രാവശ്യം പരിചയമുള്ളതാണ് ഈ ദിവസം. വീണ്ടും ഇപ്പോഴിതാ ഒരിക്കൽ കൂടി ചുറ്റിക്കറങ്ങി തിരികെ വിരലുകളിലെത്തുന്ന പരിചിതമായ രുദ്രാക്ഷമണി പോലെ. വൈകുന്നേരം കുട്ടികളെത്തി. പച്ചപ്പ് മങ്ങി നരച്ചു തുടങ്ങിയ സ്കൂൾ യൂണിഫോമിനുള്ളിൽ ശാരദ കുറെ കൂടി ശോഷിച്ചു കണ്ടു. അനിയന്റെ മുഖത്ത് വിശപ്പും ആർത്തിയും കോലം വരച്ചിട്ടിരിക്കുന്നു.
1: എനിക്കൊരു പുതിയ പാവാടയും ബ്ലൗസും വാങ്ങി വരാന്ന് പറഞ്ഞിട്ട്?
0: ശാരദയുടെ പരിഭവം.
1: നോട്ടുപുസ്തകം മുഴുവൻ തീർന്നു കേട്ടോ,

0: ഇപ്പം കടലാസിലാ പഠിപ്പ്, മാഷ് കണ്ട അടി കിട്ടും. അവരോട് ദേഷ്യം തോന്നരുത്. അവർക്ക് വേണ്ടത് കൊടുക്കാൻ താൻ മാത്രമല്ലേ ഉള്ളൂ. 8ഉം 10ഉം വയസ്സായ കുട്ടികളാണ്, കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചെന്ന് വരില്ല, ആവശ്യം പറയും. അത് കേൾക്കുമ്പോൾ ഇതാ തന്നെ പിഴിഞ്ഞെടുക്കാൻ രണ്ടാൾ കൂടി എന്നൊന്നും വിചാരിക്കരുത്. എല്ലാം വാങ്ങിത്തരാം. അതിരിക്കട്ടെ, നീ പഠിക്കണണ്ടോ? പിന്നെ പഠിക്കാതെ ശരിക്കെന്നെ പഠിക്കണുണ്ട്. ശാരദയുടെ മുഖത്ത് അഭിമാനം ഉണരുന്നത് കാണുമ്പോൾ തീർച്ചയാക്കാം അവൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. മാർക്കെങ്ങനെ? 4 എണ്ണത്തിൻ്റെ മാർക്ക് പറഞ്ഞു. അതിൽ 3 എണ്ണത്തിന് ഫസ്റ്റ്, കണക്കിന് മാത്രം സെക്കൻഡായിപ്പോയി. തനിക്കെങ്ങനെ കുറ്റം പറയാൻ പറ്റും? ആരെയെങ്കിലും പഴി പറയാനാവുമോ? 50 രൂപ കൊണ്ട് ഇവിടെ 5 വയറുകൾ കഴിയുന്നു. താനൊരാൾക്ക് മാത്രമായി അതിൻ്റെ ഇരട്ടിയിൽ അധികമാകുന്നു. ഉമ്മറത്ത് വിളക്ക് തെളിഞ്ഞു. തൻ്റെ തറയിൽ കൺമിഴിച്ച തിരി എണ്ണ കിട്ടാതെ വിറച്ചുകൊണ്ടു നിന്നു. മുറ്റത്തിറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കി. ഇന്ന് ചന്ദ്രനുണ്ട്, കുറേ നക്ഷത്രങ്ങളും. പണിയെടുക്കുന്ന നഗരത്തിലാവുമ്പോൾ ഇതൊന്നും കാണില്ല. പൂർണ്ണചന്ദ്രൻ ആളറിയിക്കാതെ പതുങ്ങി കടന്നു പോകും. കറുത്ത വാവിനെ വിദ്യുച്ഛക്തി ആട്ടി ഓടിക്കും. പലപ്പോഴും കറന്റ് പോകുന്ന രാത്രികളിലാണ് ചന്ദ്രികയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. ഒരിക്കൽ ഇത് അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. ബീച്ചിൽ ആളുകൾ കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു സന്ധ്യ. കടലിന്റെ മാറിൽ നിലാവ് ആലംബമറ്റു കിടക്കുന്നു. തിരമാലകൾ തേങ്ങലൊതുക്കി വിഷമമടക്കി പൗർണമിയുടെ വെളിച്ചത്തെ തഴുകി. ഇപ്പോൾ കൂടി അതെല്ലാം കാണാൻ പറ്റുന്ന പോലെ. ചാളത്തടികളുടെ മേൽ ഇരുണ്ട മറവിൽ ഒരു യുവതിയും യുവാവും. അവരെ തഴുകി കടന്നു പോകുന്ന കാറ്റിൽ കൂടി പ്രേമത്തിന്റെ മണം തുടിച്ചു നിൽക്കുന്നു. കടലിന്റെ പിടിവിട്ട് ചെന്നു നിൽക്കുന്ന ചന്ദ്രനെയും തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തെയും കുറിച്ച് അവൾ സംസാരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവൾ ആ നക്ഷത്രത്തെ തന്നെ ശ്രദ്ധിക്കുകയാണത്രേ. ലോഡ്ജിലെ ജനാലയ്ക്ക് നേരെ നിന്ന് ചന്ദ്രനും നക്ഷത്രവും.
1: എന്നിട്ടെന്ത് കണ്ടുപിടിച്ചു?
0: അയാൾ ചിരിക്കുന്നു. അവൾ കണ്ടുപിടിച്ച കാര്യം പറയുന്നു. ആ ചന്ദ്രൻ കാമുകനാണ്, ആ നക്ഷത്രം
1: മാലിനിയും,
0: അയാൾ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് പരിഹാസത്തിന്റെ സ്വരത്തിൽ പറയുന്നു,
1: ഓ ഇതാണോ? ഇത് മുമ്പേ എത്രയോ പേർ പറഞ്ഞു കഴിഞ്ഞതാണ്.
0: അവൾ മണ്ണിൽ വിരൽ താഴ്ത്തിയിരുന്ന് ആലോചിക്കുന്നു. താൻ പറയാൻ വന്നത് പറയണോ? അത് അദ്ദേഹത്തിന് വിഷമമാവില്ലേ? എന്തോ പറയാൻ തുടങ്ങി, വേണ്ടെന്ന് വയ്ക്കുന്നു. അപ്പോൾ അയാൾ പ്രോത്സാഹിപ്പിക്കുന്നു,
1: എന്താണ് പറയാൻ വന്നത്? പറയൂ, എന്താണ് കണ്ടുപിടിച്ചതെന്ന് കേൾക്കട്ടെ.
0: അവൾ ഒതുക്കിയ ശബ്ദത്തിൽ തിരകൾക്കും കടൽക്കാറ്റിനും കേൾക്കാനാവാത്ത സ്വരത്തിൽ ഭംഗിക്കൊടുത്ത് അത് പറയുന്നു. ആ നക്ഷത്രം ചന്ദ്രനോട് ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെയായി അടുക്കുന്നുണ്ട്. കറുത്ത പൗർണമി രാത്രിയിൽ ദിവ്യജ്യോതിസോടുകൂടി അവനെ അവൾ കണ്ടു, അന്ധമായി ആരാധിച്ചുപോയി. പിന്നെ ഓരോ ദിവസവും രഹസ്യത്തിൻ്റെ കാൽവയ്പ്പുകളോടെ അവൾ അടുത്തടുത്തു വരുന്നു. ഒടുവിൽ അവനോട് വളരെ അടുത്ത നാളിൽ അവൾ ആശ്വസിക്കുന്നു, നാളെ അവൻ്റെ കൈകളിൽ. പിറ്റേന്ന് നക്ഷത്രക്കാമുകി വിശാലമായ ആകാശത്തിൽ കൺമിഴിക്കുമ്പോൾ ചന്ദ്രനില്ല. പരന്ന ഇരുട്ടിൻ്റെ കരയില്ലാത്ത കടലിൽ അവൾ ഒറ്റയ്ക്ക് മുഖം പൊത്തിനിന്ന് തേങ്ങും. കറുത്ത വാവിൻ്റെ രാത്രിയിൽ ആരും കണ്ണുനീർത്തുള്ളികൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. കോടി കോടി പുരുഷാന്തരങ്ങളായി ആവർത്തിക്കപ്പെട്ടു പോരുന്ന ഒരു ശിഥിലമോഹത്തിൻ്റെ കഥ. അയാളുടെ ഹൃദയത്തിൽ കണ്ണുനീരിൻ്റെ ഉപ്പുതുള്ളികൾ വീഴുന്നു. അതൊഴിവാക്കാൻ വേണ്ടി
1: എന്തെല്ലാം ഭാവനകളാണ് മാലിനിക്കുണ്ടാവുന്നത്, അതും ഈ സ്പേസ് യുഗത്തിൽ.
0: ഹൃദയത്തിൻ്റെ വേദന ഒതുങ്ങില്ല, നിശബ്ദമായ മാത്രകൾ. ഒടുവിൽ അയാൾ മുൻപ് പലപ്പോഴും എന്നതുപോലെ ആവർത്തിക്കുന്നു,
1: നക്ഷത്രമേ, നമുക്ക് വിവാഹം ചെയ്തുകൂടെ?
0: അവൾ തേങ്ങിക്കരയുന്നു. എങ്ങനെ കരയാതിരിക്കും? അയാൾക്ക് പണം വേണ്ട, പൊന്നു വേണ്ട, ഒന്നും വേണ്ട. ഒന്നൊഴികെ അവൾ ജോലി രാജി കൊടുക്കണം. കാരണം പറയുന്നുണ്ട്, അയാൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന് സുഖമായി കഴിയാം. പിന്നെ ചെറുപ്പം മുതൽക്ക് ഉള്ളിൽ ഭാര്യയെക്കുറിച്ച് ഒരു സങ്കല്പം വെച്ച് പുലർത്തിയിട്ടുണ്ട്. വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ കാപ്പിയുമായി കാത്തുനിൽക്കുന്ന അവളുടെ വിരലുകളിൽ ടൈപ്പ്റൈറ്ററിൽ നിന്ന് പുരണ്ട മഷിയില്ല. ഓഫീസിലെ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥന്മാരുടെയും അപമര്യാദ നിറഞ്ഞ പെരുമാറ്റം അവളുടെ കവിളിൽ വിഷാദരേഖകൾ വരച്ചിട്ടില്ല. ഒക്കെയും ശരിയാണ്, പക്ഷേ എങ്ങനെ പറയാനൊക്കും? ആശ്രയിച്ചു കഴിയുന്ന 5-6 വയറുകളെക്കുറിച്ച് പറഞ്ഞാൽ അയാളെന്ത് പറയുമെന്ന് കൂടി അറിയാം.
1: അവരെയൊക്കെ നോക്കാൻ ഞാൻ കൂടി

0: ഉണ്ടാകും. മാലിനെ അതോർത്ത് ബുദ്ധിമുട്ടണ്ട. ആ ഹൃദയത്തെ ചുംബിക്കാം, പക്ഷേ അവളിലെ പെണ്ണ് വിലക്കുന്നു. ഇതൊക്കെ എല്ലാ പുരുഷന്മാരും പറയും, വിവാഹം കഴിയുമ്പോൾ മട്ടുമാറും. മാലിനിക്ക് ജോലി കൂടിയേ തീരുവെന്ന് എന്താണിത്ര നിർബന്ധം? അതിൻ്റെ അർത്ഥം എന്നെ ഇനിയും വിശ്വാസമായിട്ടില്ല എന്നല്ലേ? പല പ്രാവശ്യം ചോദിച്ച ഈ ചോദ്യത്തിന് കഴിഞ്ഞ ആഴ്ച മറുപടി പറഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, അവരോട് പറഞ്ഞിട്ട് ഞാൻ രാജി കൊടുക്കും. എന്താ അതുപോരെ? അയാളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ തിളക്കം, അവളുടെ ഹൃദയത്തിൽ വിഷാദത്തിൻ്റെ ചുളിവുകൾ, അസംഭവ്യതയെക്കുറിച്ചുള്ള ഭയം. ഇപ്പോഴും അതങ്ങനെ നിൽക്കുന്നു. അമ്മയോടും മറ്റും ഇക്കാര്യം പറഞ്ഞു തീർക്കുന്നതുവരെ എങ്ങനെ സ്വൈര്യം കിട്ടാനാണ്? പക്ഷേ പറയാതെയിരുന്നാൽ.
1: അമ്മേ, വിളക്കണിയാൻ പോണോ?
0: അകത്തുനിന്ന് ശാരദയുടെ ശബ്ദം കേട്ടു. ആരും മറുപടി പറയുന്നില്ല. ഇനി ഒഴിച്ചു കൊടുക്കാൻ മണ്ണെണ്ണ ഉണ്ടാവില്ല. അകത്തേക്ക് ചെന്നു. വിജയൻ വെറും തറയിൽ കമിഴ്ന്നു കിടന്നുറങ്ങുന്നു. ശാരദ കുപ്പിവിളക്കെടുത്ത് തലകീഴായി പിടിച്ചു നോക്കുന്നു. അല്പനേരത്തേക്ക് തിരിയിൽ പ്രകാശമെത്തും. വീണ്ടും കരിന്തിരി. നീ പോയി കിടന്നുറങ്ങിക്കോളൂ, അവളോട് പറഞ്ഞു. ഇനിയുള്ളത് കാലത്ത് ചെയ്യാം. വിജയനെ തട്ടിയുണർത്തി കുപ്പിവിളക്കുമെടുത്ത് കുട്ടി അകത്തേക്ക് നടന്നു. മുറിയിൽ ഇരുട്ടായി. മൂലയിൽ നിന്ന് അമ്മ അവളെ എന്തിനോ ശകാരിക്കുന്നത് കേട്ടു. എന്നിട്ട് തന്നോടായി കൂട്ടിച്ചേർത്തു,
2: നീ ചെന്ന് വല്ലതും വാങ്ങിക്കഴിക്കുമോളെ.
0: ഉണക്കമീൻ പൊരിച്ചത് ഇന്ന് സ്പെഷ്യലാണ്, അതുപോലെ കാച്ചിയ പപ്പടവും. കഞ്ഞി കുടിക്കുമ്പോൾ വെറുതെ പ്ലാവിലയുടെ ചോട്ടിലുള്ള ഒരു ദ്വാരത്തിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചു. കനമില്ലാത്തതുകൊണ്ട് അതിന് ഇലയിൽ സ്ഥാനമില്ല. ഇതേവരെ ഒപ്പമുണ്ടായിരുന്ന ചോറ് എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നു. അപ്പുറത്ത് നിന്ന് അമ്മയുടെ ചുമ തുടരെ കേട്ടു. ദേഹം പിളർന്നു പോകുന്നതുപോലെ തോന്നി. കഞ്ഞി വിളമ്പുന്നതിനിടയിൽ ചേച്ചി പറഞ്ഞു, അമ്മയ്ക്ക് ഈയിടെയായി തീരെ സുഖല്ല. നിർവികാരിയായി മൂളുക മാത്രം ചെയ്തു. ഇതെന്തിൻ്റെ പുറപ്പാടാണെന്നറിയാം. മരുന്ന് വാങ്ങിക്കഴിക്കണമെന്നും പറഞ്ഞ അനുസരണ ഉണ്ടായിട്ട് വേണ്ടേ? ഒന്നും മിണ്ടിയില്ല. ചേച്ചി തുടർന്നു, ഇനി മാലു വരുമ്പോൾ ഒരുട്ടം ചെയ്യോ? ചോദ്യഭാവത്തിൽ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അവർ മുഖം താഴ്ത്തി. കഞ്ഞിപ്പാത്രത്തോടെന്ന വണ്ണം പറഞ്ഞു, വല്ല ടോണിക്കും ഗുളികയും എന്തെങ്കിലും. ഇനി രണ്ടു മാസം കഴിഞ്ഞേ വരുള്ളൂ. ചേച്ചി നിശബ്ദയായി നിന്നതേയുള്ളൂ. ആ സംസാരം തുടർന്നു കൊണ്ടുപോവാൻ മടി തോന്നി. പ്രായം കവിഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വിവാഹകാര്യമൊഴികെ മറ്റെന്തും ഇവിടെ സംസാര വിഷയമാകും. കൂടെ പഠിച്ചിരുന്ന കുട്ടികൾക്കെല്ലാം ഒന്നും രണ്ടും മക്കളായി കഴിഞ്ഞു, താൻ മാത്രം. ഉള്ളിൽ ഈർഷ്യയുടെ കനലുകൾ എരിഞ്ഞു തുടങ്ങി. ഇവരാരും ഉണ്ടാവില്ല തന്റെ കാര്യം അന്വേഷിക്കാൻ. കൈ കഴുകുമ്പോഴും ഉള്ളിൽ എന്തോ ഇരമ്പി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായി തോന്നി. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. മുണ്ടിന്റെ തുമ്പമർത്തി മുഖം തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് ആരോടുമില്ലാതെ പറഞ്ഞു,
2: എന്റെ ജോലി പോയേക്കുന്നാ തോന്നണേ.
0: ഇങ്ങനെ പറയാനായിരുന്നില്ല താൻ ആഗ്രഹിച്ചിരുന്നത്. ഇതൊരു കള്ളമാണ്. രാജി കൊടുത്താലല്ലാതെ തന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്നിട്ടും ചെയ്യാനുറച്ചു കഴിഞ്ഞ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മുൻകൂട്ടി കള്ളം പറഞ്ഞു വെക്കുന്ന സ്കൂൾ കുട്ടിയെപ്പോലെ താൻ പെരുമാറുന്നു. അമ്മയുടെ ശബ്ദത്തിൽ കിതപ്പുണ്ടായിരുന്നു.
3: എന്താ എന്താ മാലു ഇപ്പറയണത്?
0: ജോലി പോവേ?
3: ഉവ്.
0: താനിതൊക്കെ എങ്ങനെ പറഞ്ഞുകൂട്ടുന്നു എന്ന് അതിശയിച്ചുകൊണ്ട് തുടർന്നു, ഞങ്ങള് 4-5 ടൈപ്പിസ്റ്റുകളെ പറഞ്ഞുവിടണമെന്ന ഓഫീസർ എഴുതിയിരിക്കണേ. പ്രൊബേഷൻ കഴിയാത്തവരായി ഞങ്ങളെ 3-4 ആളുണ്ട്.
3: നിന്നേം പറഞ്ഞുവിടുവോ?
0: ഭാർഗവിയടത്തി അടുക്കള വാതിലിൽ നിന്ന് ചോദിച്ചു. ഉള്ളിൽ വെറുപ്പ് പതഞ്ഞു പൊന്തുന്നു. നാളെ മുതൽ ധർമ്മം കിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ പിച്ചക്കാർക്കുണ്ടാകുന്ന വേവലാതിയാണ് ഓർമ്മ വന്നത്.
3: മറ്റുള്ളവരൊക്കെ എന്തു ചെയ്യാനാ പോണത്?
0: പാവം അമ്മ, പാവം ചേച്ചി. പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുന്നു.
2: എന്ത് കാട്ടാനാണ്?
0: അവൾ സാധാരണ മട്ടിൽ പറഞ്ഞു. ഏറിയ 2 മാസം അപ്പളത്തേക്ക് പുറത്തായിരിക്കും. കുറേ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ അടക്കിയ ശബ്ദത്തിൽ ഭാർഗവിയെടുത്തി ചോദിച്ചു,
3: ജോലി പോയാ നമ്മൾ എന്ത് ചെയ്യും?
0: ഉത്തരം പറഞ്ഞില്ല. ജോലി പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാം. ഒരാൾ പ്രകാശത്തിലേക്കും 5 പേർ ഇരുട്ടിലേക്കും തീർത്ഥയാത്ര ആരംഭിക്കും. ആരെയെങ്കിലും കണ്ടിട്ട് കുറേ ഉറുപ്പ്യ കൊടുത്താൽ ജോലി പോവാതെ കഴിക്കാൻ പറ്റുമോ? ചേച്ചി ചോദിച്ചു. ഉള്ളിൽ ചിരി പൊട്ടി. ബോട്ടിലെ സ്ട്രാങ്കിൻ്റെ പണി പോലെയാണ് ഗവൺമെൻറ് ഉദ്യോഗവുമെന്ന് അവർ ധരിക്കുന്നു. അങ്ങനെ നടക്കുന്നത് അങ്ങോട്ട് വെക്കുക. എങ്കിൽ തന്നെ

0: എവിടുന്നാ രൂപ കൊടുക്കാണ്ടാവുക? വെറുതെ ചോദിച്ചു, എങ്കിലും പറയാതെ വയ്യല്ലോ. അമ്മ ചോദിച്ചു,
1: അത് നമുക്കുണ്ടാക്കാവുന്ന് നോക്കാം, എത്ര കൊടുക്കേണ്ടി വരും?
0: ഉള്ളിൽ സഹതാപത്തിൻ്റെ കൂമ്പുകൾ കിളിർത്തുവരുന്നു. അസത്യങ്ങളുടെ ഈ നൂലേണിയിൽ കൂടി തനിക്കിനി എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും?
1: 2000 ഒക്കെ ആയേക്കും.
0: ഭഗവതിയെ, അമ്മ നിസ്സഹായമായി വിളിച്ചു.
1: അത്രയും കൊടുത്താൽ കാര്യം നടക്കുമെന്നുറപ്പാണോ?
0: ചേച്ചിയുടെ ചോദ്യം കേട്ടപ്പോൾ കൗതുകം തോന്നി. ഉറപ്പുണ്ടെന്ന് പറയാം, രൂപ എവിടെ നിന്നുണ്ടാക്കും?
1: ഒരു വേള നടന്നേക്കും,
0: എങ്കിലൊന്ന് ചെയ്യാം. ചേച്ചിയുടെ സ്വരത്തിന് ഗൗരവം നിഴലിച്ചു നിന്നു. ഈ വീടും പറമ്പും പണിയെഴുതാം, 2500 കിട്ടാതെ വരില്ല. ജോലി സ്ഥിരമായാൽ പിന്നെ കൊറേശ്ശിയായി അടച്ചു തീർക്കാലോ. ദുഃഖത്തിൻ്റെ ചിറകുകൾ പൊട്ടുന്നതുപോലെ തോന്നി.
1: ചെറുതെങ്കിലും തൻ്റെ ജോലിക്ക് ഇവരെല്ലാം എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്?
0: തേങ്ങലൊതുക്കി പറഞ്ഞൊപ്പിച്ചു.
1: പോവാതെ കഴിക്കാമോന്ന് നോക്കാം,
0: അത്യാവശ്യമുണ്ടെങ്കിൽ മതിയല്ലോ പണത്തിൻ്റെ കാര്യം തിരക്കണത്. അമ്മ എന്തോ പറയാൻ തുടങ്ങി. അത് കേൾക്കാൻ നിൽക്കാതെ അകത്തേക്ക് നടന്നു.
1: കള്ളങ്ങളുടെ വഴി അടഞ്ഞിരിക്കുന്നു. തനിക്ക് വിധിച്ചത് തോൽവി, കഷ്ടപ്പാട്, ചുമടെടുപ്പ്. പായയിൽ മുഖം അമർത്തിക്കിടന്നു. രാത്രിയുടെ കട്ടി കുറഞ്ഞു വരുന്നു. ജനാലയ്ക്കപ്പുറം ഒരു വിളർത്ത ചന്ദ്രൻ. നഗരത്തിലെ ബീച്ചിൽ ഇപ്പോൾ തിരക്കൊഴിഞ്ഞിട്ടുണ്ടാകും. വെളുത്ത മണൽപ്പരപ്പിൽ ഒരു ചെറുപ്പക്കാരൻ ആഹ്ലാദം തിരയടിക്കുന്ന ഹൃദയവുമായി ആകാശം നോക്കിയിരിക്കുന്നുണ്ടാവും. ആ സന്തോഷം ഇനി അധികം നീണ്ടു നിൽക്കുകയുണ്ടാവില്ല. ഏറിയാൽ 2 കൂടി, പിന്നെ ഒരു ദിവസം എന്നേക്കുമായി വിട പറയേണ്ടി വരും. കായൽക്കരയിലുള്ള പാർക്കിൽ വെച്ച് സന്ധ്യയ്ക്ക് കടന്നുപോകുന്ന വള്ളങ്ങളെയും ബോട്ടുകളെയും തൂങ്ങിയുറങ്ങുന്ന ചീനവലകളെയും നോക്കിയിരുന്നുകൊണ്ട് താനത് പറഞ്ഞൊപ്പിക്കും. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ എല്ലാം മറന്നുകളയൂ എന്ന് താൻ ആവശ്യപ്പെടുകയും, അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണീ പറയുന്നതെന്ന് ഒന്ന് വിശദമാക്കി തരാമോ എന്ന് അയാൾ ചോദിക്കുകയും, അതുകേട്ട് താൻ ഭ്രാന്തിയെപ്പോലെ എന്തൊക്കെയോ പുലമ്പി, ഒടുവിൽ എനിക്കൊരിക്കലും ഒരു ഭാര്യയാവാൻ പറ്റില്ല, ഞാനൊരു ചുമട് താങ്ങി മാത്രമാണ് എന്ന് പറഞ്ഞൊപ്പിക്കുകയും, അയാൾ തരിച്ചിരുന്ന് മുഖം തുടച്ച്, എൻ്റെ മാലിനി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ജോലി റിസൈൻ ചെയ്യുന്നത് കൊണ്ട് നിന്റെ വീടിന് യാതൊരു തകരാറും വരില്ലെന്ന് ഞാനല്ലേ പറയുന്നത് എന്ന് ഉറപ്പു തരികിലും അതിൽ ശ്രദ്ധിക്കാതെയുള്ള ഇല്ല ഇല്ല എന്ന് തൻ്റെ പിറുപിറുക്കൽ കേട്ട്, ഒന്ന് പറയൂ, ജോലി വേണ്ടെന്ന് വെക്കുമെന്ന്. എൻ്റെ വീട്ടുകാർക്ക് വലിയ നിർബന്ധമുള്ള കാര്യമല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ വാശി പിടിക്കില്ലായിരുന്നു. അവരൊക്കെ വളരെ ഓർത്തഡോക്സ് ടൈപ്പുകളായതുകൊണ്ടാണ് എന്ന് അയാൾ ക്ഷമാപണത്തിൽ ആവർത്തിക്കുകയും, അപ്പോൾ ദയവു ചെയ്ത് എന്നെ ഉപദ്രവിക്കാതെയിരിക്കൂ, എന്നെ വെറുതെ വിടൂ, കഴിഞ്ഞതെല്ലാം മറക്കൂ എന്ന് താൻ അപേക്ഷിക്കുകയും, കാര്യമറിയാതെ ഇടയിൽ കടന്നുവന്ന് പൊതിനീട്ടിയ കപ്പലണ്ടിക്കാരൻ പയ്യൻ അകലത്താകുന്നതുവരെ നിശബ്ദനായിരുന്നിട്ട് മാലിനി അപ്പോഴെന്തു തീരുമാനിച്ചു എന്ന് അയാൾ ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുകയും, താൻ ഒന്നും മിണ്ടാനാവാതെ പൊട്ടിക്കരയുകയും, അല്പനേരം കൂടിയിരുന്ന് എങ്കിൽ ഞാൻ പോകുന്നു, നാളെ കാണാം എന്ന് മൃദുസ്വരത്തിൽ പറഞ്ഞ് അയാൾ നടക്കുകയും, ഇല്ല, ഇനി എന്നെ കാണാൻ ശ്രമിക്കണ്ട, ഇതെന്റെ തീരുമാനമാണ് എന്ന് താൻ പിറകിൽ വിളിച്ചു പറയുകയും, അയാൾ അതിൽ ശ്രദ്ധിക്കാതെ ദുഃഖം കടിച്ചമർത്തി കുനിഞ്ഞ ശിരസുമായി വേഗത്തിൽ നടന്നകലുകയും, തിരക്കൊഴിഞ്ഞ പാർക്കിലേക്ക് കായലിലെ തണുപ്പൻ കാറ്റടിച്ചു കയറുകയും, താൻ കണ്ണുനീർ തുടച്ച് ഇരുട്ടുറങ്ങുന്ന ആകാശത്തിലേക്ക് നോക്കിയിരിക്കുകയും ചെയ്യുന്ന ആ രംഗം മനസ്സിലൂടെ മിന്നിക്കടന്നുപോയി. കരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി തലയണയിലേക്ക് മുഖമർത്തി. സാരമില്ല, ഏതിനുണ്ടൊരവസാനം. കടൽക്കരയിലെ ദീപമാലകൾ കത്തിക്കത്തി പാതിരാവ് കഴിയുമ്പോൾ പെട്ടെന്ന് കണ്ണടയ്ക്കും, ഇരുട്ട് പൊഴിക്കും. പൂഴിമണ്ണിൽ കൂടി വികാരമുണർത്തിയ കാമുകന്റെ കാൽപ്പാടുകളിൽ തിരകൾ ക്രൂരമായി മണ്ണടിച്ചു വീഴ്ത്തും, മായ്ക്കും. പകരം ശൂന്യത ചിത്രങ്ങൾ വരച്ചിടും.

വായനശാലയിൽ ഇപ്പോൾ കേട്ടത് പി പത്മരാജന്റെ അവളുടെ കഥ എന്ന കഥാസമാഹാരത്തിലെ കഥ നക്ഷത്രദുഃഖം, അവതരിപ്പിച്ചത് അശ്വിനി. ക്രൈസ്തവ എഴുത്തുപുര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ രാജീവ് പോളിന്റെ കലവറയിലെ കാൽപാത്രങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു വായനക്കാരിയുടെ കുറിപ്പ്. വായന എന്നാൽ വല്ലാത്തൊരു ഭ്രമമായി കൊണ്ടു നടന്നിരുന്ന ഒരു കുട്ടിക്കാലമുണ്ടായിരുന്നു. പക്ഷെ അന്ന് വായിക്കാൻ ആഗ്രഹിച്ച അത്രയൊന്നും പുസ്തകങ്ങൾ കിട്ടിയിരുന്നുമില്ല. പിന്നീട് ആ ഭ്രമമൊക്കെ മെല്ലെ മെല്ലെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയായി. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എഴുത്തുകൾ വായിക്കുന്നത് മാത്രമായി വായന. എങ്കിലും ചില പുസ്തകങ്ങൾ കാണുമ്പോൾ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ പുസ്തകമാണ് കലവറയിലെ കാൽപാത്രങ്ങൾ. ഏറ്റവും കൂടുതൽ ആകാംക്ഷ അതിലെ ഇതിവൃത്തം എന്തായിരിക്കും എന്നറിയുക എന്നതായിരുന്നു. കാരണം കാൽപാത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നോവലായി എഴുതുവാൻ തക്കവണ്ണം എന്തായിരിക്കും ഇത്രയധികം ആ കാൽപാത്രങ്ങൾ എഴുത്തുകാരനെ ചിന്തിപ്പിച്ചിരിക്കുക എന്നതായിരുന്നു. എന്നാൽ ആക്ഷരികമായ കാൽപാത്രങ്ങളെക്കുറിച്ചല്ല അവ, മറിച്ച് ജീവിതത്തിലെ പല അവസ്ഥകളിൽ കൂടി കടന്നുപോയിട്ടും കഷ്ടതകളുടെ വെയിലും മഴയും കൊണ്ട് പലപ്പോഴും ഉപയോഗശൂന്യമായി തീർന്നെന്നു കരുതി കലവറയ്ക്കുള്ളിൽ എവിടെയൊക്കെയോ തിരസ്കരിക്കപ്പെട്ട് നാം മറന്നുപോകാനിടയുള്ള കുറേ ജീവിതങ്ങൾ, അതായിരുന്നു ആ നോവലിലെ കാൽപാത്രങ്ങൾ. കാനായിൽ ആവശ്യം വന്നപ്പോൾ മാത്രം പ്രയോജനപ്പെടുകയും അതുവരെയും ആരാലും ഗൗനിക്കപ്പെടാതെ സ്വന്തം കടമകൾ നിറവേറ്റി ദൈവഹിതത്തിനു വേണ്ടി കാത്തിരുന്ന ആ കാൽപാത്രങ്ങൾ പോലെ ഒരു കുടുംബം, റിൻസിയും കുടുംബവും. ഭാവി എന്തായി തീരാമെന്നോ എത്രനാൾ ഇനി ശേഷിക്കുമെന്നോ ഉറപ്പില്ലാതിരുന്നിട്ടും ഇനിയും എരിഞ്ഞ് സ്വയം വിളക്കായി ശോഭിക്കുവാൻ തന്നെ തീരുമാനിച്ചുറച്ച ഒരാൾ സെലിൻ. ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്തു, അതും അവസാനം വരെ നിറകണ്ണുകളോടെ. ചില അവസരങ്ങളിലെങ്കിലും സ്വന്തം ജീവിതാനുഭവങ്ങൾ വരെ തെളിഞ്ഞുകണ്ടു. ചില സന്ദർഭങ്ങളിൽ എന്നെ ഞാൻ തന്നെ വായിക്കുന്നത് പോലെ തോന്നി. വായിച്ചു തുടങ്ങുന്നത് സെലിൻ എന്ന പെൺകുട്ടിയുടെ ആത്മകഥ പോലെ തോന്നിത്തുടങ്ങും. എങ്കിലും പിന്നീട് അത് റിൻസി എന്ന പെൺകുട്ടിയുടെ ജീവിതകഥയായി മാറുന്നു. നേഴ്സിംഗ് എന്ന ജോലിയുടെ കഷ്ടതകളും വെല്ലുവിളികളും ഒറ്റപ്പെടലുകളും ഒരു നേഴ്സായി മാറിയാൽ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബാധ്യതകളുമൊക്കെ വളരെ നന്നായി എഴുതി ചേർത്തിട്ടുണ്ട്. വായിക്കുന്ന വായനക്കാരിക്ക് അതാണ് സ്വന്തം ജീവിതത്തോട് താരതമ്യപ്പെടുത്തുവാൻ തോന്നുന്നതും. കുമളിയുടെ പ്രകൃതി ഭംഗിയും പാവപ്പെട്ട കർഷകന്റെ ഇല്ലായ്മകളും ദുരിതങ്ങളും നന്മകളുമൊക്കെയുണ്ട് ഈ നോവലിൽ. എല്ലാത്തിനും ഉപരിയായി ഉരുവാകുന്നതിലും മുൻപേ നാം ഓരോരുത്തരെയും അറിഞ്ഞ് നമുക്കു വേണ്ടി കരുതിയ ഒരു പിതാവിനോടുള്ള വിശ്വസ്തമായ ഒരു ഹൃദയം, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ഗുണമാണ് വീണുപോകാവുന്ന വേളയിലും ആ പിതാവാകുന്ന ദൈവത്തെ തള്ളിപ്പറയാതെ നിലനിൽക്കുവാൻ റിൻസിയെ പ്രാപ്തയാക്കുന്നത്. പാരമ്പര്യ ഗുണങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും തിരിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിന്റെ വഴിയിലൂടെ അവസാനം വരെ ജീവിക്കുവാൻ, ഒരു തിരിയായി എരിഞ്ഞു തീരും വരെ പ്രകാശിക്കുവാൻ സെലിനെ പ്രാപ്തയാക്കുന്നതും, നോവലിന്റെ പേരുപോലെ ഒഴിയാത്ത നന്മയുടെ കാൽപാത്രമായി അവൾ മാറുന്നതും അളവില്ലാത്ത ആ ദൈവസ്നേഹം അവളിലുണ്ടാക്കിയ രൂപാന്തരത്തിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇതുപോലെ മനോഹരമായ പുസ്തകങ്ങൾ എഴുതുവാൻ സർവശക്തൻ ഇനിയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഇഷ്ടമായ കലവറയിലെ കാൽപാത്രങ്ങൾ എന്ന നോവലിന് എല്ലാ അഭിനന്ദനങ്ങളും. ഇപ്പോൾ കേട്ടത് ക്രൈസ്തവ എഴുത്തുപുര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ രാജീവ് പോളിന്റെ കലവറയിലെ കാൽപാത്രങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു വായനക്കാരിയുടെ കുറിപ്പ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിൽ പളുങ്ക് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. മധുരഗീതങ്ങളിലെ ആദ്യ ഗാനം വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി പി സുശീല പാടിയ ഗാനം, ചിത്രം ത്രിവേണി. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1970

1975 പുറത്തിറങ്ങിയ പെൺപട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ആർ കെ ശേഖർ.

1972 പുറത്തിറങ്ങിയ ആരോമലുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ.

മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം തുമ്പോലാർച്ച എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1974 ആണ്.

കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജെൻസിയും പാടിയ ഗാനം കേൾക്കാം. ദേവദാസിൻ്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1982 ആണ്.

1964 പുറത്തിറങ്ങിയ കളഞ്ഞുകിട്ടിയ തങ്കം എന്ന ചിത്രത്തിനു വേണ്ടി AM രാജ, സുശീല എന്നിവർ പാടിയത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്.

ചീലയും സംഘവും പാടിയ ഗാനം ചിത്രം അങ്ങാടി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1980 ലാണ്.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
2: കോക്കനട്ട്.

0: മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: മധുര ഗീതങ്ങൾ.
3: പളുങ്ക് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. അടുത്തതായി ബിച്ചു തിരുമലയുടെ വരികൾക്ക് S ബാലകൃഷ്ണനാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1991.

2014 പുറത്തിറങ്ങിയ വേഗം എന്ന ചിത്രത്തിനു വേണ്ടി സിദ്ധാർത്ഥ് മേനോൻ, കൃഷ്ണ എന്നിവർ പാടിയത്. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഗോവിന്ദ് മേനോൻ.

2012 പുറത്തിറങ്ങിയ ഓറഞ്ച് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് മണികാന്ത് കദ്രിയാണ് ഈണം നൽകിയത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി ബാലു തങ്കച്ചൻ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2003 ആണ്.

0: പളുങ്കു എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്.
1: മധുരഗീതങ്ങൾ

0: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ഗാനലയം, ഉച്ചയ്ക്ക് 12 ആർദ്രഗീതങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 6:40 കൃഷ്ണകഥാമൃതം, 7 ഹരിതസമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 നാട്ടിലെ പാട്ട്, 10 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ഇ ഡി ശുപാർശ ചെയ്തേക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ 66(2) പ്രകാരം സംസ്ഥാന സർക്കാരിന് കത്തു നൽകാനുള്ള അനുമതി തേടി കൊച്ചി ഇ ഡി ഓഫീസ് ഉടൻ ഇ ഡി ഡയറക്ടറെ സമീപിക്കും. സി എം ആർ എൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. തൃണമൂൽ കോൺഗ്രസ് വിട്ട് നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് മാറിയ 20 17 പേർ ബി ജെ പിയിൽ ചേരുമെന്ന് കൂച്ച്ബിഹാർ എം പി ജഗദീഷ് ചന്ദ്ര ബർമ ബസൂനിയ വെളിപ്പെടുത്തി. 3 മുസ്ലിം എം പിമാർ ബി ജെ പിയിൽ ചേരാതെ പുറത്തുനിന്ന് എൻ ഡി എ പിന്തുണയ്ക്കുമെന്നും ഒരു ടി വി ചാനലിനോട് പറഞ്ഞു. തെറ്റിതിരുതൽ ചർച്ച ചെയ്യാനുള്ള 3 സി പി എം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ഇന്ന് സമാപിക്കും. വൈകിട്ട് 5 കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ പൊതുസമ്മേളനത്തോടെയാണ് അവസാനിക്കുക. വാഹനങ്ങളുടെ പിൻസീറ്റിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന മോട്ടോർ വാഹന നിയമം കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും. ഗുസ്തി മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 20 8 7 നേടി 131 പോയിന്റുമായി കണ്ണൂർ ജില്ല കിരീടം നേടി. 17 4 15 എന്നിവ നേടി 112 പോയിന്റുമായി തിരുവനന്തപുരം 2 സ്ഥാനം നേടി. ഫിഷറീസ് വകുപ്പിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. വകുപ്പുതല ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വരുമാനത്തിന്റെ 1.76% മാത്രമാണ് ഫിഷറീസ് വകുപ്പിന്റെ സംഭാവന. അത് 5% മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മാപ്പിളബേ തുറമുഖം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. ജില്ലാ സിവിൽ സർവീസ് കായികമേള ഈ മാസം 22-23 കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടക്കും. ഡ്രൈവിംഗ് ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചഹിലം നിർദ്ദേശിച്ചു. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇത്. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയ്ക്കൊപ്പം ഉയർന്നുവരുന്ന നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ തലമുറയിലെ നിയമവിദഗ്ധർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ വികസിക്കും തോറും അതിനൊപ്പം പുതിയ നിയമസാധ്യതകളും വെല്ലുവിളികളും ഉയർന്നുവരും. അവ തിരിച്ചറിയാനും നിയമപരമായി കൈകാര്യം ചെയ്യാനും കഴിയുന്ന തരത്തിൽ നിയമ വിദ്യാഭ്യാസം കാലാനുസൃതമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ 11,551 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 62 കേസുകളിലായി 70 കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10,709. രാഷ്ട്രീയം എപ്പോഴും നമ്മളെ വിഭജിക്കുകയാണ് ചെയ്യുന്നതെന്നും തന്റെ രാഷ്ട്രീയം എന്നത് വിശാലമായൊരു ഇടതുപക്ഷമാണെന്നും എഴുത്തുകാരൻ എം മുകുന്ദൻ. ശതാഭിഷിക്തനായ മയ്യഴിയുടെ കഥാകാരൻ ജന്മനാടിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. വ്യാജ US പ്രതിരോധ കരാറിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കീഴിൽ കോൺട്രാക്റ്റായി പ്രവർത്തിക്കുന്ന EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസിന്റെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ 108 ആംബുലൻസ് ജീവനക്കാർക്കും ആനുകൂല്യം കിട്ടും. മന്ത്രി ബിന്ദു

0: ഹരികൃഷ്ണയുടെ അധ്യക്ഷതയിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികളും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അധികൃതരും EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള കോടതി വിളക്ക് ഇനി നീതിവിളക്ക് എന്ന പേരിൽ അറിയപ്പെടും. ഇന്നലെ ചേർന്ന ദേവസ്വം ഭരണസമിതി പുതിയ പേര് അംഗീകരിക്കുകയും ഹൈക്കോടതി അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പാർട്ടി നേതാക്കളെ ED ഉന്നമിട്ടതോടെ കേന്ദ്ര ഏജൻസികളെ നേരിടാൻ ദേശീയതലത്തിൽ കൂട്ടായ്മ രൂപീകരിക്കാൻ CPM ഒരുങ്ങുന്നു. മനുഷ്യാവകാശ സംഘടനകളെയും സാമൂഹിക പ്രസ്ഥാനങ്ങളെയും കൂട്ടിച്ചേർത്തായിരിക്കും ഐക്യനിര. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ സമാന ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തി വിപുലമായ പ്രസ്ഥാനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2026-27 സംഭരണ സീസണിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം സംബന്ധിച്ച് മില്ലുടമകളുമായി ധാരണയായി. പക്ഷേ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് മില്ലുടമ സംഘടനാ പ്രതിനിധികളുമായി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1160 രൂപയാണ് ഇന്നലെ കുറഞ്ഞത്. ഇതോടെ പവന് 112,080 രൂപയായി. പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. നാരാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം സമുദായത്തോടും മുസ്ലിം ലീഗിനോടും NSSന് ഒരിക്കലും അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുകുമാരൻ നായർ പറഞ്ഞു. അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസം നീട്ടാനുള്ള സർക്കാർ ശുപാർശ PSC തള്ളി. പ്രത്യേക കാലയളവിൽ റദ്ദാകുന്ന റാങ്ക് പട്ടികകളിൽ ചിലത് മാത്രം കാലാവധി നീട്ടാൻ ചട്ടം അനുവദിക്കുന്നില്ലെന്ന് PSC യോഗം വിലയിരുത്തി. ഇക്കാര്യം അറിയിച്ച് സർക്കാരിന് കത്ത് നൽകും. തെക്കൻ ചെങ്കടലിലെ ഗ്രേറ്റർ ഹനീഷ്, ലെസർ ഹനീഷ് ദ്വീപുകൾ കൂടി പിടിച്ചെടുത്ത് തന്ത്രപ്രധാനമായ ചരക്കുപാതയായ ബാബ് എൽ മണ്ടേബ് കടലിടുക്കിൽ പിടിമുറുക്കി യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ. സൗദി അറേബ്യയുടെ പിന്തുണയുള്ള യമനിലെ സർക്കാർ സേന ഹൂതികളുടെ അതിവേഗ മുന്നേറ്റം തടയാൻ തിരിച്ചടിക്ക് ശ്രമിക്കുന്നതിനിടെയാണ് ഈ നീക്കം. ഹൂതികൾ സൗദിക്കെതിരായ അതിർത്തി ആക്രമണങ്ങൾ ശക്തമാക്കി. ഇരിക്കൂറിന്റെ ചിരകാല സ്വപ്നമായ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക്. UDF സർക്കാരിന്റെ കന്നി ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയ പദ്ധതിയുടെ സ്ഥലപരിശോധനക്കും പ്രാഥമിക ചർച്ചകൾക്കും പിന്നാലെ നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ ആധുനിക ഡിസൈൻ സംബന്ധിച്ച് വിശദമായ ചർച്ചയും സജി ജോസഫ് MLA നേതൃത്വത്തിൽ പൂർത്തിയായി. കായിക വാർത്തകൾ. 20th ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യമരുളാൻ ജപ്പാൻകാർ എല്ലാ തരത്തിലും തയ്യാറായി കഴിഞ്ഞു. ഇനി 4 ദിവസം മാത്രമാണ് വിളക്ക് തെളിയാനുള്ളത്. 1951 ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ച ഏഷ്യൻ ഗെയിംസ് 1958 ആദ്യമായി ജപ്പാനിലെത്തുന്നത്. ആദ്യ കളിയിൽ കാര്യമായ വെല്ലുവിളിയില്ലാതെയാണ് ടീം ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് 2020 പരമ്പരയിലെ 2nd മത്സരത്തിന് ശ്രേയസ് അയ്യരും സംഘവും ഇറങ്ങുന്നത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30 ഇന്ത്യ അഫ്ഗാൻ പോരാട്ടം. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലാണ്. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് തുടക്കമാകുമ്പോൾ കിരീടം നിലനിർത്താനൊരുങ്ങി ഇന്ത്യൻ ടീമുകൾ. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യയാണ് നിലവിലെ ജേതാക്കൾ. നാളെയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. ഈ മാസം 27 സമാപിക്കും. ഒരിക്കൽ നഷ്ടമായ US ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ്. ആതിഥേയരുടെ പ്രതീക്ഷയായ 8th സീഡ് ബെൻ ഷെൽട്ടനെയാണ് ഫൈനലിൽ 1st സീഡായ സ്വരേവ് കീഴടക്കിയത്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയതിനു പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് കനത്ത ആഘാതമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അച്ചടക്ക നടപടി. 3rd ടെസ്റ്റിലെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ മാച്ച് ഫീയുടെ 50% പിഴ ചുമത്തുകയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ 11 പോയിന്റ് വെട്ടിക്കുറക്കുകയുമാണ് ചെയ്തത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതാ ടീം പാകിസ്ഥാൻകാരനായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മോസിൻ നഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. സമ്മാനദാന ചടങ്ങിൽ ഇന്ത്യൻ ടീമിനെ ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് നഖ്വി മടങ്ങിയത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന

0: പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
3: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
5: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്താ പ്രശ്നം?
5: ആ പിന്നെന്നാ?
0: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം.
1: നമസ്കാരം.
0: മലയാള സിനിമാ ഗാനങ്ങളുടെ ചരിത്രത്തിൽ ചില സംഗീത സംവിധായകരുടെ ഈണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രത്യേക കാലം തെളിയും. അത്തരത്തിൽ വയലിന്റെ മൃദുസ്വരത്തിൽ തുടങ്ങി മലയാളിയുടെ ഹൃദയത്തിൽ അനേക മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ.
1: ഭാവത്തിനനുസരിച്ച് സംഗീതത്തെ മാറ്റിയെടുക്കാനും വരികൾക്ക് ഈണത്തിലൂടെ കൂടുതൽ ആഴം നൽകാനും ഔസേപ്പച്ചന്റെ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ?
0: അതെ. പ്രണയം, വിരഹം, സൗഹൃദം, കുടുംബ ബന്ധങ്ങൾ, ഓർമ്മകൾ, ജീവിതത്തിന്റെ പല ഭാവങ്ങളും അദ്ദേഹത്തിന്റെ ഈണങ്ങളിൽ നമുക്ക് കേൾക്കാം.
1: ഇന്ന് ഗാനലയത്തിൽ മലയാള സിനിമയ്ക്ക് ഔസേപ്പച്ചൻ സമ്മാനിച്ച ചില മനോഹര ഗാനങ്ങളിലൂടെ നമുക്കൊരു സംഗീതയാത്ര നടത്തിയാലോ?
0: തീർച്ചയായിട്ടും. ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഈണങ്ങളിലേക്ക്, മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഗാനങ്ങളിലേക്ക്, ഗാനലയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം.
1: സ്വാഗതം.

0: കാതോട് കാതോരം എന്ന ചിത്രത്തിലൂടെ ഔസേപ്പച്ചന്റെ സംഗീത ലോകത്തെ മലയാളികൾ കൂടുതൽ അടുത്തറിഞ്ഞു.
1: ചിത്രത്തിലെ ഗാനങ്ങളിൽ വയലിന്റെ സാന്നിധ്യം പ്രത്യേക ശ്രദ്ധേയമായിരുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പാട്ട് മാത്രമല്ല കേൾക്കുന്നത്, ഒരു കാലഘട്ടത്തെയാണ് കേൾക്കുന്നത്.
0: മലയാളിയുടെ സംഗീതാസ്വാദനത്തിൽ വേറിട്ടൊരു അനുഭവം സമ്മാനിച്ച അത്തരം ഒരു ഗാനമാണ് നീയൻ സർഗ സൗന്ദര്യമേ എന്ന് തുടങ്ങുന്ന ഗാനം.
1: പ്രണയത്തിന്റെ നനുത്ത വികാരങ്ങളും വയലിന്റെ മനോഹരമായ സ്പർശവും ചേർന്ന ഈ ഗാനം ഇന്നും പഴയ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു.
0: ആ മധുര ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാ ഗാനം കേട്ടോളൂ.

0: 1986 പ്രണാമം എന്ന ചിത്രത്തിനായി ഔസേപ്പച്ചൻ ഒരുക്കിയ ഗാനങ്ങളിലൊന്നാണ് താളം മറന്ന എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ ഗാനം.
1: താളം എന്നത് സംഗീതത്തിന്റെ മാത്രം ഭാഗമല്ല, നമ്മുടെ ജീവിതത്തിന്റെയും ഭാഗമാണ്. ചിലപ്പോൾ ജീവിതം തന്നെ ഒരു താളം തെറ്റിയ പാട്ടുപോലെ തോന്നും. ആ വികാരത്തെ സംഗീതത്തിലേക്ക് പകർത്തുന്ന മനോഹരമായ ഈണമാണ് ഇനി കേൾക്കുന്നത്.
0: കേൾക്കാം പ്രണാമം എന്ന ചിത്രത്തിലെ മനോഹര ഗാനം.

0: മലയാളികൾ കണ്ട ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിത്രം, അല്ലെങ്കിൽ ആ ക്ലൈമാക്സിന്റെ കാര്യത്തിൽ തന്നെ ഒരു ആശങ്ക സൃഷ്ടിച്ച ഒരു ചിത്രം, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു ചിത്രം വന്ദനം.
1: വന്ദനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആ സിനിമയിലെ പാട്ടുകളെയാണ് ആദ്യം ഓർമ്മ വരിക, അല്ലേ?
0: അതെ അതെ,
1: അതിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അന്തിപ്പൻവെട്ടം എന്ന പാട്ടാണ്.
0: സന്ധ്യയുടെ സ്വർണ്ണ നിറവും പ്രണയത്തിന്റെ മൃദുസ്പർശവും ഒത്തുചേരുന്ന ഒരു മനോഹരമായ ഗാനഭാവം.
1: ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ അത്തരം നിമിഷങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഇനി നമുക്ക് കേൾക്കാം അന്തിപ്പൻവെട്ടം എന്ന പാട്ട്. ബൈജേട്ടാ രണ്ടുപേര് പാടുന്നില്ലേ?

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ

0: സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്. പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.

0: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഗാനലയത്തിൽ ചലച്ചിത്ര സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഒരുക്കിയ ഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീതയാത്ര.
0: അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചൊരു സിനിമയാണ് ഹരികൃഷ്ണൻസ്.
1: അതെ അതെ, ഒരുപാട് തിയേറ്ററുകളിൽ ഒരുമിച്ചോടിയ ഒരു ചിത്രമായിരുന്നു അല്ലേ.
0: മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരുമിച്ച് കാണുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ ഒന്ന് എന്താ പറയാ തുടിക്കും.
1: അതിന്റെ ക്ലൈമാക്സിൽ തന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചിത്രത്തെ സംബന്ധിച്ച്.
0: അതെ,
1: ഒരു സ്ഥലത്ത് മമ്മൂട്ടിയും ഒരു സ്ഥലത്ത് മോഹൻലാലും, അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഹരികൃഷ്ണൻസ്.
0: തീർച്ചയായിട്ടും
1: ഓർമ്മകളുടെ തീരത്ത് ഒരിക്കൽ കൂടി നമ്മളെ എത്തിക്കുന്ന ഗാനങ്ങൾ ചിലതുണ്ട്. കേൾക്കുമ്പോൾ പഴയൊരു കാലവും പഴയൊരു സൗഹൃദവും പഴയൊരു പ്രണയവും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരും. അത്തരമൊരു മധുര ഗാനത്തിലേക്ക്,
0: പൊന്നാമ്പൽ പുഴയറമ്പിൽ നമ്മൾ എന്ന് തുടങ്ങുന്ന ഗാനം.
1: അതെ, മമ്മൂട്ടിയും മോഹൻലാലും ജൂഹി ചൗളിയൊക്കെ അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ഹരികൃഷ്ണൻ എന്ന ചിത്രത്തിലെ ഗാനം.

0: വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത ഭാവങ്ങളിലുള്ള നിരവധി ഗാനങ്ങളാണ് ഔസേപ്പച്ചന്റെ വിരൽത്തുമ്പിലൂടെ നമുക്ക് നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്, അല്ലേ?
1: അതെ, പ്രണയഗാനങ്ങൾക്ക് മലയാള സിനിമയിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്നാൽ ഒരു നല്ല പ്രണയഗാനം ഹൃദയത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിന് ഈണത്തിലൊരു ആത്മാവുണ്ടാകണം. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ആ ആത്മാവ് പലപ്പോഴും നമുക്ക് അനുഭവിക്കാം.
0: അത്തരമൊരു ഗാനമാണ് കയ്യത്തും ദൂരത്ത് എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. കേൾക്കാം.
2: പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ.
0: എന്ത് മനോഹരമായ വരികളാണ്! ഇതാ ഗാനം കേട്ടോളൂ.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനലയത്തിലെ അടുത്ത ഗാനം ഏതാണ് ബൈജേട്ട തിരഞ്ഞെടുത്തിരിക്കുന്നത്?
1: മിഴികൾക്കിന്നെന്തു വെളിച്ചം, മൊഴികൾക്കിന്നെന്തു തെളിച്ചം. വിജയ് യേശുദാസും സുജാത മോഹനും ആലപിച്ച അതിമനോഹര ഗാനം.
0: കണ്ണുകൾക്ക് വെളിച്ചം നൽകുന്നത് കാഴ്ചകൾ മാത്രമല്ല, ചിലപ്പോൾ ഒരു മനുഷ്യന്റെ സ്നേഹവും ഒരു ഓർമ്മയും ഒരു ഗാനവും തന്നെയാകും. മിഴികൾക്കിന്നെന്തു വെളിച്ചം എന്ന മനോഹരമായ ഗാനത്തിലൂടെ ആ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
3: മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനായ ഔസേപ്പച്ചിന്റെ ഈണങ്ങളിലൂടെയുള്ള യാത്രയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഏതാണ് സൂര്യ?
4: ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ഗാനം കേട്ടാലോ?

0: ഒരു എന്താ പറയാ, ഒരു താരാട്ടു പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമല്ലേ?
1: അതെ, ലാളിത്യവും സ്നേഹവും നിറഞ്ഞ ഗാനങ്ങൾ ഔസേപ്പച്ചന്റെ സംഗീത ലോകത്ത് ഒരുപാടുണ്ട്.
0: നിലാപൈതിലെ അത്തരം ഒരു ഗാനമാണ്. ചന്ദ്രപ്രകാശം പോലെ മനസ്സിൽ പതിയുന്ന ഈണവുമായി ഇനി നമുക്ക് മുന്നോട്ട് പോകാം.

0: ഗാനലയത്തിൽ നമുക്ക് കേൾക്കേണ്ട ഗാനം വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി നിഖിൽ മാത്യു ആലപിച്ചതാണ് ചിത്രം അയാളും ഞാനും തമ്മിൽ.
1: വേദനയ്ക്ക് പോലും സംഗീതമുണ്ട്. പറയാനാകാത്ത ചില വികാരങ്ങൾക്ക് ഈണം നൽകുമ്പോഴാണ് ഒരു ഗാനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നത്, അല്ലേ സൂര്യ?
0: അതെ,
1: അഴലിന്റെ ആഴങ്ങളിൽ അത്തരമൊരു അനുഭവമാണ്.

0: സൂര്യ 2007 ഔസേപ്പച്ചന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഒരു മനോഹരമായ ചിത്രമുണ്ട്.
1: ഒരേ കടൽ,
0: അതെ,
1: യമുന വെറുതെ രാ പാടുന്നു.

0: ഒരേ കടൽ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ഈ സംഗീത വിസ്മയം ഒരുക്കിയിട്ടുള്ളത്.
1: അസാധാരണമായ പ്രണയത്തിന്റെ സംഘർഷത്തെ സംഗീതത്തിലൂടെ ശക്തമായി അവതരിപ്പിച്ചതിനാണ് പുരസ്കാരം നൽകിയതെന്ന് ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്.
0: ഒരു സംഗീത സംവിധായകന്റെ കഴിവ് കേൾക്കാൻ മനോഹരമായ ഈണങ്ങൾ ഒരുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, കഥയുടെ വികാരങ്ങളെ സംഗീതത്തിലൂടെ പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കാനും കഴിയണം.
1: ഒരേ കടൽ അതിന് മികച്ച ഉദാഹരണമാണ്. ദേശീയ അംഗീകാരം നേടിയ ആ സംഗീത ലോകത്തിൽ നിന്നൊരു മനോഹര ഗാനം കൂടി നമുക്ക് കേൾക്കാം.

0: അപ്പൊ സൂര്യ, നമ്മുടെ ഔസേപ്പച്ചന്റെ ഈണങ്ങളിലൂടെയുള്ള യാത്ര ഏകദേശം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്.
1: അതെ, പാട്ടുകൾ അവസാനിച്ചാലും ചില ഈണങ്ങൾ നമ്മുടെ മനസ്സിൽ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ?
0: ഒരു കാലത്ത് നമ്മൾ കേട്ട പാട്ട് ഒരു പ്രണയകാലത്തിന്റെ ഓർമ്മ, ഒരു സൗഹൃദത്തിന്റെ ഓർമ്മ, ഒരു നഷ്ടത്തിന്റെ വേദന, അല്ലെങ്കിൽ വെറുതെ ഒരു സായനത്തിൽ കേട്ട ഒരു മധുരഗാനം,
1: ഇതെല്ലാം നമ്മുടെ ഓർമ്മകളിൽ വീണ്ടും ഉണർത്താൻ സംഗീതത്തിന് കഴിയും. അത്തരത്തിലുള്ള അനേകം ഈണങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഔസേപ്പച്ചന്റെ സംഗീതത്തിന് ഈ ഗാനലയത്തിലൂടെ ഒരു സ്നേഹാദരം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനലയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു സംഗീതയാത്രയുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ സംഗീതം കേൾക്കൂ, ഓർമ്മകളെ ചേർത്ത് പിടിക്കൂ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ട് സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള നാലാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള നാലാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിൽ ചരക്ക് സേവന വ്യാപാരം, ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവ മാനദണ്ഡങ്ങൾ, സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 600+ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിൽ ഉണ്ടാകും. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 18 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന രീതികളാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് അന്തിമരൂപം നൽകുന്നതിനാണ് സമ്മേളനം. അടിസ്ഥാന സൗകര്യ വികസനം, സമുദ്രാധിഷ്ഠിത വികസനം, വ്യവസായ ഇടനാഴികൾ, പുനരുപയോഗ ഊർജ്ജം, നഗരവികസനം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ മേഖല, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കരട് രേഖ തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: ചില സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നു, എന്നാൽ ടോട്ടലി ഒരു മാറ്റം വലിയ മാറ്റമായിട്ടില്ല. 30 രൂപ കൊടുത്ത് മേടിച്ചാൽ സാമ്പത്തിക ബാധ്യതയാണെന്ന് പ്രത്യേകിച്ച് ആരും പറയണ്ട. അത് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിക്കാം. മുഖ്യമന്ത്രിയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിക്കണം. ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, കഴിയുന്നത്ര വേഗത്തിൽ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹായവും നിർദ്ദേശവും അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും.

പവർകട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും വി മുരളീധരൻ എം എൽ എ. കഴക്കൂട്ടം കെ എസ് ഇ ബി സബ്സ്റ്റേഷന് മുന്നിൽ ബി ജെ പി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം, പോഷകാഹാരം, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യഭദ്രത എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്ന പദ്ധതികളാണ് പൊൻചിറകുകളെന്ന്

0: പൊൻചിറകുകൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റിക് പാക്കേജിംഗ് മേഖലയിലെ സ്ഥാപനങ്ങൾ epr.cpeb.gov.in എന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം. നിലവിൽ അക്കൌണ്ടുള്ള സ്ഥാപനങ്ങൾ പഴയ വിവരങ്ങൾ പുതിയ ഏകീകൃത സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനായി ലിങ്ക് ഓൺ ബോർഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഇടപാടുകളുടെ റിപ്പോർട്ടിംഗ്, വാർഷിക റിട്ടേൺ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപിആർ പോർട്ടൽ വഴി നടത്താം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹനാപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രാജ്യത്തത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100-ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
0: ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്ത് സമാപിക്കും. അതേസമയം ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്ര നാളെ വൈകിട്ട് പഴവങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖത്ത് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലമായി തുടരുന്ന സൈബർ സെക്യൂരിറ്റി ആന്റ് ഹാക്കിംഗ് കോൺഫറൻസുകളിലൊന്നായ കൊക്കോൺ 2026 19 പതിപ്പിന് കൊച്ചി വേദിയാകും. 6 മുതൽ 13 വരെയാണ് സമ്മേളനം. അതിവേഗം മാറുന്ന സൈബർ സുരക്ഷാ സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർ ജില്ലാ മത്സരങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. മാനിയിലെ KCA സ്റ്റേഡിയത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
0: ഇന്ന് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67 സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദൂരദർശൻ സ്ഥാപിതമാകുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശൻ 1976 ഏപ്രിൽ 1 പ്രത്യേകമായി പ്രവർത്തനം ആരംഭിച്ചു. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ 165 ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. രാഷ്ട്ര നിർമ്മാണം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നൂതന ആശയങ്ങളിലൂടെയും ഡിജിറ്റൈസേഷനിലൂടെയും സുസ്ഥിര ഭാവിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എഞ്ചിനീയറിംഗ് രംഗത്തെ അസാമാന്യ പ്രതിഭയായ എം വിശ്വേശ്വരയ്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ദീർഘവീക്ഷണം ഇന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വയനാട് തലപ്പുഴയിൽ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു കൊന്നു. പണിച്ചിപ്പാലം പാലത്തിങ്കലിൽ 9 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ചത്തത്. വനപാലകർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ച് നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു.

ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള നാലാംഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്ന് മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 6:40 കൃഷ്ണകഥാമൃതം, 7 മണിക്ക് ഹരിതസമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് നാട്ടിലെ പാട്ട്, 10 മണിക്ക് ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2000 രൂപ വരെയുള്ള യു പി ഐ പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡിആർഡിഒ ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഡിആർഡിഒ മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിആർഡിഒ കി സ്ഥാപന ഹുഏ ലഗ്ഭഗ് 70 വർഷോ കാ സമയ ഗുജർ ഗയാ ജബ് ഇസ് ഓർഗനൈസേഷൻ കോ പ്രാരംഭ കിയാ ഗയാ ഥാ തോ ഉസ് സമയ ഭാരത് ഏക് ഡെവലപ്പിംഗ് നേഷൻ ഥാ ജിസ്കേ പാസ് റിസോഴ്സസ് ഭലേ ഹി ലിമിറ്റഡ് ഥേ ലേക്കിൻ ആസ്പിറേഷൻസ് അൺലിമിറ്റഡ് ഓർ ആജ് 2026 മേ ഡിആർഡിഒ നേ മിസൈൽസ് സേ ലേക്കർ റഡാർസ് തക് കംബാറ്റ് എയർക്രാഫ്റ്റ് സേ ലേക്കർ സബ്മറീൻസ് തക് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം സേ ലേക്കർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തക് ഹർ ക്ഷേത്ര മേ അപ്നി കാപ്പബിലിറ്റീസ് സാബിത് കി ഹൈ ഡിഫൻസ് സെക്ടർ മേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേ ലിയേ ഡിആർഡിഒ ആജ് അപെക്സ് ഓർഗനൈസേഷൻ ഹൈ ഇസ്
0: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥാ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൾക്കുറൽ ഇക്കോണമി ഫോറം 10-ാം പതിപ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practiced the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
0: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2000 രൂപ വരെയുള്ള യു പി ഐ പണം

0: ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപ്പേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണം ഇടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിലെ എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹനാപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19th പതിപ്പിന് കൊച്ചി വേദിയാകും. 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാ ചന്ദ്രശേഖർ അറിയിച്ചു.
2: And global enforcement. Cocoon 2026 covers 6 major tracks, which is including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
0: ഇന്ന് ദൂരദർശന്റെ 67th സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ സംപ്രേഷണം നടത്തുന്നത്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15 രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4ാംഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കയിൽ തുടരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവ് US ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. നയം നടപ്പിലാക്കുന്നത് US സമ്പദ്വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോർട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ ഷൂട്ടിംഗ് സംഘം ഇന്നിറങ്ങും. ഈ മാസം 19 വരെയാണ് ടൂർണമെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് ഇടിഞ്ഞ് 74,640 നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 23,325 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,12,320 ഗ്രാമിന് 14,040 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കുന്ന നമ്പർ പറയുകയാണ്, 9037008960. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് റിജിനേച്ചിയാണ്. വീണയ്ക്കും സന്ദീപിനും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ടാണ് രജനേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. നാളെയാണ് അവരുടെ വിവാഹ വാർഷികം. അവർക്ക് എല്ലാവിധ മംഗളാശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം നല്ലൊരു പാട്ട് രജനേച്ചി ചോദിച്ചിട്ടുണ്ട്, നമുക്കത് കേൾപ്പിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ റേഡിയോ മലബാർ ടീമിന്റെ വകയും വീണയ്ക്കും സന്ദീപിനും എല്ലാവിധ മംഗളാശംസകളും അറിയിക്കുകയാണ്. ഇതാ പാട്ട് കേട്ടോളൂ.

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-900-18.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
2: നീ കളിക്കലേ.
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ, എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-1-3030-9496-974-141.
4: അല്ലയോ സന്ദേശ ഗാനമേ, പുതിയ പുതിയ ശ്രോതാക്കളുടെ വരവോടെ ഞങ്ങളെയെല്ലാം ഒഴിവാക്കിയോ? നീണ്ട ഇടവേളയിലാണ് സന്ദേശ ഗാനത്തിൽ കൂടി പാട്ട് ആവശ്യപ്പെടാറുള്ളത്, അതുപോലും പരിഗണിക്കുന്നില്ലല്ലോ. എനിക്ക് 1995 ഇറങ്ങിയ അന്ന എന്ന ചിത്രത്തിലെ യവന കഥയിൽ നിന്നും വന്ന ഇടയ കന്യകെ എന്ന ഇപ്പോഴത്തെ ട്രെൻഡ് ഗാനം കേൾപ്പിക്കാമോ? ഗാനം നമ്മുടെ മധുരവാണിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ബാബു ആണിക്കരിയാണ്. ബാബു ഏട്ടാ, നമ്മൾ നിങ്ങളെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പുതിയ ആൾക്കാരുടെ സന്ദേശം നമുക്ക് വായിക്കണ്ടേ? അപ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ നമ്മൾ വായിക്കും. നിങ്ങളെയൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ എന്താ പറയണ്ടേ, സപ്പോർട്ടിങ് ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ബാബു ഏട്ടൻ്റെ പരിഭവം മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ട്രെൻഡിങ് സോങ്ങിന് വെച്ചു കൊടുക്കാം അല്ലേ? ഇതാ പാട്ട് കേട്ടോളൂ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ.

കാട്ടന്നൂർ സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ശൈലജ ഉരുവച്ചാലിൽ നിന്നാണ്. എനിക്ക് എൻ ജീവനെ എങ്ങാണു നീ ഇനിയെന്ന് കാണും വീണ്ടും ഈ ഗാനം വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ശൈലജേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ദേവദൂതൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്, നമുക്ക് ആ പാട്ട് ശൈലജേച്ചിക്ക് വേണ്ടി കേൾപ്പിക്കാം. ഡെഡിക്കേഷൻ ഒന്നും ചേച്ചി പറഞ്ഞിട്ടില്ല, ഇതാ പാട്ട് കേട്ടോളൂ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്താ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281485 8547173810.
4: പുന്നാടിൽ നിന്ന് രേവതി അയച്ച സന്ദേശമാണ് അടുത്തത്. കസിൻസ് എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം, ഇതെന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് രേവതി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നമുക്ക് ഈ കസിൻസ് എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: തില്ലങ്കേരിയിൽ നിന്ന് അതുല്യ അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് നമ്മൾ എന്ന ചിത്രത്തിലെ എൻ എം എ ഒന്ന് കാണാൻ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുതരണേ. ഇതെന്റെ അമ്മ ശൈലജയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അതുല്യ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശൈലജേച്ചിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടാണ് അതുല്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാട്ട് കേൾപ്പിക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മലപ്പുറത്തിൽ നിന്ന് ജസീലയാണ്. എനിക്ക് മിന്നാരം എന്ന ചിത്രത്തിലെ നിലാവേമായുമോ എന്ന ഗാനം കേൾപ്പിച്ചു തരണേ സന്ദേശ ഗാനമേ എന്നാണ് ജസീലേച്ച് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാൻ ഡെഡിക്കേഷനൊന്നും ജസീലേച്ച് പറഞ്ഞിട്ടില്ല. എന്തായാലും പാട്ട് കേൾപ്പിക്കാം. എനിക്ക് തോന്നുന്നു ജസീലേച്ച് ആദ്യമായിട്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത് അല്ലേ. എന്തായാലും റേഡിയോ മലബാർ ടീമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാട്ട് കേട്ടോളൂ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara,
0: cm vistara nilluni.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഗിരീഷ് എരമല്ലൂരിൽ നിന്നാണ്. എനിക്ക് ദേവദൂതൻ എന്ന ചിത്രത്തിലെ കരളെ നിൻ കൈ പിടിച്ചാൽ എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗിരീഷ് ഏട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേട്ടു അല്ലേ? എന്തായാലും ഗിരീഷ് ഏട്ടൻ പറഞ്ഞ പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: റേഡിയോ മലബാർ സന്ദേശ ഗാനമേ, എൻ്റെ മകൾ അന്വയ്ക്ക് വേണ്ടിയിട്ട് തുള്ളാത്ത മനവും തുള്ളും എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് കേൾപ്പിക്കണേ. ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എൻ്റെ മകൾക്കും എനിക്കും ഒക്കെ ഇഷ്ടമാണ്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്നറിയണ്ടേ? മട്ടന്നൂരിൽ നിന്ന് വിനയാണ്. അപ്പോൾ അന്വയ കുട്ടിക്ക് വേണ്ടിയിട്ട് തുള്ളാത്ത മനവും തുള്ളും എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം തന്നെ നമുക്ക് കേൾപ്പിക്കാം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
0: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
0: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
0: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
0: 9447-371-836,
3: 8078-502-836.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ സന്ദേശ ഗാനമേ നമസ്കാരം. നമസ്കാരം, ഇത് ചാവശ്ശേരിയിൽ നിന്ന് ബിനു അയച്ച സന്ദേശമാണ്. എനിക്ക് മീൻസാര കണ്ണ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബിനു സന്ദേശം അയച്ചിരിക്കുന്നത്. ചാവശ്ശേരിയിലെ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ബിനു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പടയപ്പ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമാണ് ബിനു ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാട്ട് കേൾപ്പിക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെയുള്ളത് സൂര്യ ഇടവന. ഇന്ന് വായിക്കാതെ പോയ സന്ദേശമൊക്കെ അടുത്തയാഴ്ച വായിക്കുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
2: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112146.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3 0 3 0 9 4 9 6 9 7 4 1 4 1.
5: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
5: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
6: യെസ്,
5: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
5: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7 9 4 7 6 8 3 6, 9 4 7 3 7 1 8 3 6, 8 0 7 8 5 0 2 8 3 6.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ഉടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ ജനകീയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിനം പഞ്ചഗുസ്തി നാഷണൽ ചാമ്പ്യനായ ശ്രീ ടി വി രമേശ് പങ്കുവച്ച അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇതിനു വേണ്ടിയിട്ട് ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി?
2: ഭക്ഷണക്രമത്തിൽ നല്ല ഇത് വരുത്തണം. കാരണം നമ്മുടെ പ്രോട്ടീൻ, നമ്മൾ ഹൈ റിച്ച് പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മുട്ട അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡ് തന്നെ കഴിക്കണം. എന്തായാലും മാത്രമേ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സ്ട്രെങ്ത് കിട്ടുള്ളൂ. കാർബോഹൈഡ്രേറ്റ്സ് കുറേ കുറക്കണം. ബാക്കിയുള്ളതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മാക്സിമം മിനറൽസും അതും ഇതൊക്കെ അതിനു വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്താലൊക്കെ മാത്രമേ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്തതിൻ്റെയൊക്കെ ഒരു ഫലം ഉണ്ടാവുള്ളൂ.
1: ഒരു ദിവസം എങ്ങനെയാണ് പരിശീലനം, ഒരു ദിവസത്തെ പരിശീലനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്?
2: ദിവസത്തെ പരിശീലനം പൊതുവെ എനിക്ക് രാവിലെ ജിമ്മിലെത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ ഇതിലാണ് ഞാൻ പോവുക. സാധാരണ പോയി കഴിഞ്ഞാൽ 2 hours വൈകുന്നേരത്തിൽ റിഗറസ് പ്രാക്ടീസാണ്, അത് ചെയ്യും. പിന്നെ പകല് ഉള്ള സമയത്തും നമ്മളുടെ മനസ്സിൽ ചിന്ത ഇതായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും സ്ലോലി ഗെയിൻ ചെയ്യാന്ന് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനാണ് നമ്മൾ നോക്കുക. ബാക്കിയുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ല. അതായത്
1: നമ്മളെ
2: അതെ നമ്മളെ ഹെൽത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അധികം ഉറക്കൊഴിയാൻ അങ്ങനെ നിൽക്കില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എന്റെ കാര്യം.
1: മകനാണ് ഒരു മോട്ടിവേഷൻ മെന്റർ എന്ന് പറഞ്ഞു.
2: അതെ അതെ,
1: തീർച്ചയായിട്ടും. കുടുംബത്തിന്റെ പങ്ക്, വേറെ മെമ്പേഴ്സ് ഉണ്ട് കുടുംബത്തിൽ, അവരുടെ പങ്ക് എത്രത്തോളം?
2: എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അച്ഛൻ ജയിക്കണം എന്നുള്ള ആഗ്രഹം എന്തായാലും മക്കൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടി അവർ മാക്സിമം നമ്മളെ എൻകറേജ് ചെയ്യും. ഫിനാൻഷ്യൽ സപ്പോർട്ടും ഉണ്ടാവും, എല്ലാം ചെയ്യും. കാരണം ഇതൊരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഫാമിലിയിൽ ഉള്ള ബഡ്ജറ്റിൽ നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യത്തിന്

0: പ്രധാനപ്പെട്ട ഒരു പങ്ക് മാറ്റിവെക്കേണ്ടി വരും. ഓരോ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോൾ നല്ല ഫിനാൻഷ്യൽ ബേർഡൻ ഒരുപാട് ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പം ഞാൻ പോകേണ്ടത് ഇൻ്റർനാഷണൽ ഇതിലേക്കാണ്. അതിൽ ഭയങ്കര എക്സ്പെൻസീവാണ്, സാധാരണക്കാരന് താങ്ങാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഫീൽഡാണ് ഇത്. പിന്നെ അതിൽ പ്രത്യേകിച്ച് ഗെയിനൊന്നുമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതിരി സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. വേറെ അഡ്മിഷനോ കാര്യമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം മതിയാക്കി നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ ഒരു ഒരു പാഷൻ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്.
1: സന്തോഷം, മനസ്സന്തോഷം.
0: അതെ, ഒരു മനസ്സന്തോഷം അതിനാണ്. പിന്നെ നമ്മളെ ഹെൽത്ത് എപ്പോഴും ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ബോഡി എപ്പോഴും ഫിറ്റ് ആണെങ്കിൽ അവിടെ നല്ലൊരു മനസ്സുണ്ടാവുന്നല്ലേ പറയാ. നമ്മളെ ഒരു ചഞ്ചല മനസ്സുണ്ടാവില്ല. ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മള് ലൈഫിലും നമുക്കൊരു സന്തോഷം എപ്പോഴും ഉണ്ടാവും. അങ്ങനെയല്ലേ പൊതുവെ പറയാറ്?
1: ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുമ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു?
0: വീട്ടുകാരോട് അങ്ങനെ ഒന്ന് പോകുന്നു മാത്രമേ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. പോയെടുക്കുന്നൊക്കെ ജയം വരുമ്പോ എല്ലാവർക്കും വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്.
1: നാട്ടുകാരുടെ പിന്തുണ, സഹകരണം, അതുപോലെ പ്രോത്സാഹനമല്ലോ.
0: ഒന്നാമത് യാം റെസ്ലിംഗ് പൊതുവെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ കുറവാ. ഈ ഒരു സ്പോർട്ട് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അറിയാത്തവർക്ക് ഇതൊരു വലിയ കാര്യമായിട്ടുള്ളൊരു സംഭവം എന്നാണ് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്തിപ്പോ മാറി വരുന്നുണ്ട്. എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഒക്കെ വന്നു. സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ആം റെസ്ലിംഗ് ഇപ്പം ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഏകദേശം വരുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ, പിന്നെ ആൾക്കാരുണ്ടല്ലോ സ്പോർട്സിൽ പൊതുവെ താല്പര്യമില്ലാത്ത ആൾക്കാരോട് ഇനി എന്ത് കിട്ടി പറഞ്ഞാലും അവർ അത്രയും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണുള്ളൂ. അത് പൊതുവെ അങ്ങനെയാണല്ലോ. പക്ഷേ ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ്.
1: ഇപ്പൊ പറഞ്ഞു പഞ്ചഗുസ്തി, മകൻ പഞ്ചഗുസ്തി പിടിക്കാൻ.
0: അതെ.
1: വേറെ ആരെങ്കിലും ധൈര്യപ്പെടാറുണ്ടോ പഞ്ചഗുസ്തി പിടിക്കാൻ കൂടുതൽ?
0: അവർ രണ്ടാളും ഇപ്പൊ മൂത്തവർ രണ്ടാളും അവരുടെ പ്രൊഫഷനും കാര്യങ്ങളായിട്ട് പോകുന്നതാണ്. അപ്പൊ പക്ഷെ എല്ലാരും ഹെൽത്ത് വൈസ് എല്ലാവർക്കും ഒരു കോൺഷ്യസ് ഉള്ള ആൾക്കാരാണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ് എല്ലാരും. അവർക്കും താല്പര്യമാണ്. അതുകൊണ്ട്
1: സുഹൃത്തുക്കളിലാരെങ്കിലും ഉണ്ടോ ഈ ഒരു മത്സരത്തിന് ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്?
0: തൽക്കാലം സുഹൃത്തുക്കളായിട്ട് ഇല്ല, ആരും ഇല്ല, അറിയുന്നവരൊക്കെ ഇല്ല. ബിൽഡേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നാമത് ഇതൊരു ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്, ആൾക്കാർ വരുന്ന കുറവാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സ് ഇതിൽ തന്നെ, ബോഡി ഫിറ്റ്നസ്സിൽ തന്നെ പല മേഖലയുണ്ട്. ചില ആൾക്കാർക്ക് ഈ ബോഡി ബിൽഡിംഗ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ലിഫ്റ്റിംഗ് ആയിരിക്കും, പവർ ലിഫ്റ്റിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരിക്കും താല്പര്യം. ചില ആൾക്കാർക്ക് ട്രെയിനിങ്ങിലായിരിക്കും താല്പര്യം. അപ്പോൾ അതിലിങ്ങനെ ഉണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലുള്ള സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഈ ആം റെസ്ലിംഗിലേക്ക് ആൾക്കാർക്ക് വരാനൊരു താല്പര്യ കുറവ് കാണാറുണ്ട്. അത് ഈ പരിക്കിനെ പേടിച്ചിട്ടാണ്.
1: ഇഷ്ട ഭക്ഷണം ഏതാ?
0: ഭക്ഷണം എന്തും കഴിക്കും. പൊതുവെ ഞാൻ ചിക്കൻ അങ്ങനത്തെ ഒക്കെ കഴിക്കും, ഫിഷും ചിക്കനൊക്കെ കഴിക്കും. പക്ഷെ അങ്ങനെ കൂടുതൽ ഇതായിട്ടുള്ള ഇറച്ചി കഴിക്കാറില്ല, അങ്ങനെ ബീഫ് അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഞാൻ മാക്സിമം പോയാൽ മട്ടൺ വരെ കഴിക്കും, അത്രേ ഉള്ളൂ.
1: ആൾക്കാർ നന്നായിട്ട് മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ തോൽവി നേരിടുന്ന കായിക താരങ്ങളോട് സാറിന് പറയാൻ എന്തായാലും?
0: എല്ലാ പ്രാവശ്യവും നമ്മൾ ജയിക്കണം എന്ന് അങ്ങനെ ഒന്നില്ല. ഓരോ ദിവസമാണ് നമ്മളുടെ. ചില ദിവസം നമുക്ക് എന്ത് വിചാരിച്ചാലും ജയിക്കാൻ പറ്റിയെന്നും വരില്ല. അതങ്ങനെയാണ് ഇതിൽ പൊതുവെ കാണുന്നത്. നമ്മൾ അതിശക്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ചില സമയത്ത് അവർ അമ്പയെ തോറ്റു പോകുന്ന കാണാം. വിതിൻ സെക്കൻഡ്സ് അവർ ബാക്കിയുള്ള മറ്റേ ആൾക്കാർ തോൽപ്പിച്ചു പോകുന്ന കാണാം. അത് അവരുടെ ദിവസമല്ല എന്ന്. നമുക്ക് എല്ലാ സമയവും നമ്മളെ സ്ട്രെങ്ത് ഉണ്ടായി എന്ന് വരില്ല. അദ്ദേഹം പറഞ്ഞില്ല ഇതൊക്കെ ഒരു ലക്കും ഒരു ദൈവഭാഗ്യവും നമ്മളുടെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് നമ്മുടെ ആ കയ്യിൽ. അതാണ് പറഞ്ഞ ആ ഒരു സമയത്ത് നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ മനസ്സും നമ്മളെ കയ്യിലും വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നല്ല സ്ട്രെങ്ത്തിലുള്ള ആൾക്കാരും ചിലപ്പോൾ തോറ്റുപോകും. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എല്ലാവരും കാണാറുള്ളൂ. അത് ഒരാൾ തോറ്റുപോയി എന്നുള്ളതിനെ കൊണ്ട് അയാൾ ഒരിക്കലും ഒരു ബലഹീനനല്ല, അതിശക്തൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ദിവസം അവരുടേതല്ല, അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒരു കാലത്തും ആരും ഇനി തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് അതിനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് നമ്മൾ ദിവസമല്ല എന്ന് മാത്രമേ ഉള്ളൂ.
1: മുന്നേ പഞ്ചഗുസ്തി എന്ന് പറയുന്നത് അധികം അങ്ങനെയൊന്നും ഫെമിലിയർ അല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരുവിധം എല്ലാ കായിക രംഗത്തേക്കും കുട്ടികൾ കടന്നു വരുന്നുണ്ട്. ഈ പഞ്ചഗുസ്തി രംഗത്തേക്ക്, കായിക രംഗത്തേക്ക് കടന്നു വരുന്ന കുട്ടികളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ പറയുന്നത് പഞ്ചഗുസ്തി എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്പോർട്ടിലോ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളെപ്പോഴും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത് ഇപ്പോഴത്തെ കുട്ടികളുടെ

0: മേഖലയിലേക്ക് സ്പ്രെഡ്
1: ചെയ്യുക. അതെ, തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തിൽ അവരെ നമുക്ക് എന്ത് ഇതിലേക്കും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അവരുടെ ഒരു പ്രായം അതാണ്, അവർ അതിനൊരു ഒരു ബൗണ്ടില്ല, അങ്ങനത്തെ ഒരു പ്രായമാണ് കുട്ടികളുടെ. അപ്പോൾ ആ മേഖലയിൽ, ഏത് മേഖലയിലാണെങ്കിലും കുട്ടികൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലങ്ങനെ പോകും. വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുട്ടികൾ സ്പോർട്സിലേക്ക് വരണം എന്നാണ് ഞാൻ കുട്ടികളോട് പറയാനുള്ളത്.
0: ഒന്ന് ഊന്നി പറയാൻ, ഈ പഞ്ചഗുസ്തിയിലേക്ക് വരുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്?
1: ആ പഞ്ചഗുസ്തിയിലേക്ക് വരുന്ന കുട്ടികൾ നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കുവാന്നില്ല. ആദ്യം കൃത്യമായ സമയത്ത് ഉറങ്ങുക, എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ നമുക്കൊരു സ്ട്രെങ്ത് കൂടും, നമ്മളുടെ ദേഹത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും നമ്മൾ. പിന്നെ അവനവൻ്റെ ദേഹത്തെ പറ്റി, ശരീരത്തിനെ പറ്റിയിട്ട് നല്ല ബോധം ഉണ്ടാവണം. ജിം ട്രെയിനിങ് ഇതുമാതിരി ഏതെങ്കിലും ഒരു നല്ലൊരു ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകണം. അങ്ങനെയൊക്കെ വരുന്നു. കുറച്ച് സ്ട്രെങ്ത് ഒക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വിചാരിച്ച സ്ട്രെങ്ത് ഒന്നും ഉണ്ടായിന്ന് വരില്ല, പക്ഷെ സ്ലോലി ഒക്കെ കയ്യിലേക്ക് വരും.
0: ഇപ്പൊ ഒരുപാട് യുവാക്കൾ, കഴിവുള്ള യുവാക്കളുണ്ട് നമ്മളെ സമൂഹത്തിൽ. അവരെ കണ്ടെത്താനും അതുപോലെ അവരുടെ കഴിവുകളെ വളർത്താനൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
1: എല്ലാ കുട്ടികളിലും കഴിവുണ്ട്. കഴിവില്ലാത്ത ഒരു കുട്ടിയും ദൈവം തരുന്നില്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ വിധത്തിലെ കഴിവ്, പക്ഷെ അതിൻ്റെ ശരിയായിട്ടുള്ള വ്യത്യസ്തമായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവൻ്റെ മനുവിൻ്റെ മേഖല ഏതാണെന്ന് തിരിച്ചറിയണം. അത് കുട്ടിക്കും സ്വയം അറിയണം, പാരൻസിന് അറിയണം, ടീച്ചേഴ്സിനും അറിയണം. അപ്പോൾ അവരതിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഷൈൻ ചെയ്ത് വരും.
0: തീർച്ചയായിട്ടും
1: ബാക്ക് സപ്പോർട്ട് കൊടുക്കണം.
0: ഒരിക്കൽ കൂടി നമുക്ക് ഈ ഒരു നേട്ടത്തിന് നന്ദി പറയേണ്ട കുറച്ച് പേരുണ്ടാവും അല്ലേ?
1: ഏത് നേട്ടത്തിനും നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് നമ്മളെ കുടുംബത്തോട് തന്നെയാണ്. കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും എവിടെയെത്തില്ല നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് നമ്മളെ ഫാമിലിയാണ്, പ്രത്യേകിച്ച് വൈഫ് ഒരു പ്രീത, ഒരു തളിപ്പറമ്പ് തന്നെയാണ് സ്വദേശം. അവരോടാണ് ആദ്യത്തെ ഇത്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ആവില്ല. അവർ കാരണം നമ്മളുടെ പാർട്ണർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്താൽ പോയി. അവരുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ആദ്യമായി നന്ദി അവർക്ക് തന്നെയാണ്.
0: ഭക്ഷണ കാര്യങ്ങളൊക്കെ
1: ഒക്കെ നമ്മളെ ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതും തരേണ്ടതും, നമ്മൾ മറന്നാലും കൃത്യ സമയത്ത് തരേണ്ടതും എല്ലാം അവരാണ്. അവരുടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ ഒരു സഹായം വളരെ പ്രധാനമാണ് ഇതിൽ, പ്രത്യേകിച്ച് ഒരു ഫാമിലി മാൻ എന്നുള്ള നിലയിൽ. പിന്നെ മകൻ, മൂത്ത മകൻ ശ്രീനാഥ്, രണ്ടാമത്തെ മകൻ യദുകൃഷ്ണൻ, അവർ രണ്ടാളും ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മകൻ ശ്രീപ്രസാദ്, അയാൾ പ്ലസ് ടു പഠിക്കുകയാണ്, മൂത്തരുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ പ്ലസ് ടു ശ്രീപ്രസാദാണ്. ആം റെസ്ലിംഗിൽ നല്ല താല്പര്യം പ്രകടിപ്പിച്ച് മത്സരങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
0: നാഷണൽ ചാമ്പ്യൻ എന്ന പേര് നേടിയപ്പോൾ ഇനിയൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ, എന്താണ്?
1: അടുത്ത സ്വപ്നം തീർച്ചയായിട്ടും ഇനിയിപ്പം ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് തന്നെയാണ്. അതിപ്പം വരുന്ന ഒക്ടോബർ ലാസ്റ്റ് വീക്ക് 27 മുതൽ ഡൽഹിയിൽ ലീല പെൻഡ ഹോട്ടലിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ പ്ലെയേഴ്സൊക്കെ വരും, ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള ആൾക്കാർ വരും. അതികഠിനമായ മത്സരം തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇപ്പം മനസ്സിൽ മുഴുവൻ ഇപ്പം അത് മാത്രമേ ഉള്ളൂ, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതിനുവേണ്ടി ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ പേരിലായിരുന്നു ഞാൻ നാഷണൽ മത്സരിച്ചത്. കേരളത്തിൻ്റെ ജേഴ്സി അണിയ എന്നുള്ളത് ഒരു സ്വപ്നമാണ് ഏതൊരു ആൾക്കാരും. ഇനിയിപ്പം ഒരു ഇന്ത്യൻ ജേഴ്സി അണിയാന്നില്ലയാണ് അടുത്ത സ്വപ്നം. ഇനിയിപ്പം ഇന്ത്യൻ്റെ ജേഴ്സി അണിയാന്നില്ലയാണ്. അത് വലിയൊരു അഭിമാനം. അതിലപ്പുറം എന്താ വേണ്ടത്? ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിൽ അത് സ്വപ്നതുല്യമായ ഒരു നേട്ടമാണ്. അതിലൊന്ന് പങ്കെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ അതന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്
0: ഒരു തമാശ ചോദ്യം, ഒരു 5 വർഷം കഴിഞ്ഞുള്ള സാറിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: ഞാൻ ഇതിലേക്ക് വരാൻ കാരണം നമ്മള് ഹെൽത്ത് വൈസ് നമ്മളെപ്പോഴും അതല്ലേ നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു കാര്യം. പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, പക്ഷെ അവനവന് ഏത് സമയവും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുമോ? ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയാ. അത് തന്നെയാണ് എന്റെ ഒരു മോട്ടീവ്. സന്തോഷമായിട്ട് ഇനിയിലെ റിട്ടയർഡ് ലൈഫ് വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുവാന്നില്ലയാണ് എന്റെ ഒരു സ്വപ്നം. നല്ലോണം കഷ്ടപ്പെടാനുണ്ട്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. അതൊരിക്കലും വേസ്റ്റ് ആയി പോവില്ല.
0: അതുപോലെ തന്നെ അതിയായ ആഗ്രഹവും വേണം അല്ലേ?
1: അതെ, അതിനു വേണ്ടിയിട്ട് അദമ്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അത്രയധികം നമ്മൾ കഷ്ടപ്പെടാനുണ്ട്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്. പ്ലാൻ ചെയ്തിട്ട്, അത് വെറുതെ കഷ്ടപ്പെടല്ല, വളരെ പ്ലാൻ ചെയ്ത് നമ്മൾ എഫേർട്ട് എടുക്കണം അതിനു വേണ്ടിയിട്ട്. അത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ട്.
0: ഒരുപാട് സന്തോഷം. അങ്ങയുടെ നേട്ടത്തിൻ്റെ ഒരു കഥ ചെറിയ തോതിലെങ്കിലും നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. അവസാനമായിട്ട് നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്ക് അങ്ങ് കൊടുക്കുന്ന സന്ദേശത്തോടു കൂടി നമുക്ക് ഈ ഒരു ജനകീയ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
1: റേഡിയോ മലബാർ എന്ന് പറയുന്ന ഒരു സംരംഭം ഞാനിപ്പോൾ

0: ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു വികാരം ഉൾക്കൊള്ളാൻ എന്നെക്കൊണ്ട് പറ്റിയത്. അത് ഇവിടെ എത്തുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. നിങ്ങളുടെ ഈ ഒരു ഒരു ഉദ്യമം വളരെ സ്തുത്യർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ വളരെ, മലബാർ മേഖലയിൽ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സദുദ്യമത്തിന് ഞാൻ എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും നേരിടുന്ന ഇതിനെ ഇനിയും ഇത് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
1: തീർച്ചയായിട്ടും അങ്ങയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി റേഡിയോ മലബാറിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്.
0: താങ്ക് യു സോ മച്ച്.
2: പഞ്ചഗുസ്തിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ ടി വി രമേശ് ആണ് ജനകീയത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
4: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ അന്നമ്മ പൈക്കടയുടെ കവിത രണഭൂമിയിൽ. ആലപിക്കുന്നത് സ്മിത പി മേനോൻ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരു കസേര. ഇതിൽ തങ്ങളുപ്പാപ്പയെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരുവട്ടം കൂടി നാടക നേരത്തിൽ നാടകം ഞാൻ രാധിക 1-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

വാർത്താഹ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. നവദില്യാ പ്രതിപാദിതം യത് ഖാതി പ്രദേശേ വാണിജ്യിക പൂതാനാം സാമുദ്രിക യാത്രിണാം നാഗരികാണാം തഥാ നാഗരികമൂല സംരചനായാഹ ലക്ഷ്യകരണം ഭാരതായ അസ്വീകാര്യമസ്തി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ രക്ഷാക്ഷേത്രെ ആത്മനിർഭരതാം പ്രാപ്തും സശസ്ത്ര ബലാനാം രക്ഷാനുസന്ധാന വികാസ സംഘടന സംസ്ഥായാഹ തഥാ ഉദ്യോഗ ജഗതഃ മധ്യേ അധിക സഹകാരസ്യ ആഹ്വാനം കൃതവാൻ. ഉത്തരപ്രദേശ ഉത്തരാഖണ്ഡ് ഹിമാചല പ്രദേശ ഹരിയാണ രാജസ്ഥാൻ ദില്ലി ചേത്യേതേഷാം മുഖ്യമന്ത്രിഭിഹി യമുനാ നദ്യാഹ പുനരുദ്ധാരായ കിഷൌ ബഹു ഉദ്ദേശീയ ബന്ധ പരിയോജന സംബന്ധേ സന്ധൌ ഹസ്താക്ഷരാണി കൃതാനി. അമേരിക്കയാഹ ന്യായാലയേന വൈദേശിക ഛാത്രാണാം വാർത്താഹരാണാം ച കൃതേ ട്രംപ് പ്രശാസനേന നിർധാരിതേഷു നൂതന പാരഗമനാനുമതിപത്ര നിയമേഷു പ്രതിബന്ധ സ്ഥാപിതഃ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഭാരതം അദ്യ സായം നവദില്യാം അഫ്ഗാനിസ്ഥാനം വിരുദ്ധ്യ ദ്വിതീയായാം വിംശതി പ്രതിവിംശതി അന്താരാഷ്ട്രീയ സ്പർദ്ധായാം ക്രീഡിഷ്യതി. അഥ വാർത്താഹ വിസ്തരേണ. നവദില്യാം ആയോജിതസ്യ അഷ്ടാദശതമസ്യ ബ്രിക്സ് ശിഖര സമ്മേളനേ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ചീനദേശസ്യ രാഷ്ട്രപതിനാ സഹ വാർത്താലാപഃ കൃതഃ ഇതി വിദേശമന്ത്രാലയേന സംസൂചിതം. നവദില്യാം സാപ്താഹിക വാർത്താഹര സമ്മേളനസ്യ സമയേ മന്ത്രാലയസ്യ പ്രവക്താരണ ധീരജായ സവാലഃ അവദത് യത് തയോഃ വാർത്താലാപസ്യ സമയേ പ്രധാനമന്ത്രി സബലം പ്രതിപാദിതവാൻ യത് ഉഭൌ പക്ഷൌ പരസ്പരം മൂലചിന്താവിഷയെ സംവേദനശീലതാം ദർശയിതവ്യം. ഒമാനസ്യ തടസമീപെ വാണിജ്യികപൂതസ്യ എം ടി എൽ ഗയ്യ ഇത്യസ്യ ഉപരി കൃതേ ആക്രമണ സംബന്ധി പ്രശ്നസ്യ ഉത്തരം ദദൻ ശ്രീ ജയസവാലഃ ഉക്തവാൻ യത് അസ്മിൻ പ്രദേശേ

0: WCEF इति विश्वचक्रीय अर्थव्यवस्था मञ्चस्य दशम संस्करणस्य उद्घाटनसत्रं सम्बोधयन् मन्त्रिणा प्रतिपादितं यत् EPR इति विस्तारित उत्पादक उत्तरदायित्वनियमाः तथा मिशन लाइफ सदृशाः उपक्रमाः चक्रीयार्थव्यवस्थायाः सुदृढीकरणाय महत्वपूर्णाः प्रयत्नाः सन्ति इति। ब्रिक्स नवदिल्ली घोषणा भारत यूरोपीय संघ संयुक्त रूपरेखा मिशन लाइफ सदृशानां बहुविध वैश्विक सहयोगोपक्रमाणां उल्लेखं कुर्वता मन्त्रिणा उक्तं यत् पुनः प्रयोग व्यवस्थायाः प्रारम्भः गृहेभ्यः एव भवितव्यः। गुजरातस्य मुख्यमंत्री भूपेन्द्र पटेलः अस्य मञ्चस्य उद्घाटनं कृतवान्। भारते प्रथमवारं अस्य मञ्चस्य आयोजनं भवति। भारतस्य लोकसेवाप्रसारकं दूरदर्शनम् अद्य स्वस्य 67वां स्थापनादिवसम् आचरति। लोकसेवाप्रसारकेण 950-1900 वर्षे ऑल इंडिया रेडियो इत्यस्य अन्तर्गतं प्रायोगिक दूरदर्शनसेवारूपेण स्वस्य यात्रा समारब्धा। विगतेषु दशकेषु इदं सूचना प्रसारणस्य सांस्कृतिक संरक्षणस्य राष्ट्रैक्यस्य च महत्वपूर्णं माध्यमरूपेण विकसितमस्ति। उपग्रहमाध्यमेन तथा DTH इति सेवाभिः च इदं देशस्य प्रायः 100% जनसमूहम् उपगच्छति। अमेरिकायाः न्यायालयेन वैदेशिक छात्राणां वार्ताहराणां च कृते ट्रम्प प्रशासनेन निर्धारितेषु नूतन पारगमनानुमतिपत्र नियमेषु प्रतिबन्धः स्थापितः। भारतस्य महान् अभियन्त्रिषु अन्यतमस्य भारतरत्नस्य मोक्षगुण्डं विश्वेश्वरय्यावर्यस्य जन्मदिवसस्योपलक्ष्ये अद्य राष्ट्रिय अभियन्तृदिवसः आचर्यते। विश्वेश्वरय्यावर्यस्य योगदानस्य स्मरणार्थं राष्ट्रस्य विकासे अभियन्तॄणां भूमिकायाः सम्मानार्थं च प्रतिवर्षं सितम्बरमासस्य 15 अयं दिवसः आचर्यते। पुरुष क्रिकेट क्रीडायाम् अद्य सायंकाले 7:30 दिल्ल्याः अरुण जेटली क्रीडांगणे द्वितीयायां 20-20 अन्ताराष्ट्रिय क्रीडायां भारतम् अफगानिस्तान दलं सम्मुखीकरिष्यति इति वार्ताः।
1: इनि प्रादेशिक वार्तकൾ കേൾക്കാം।
2: ആകാശവാണി നമസ്കാരം। പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി। പ്രധാന വാർത്തകൾ। അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം। പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ। വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി VD സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം। 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതിലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ। കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത। ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്। 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം। പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരുരാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു। ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകനം

0: യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ ഒന്നാം വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സമ്പന്നശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, MB രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നെ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർ മല, തോളിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വര എന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കും.

7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.

എന്നോ വന്നോ ചൊൽക്കണ്ടോ നിന്നുള്ള സാഗരാതീതീലിപ്പോഴേ പോകാനായി മെന്നു ചൊല്ലി തേനാ നിന്നുള്ളോ ഹൃദവർക്കായിട്ടു മുക്തിയെ തന്നെയും നൽകി നന്നായതേനായി മേവീനാൻ രാദേവന്മാരുമായി പുതേനാഥന്നൂടെ ഗാദേകന്താൻ അവത്തുപോക്കുന്ന സാഗരാതീതത്തിൽ വേഗത്തിൽ ചെന്നുള്ള യാദേവന്മാർ സ്നാനവും ചെയ്തു നൽ

ആർക്കായിട്ടു ദാനവും ചെയ്തു പൂജിച്ചു പിന്നെ തിരത്തു ചെന്നങ്ങോ സേവിച്ചു മേവീനാർ മരേയമാകും നാ വിരമദ്യം സാന്തരായുള്ളവർ മനസമന്നേരം പ്രാന്തേരെ പോലെയങ്ങായി കൂടി ചപ്പേടാതെ പറഞ്ഞു നിന്നിടുന്നോർ ഉച്ചത്തിലായി വന്നു വാർത്തയെല്ലാം ചട്ട തുടങ്ങിനാ ചോട്ടം തുടങ്ങിനാ പാട്ടു തുടങ്ങിനാ പരമപ്പോൾ വശീപുണ്ടോരെന്നെ പിശി തുടങ്ങിനാർ കുശാതെ ചെന്നു നിന്നങ്ങുമിങ്ങും ആയുധം കൊണ്ടു കളിച്ചു തുടങ്ങിനാർ ആയു

ദ്വാരകാ നഗരത്തിലെ തെരുവുകൾ നിശബ്ദതയിലേക്ക് താഴുകയാണ്. ഒരു ദിവസം ധ്യാനത്തിലിരുന്ന കശ്യപന് ഒരു തോന്നലുണ്ടായി. തത്വചിന്താപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ദ്വാരകയിലേക്ക് പോകണം. മുനി ഒട്ടും താമസിക്കാതെ ദ്വാരകയിലേക്ക് തിരിച്ചു. ഒപ്പം ഭൃഗുവും ഭരദ്വാജനും വസിഷ്ഠനും വിശ്വാമിത്രനും കണ്ണനും കൂടെ ചേർന്നു. അഗ്നിജ്വാല പോലെ തീക്ഷ്ണപ്രകാശം ചൊരിയുന്ന മഹർഷിവര്യന്മാർ പാതയിലൂടെ നടന്നു വരുന്നത് കേശവന്റെ പുത്രന്മാരും ഒരു കൂട്ടം യാദവരും കണ്ടു. ആ സന്യാസിമാരെ ഒന്ന് കളിയാക്കണമെന്ന് അവർ തീരുമാനിച്ചു. കേശവന്റെ മകനായ സാമ്പനെ അവർ ഒരു യുവതിയുടെ വേഷം കെട്ടിച്ചു. ഗർഭിണിയുടെ വേഷമാണ് സാമ്പനിൽ അവർ അണിയിച്ചൊരുക്കിയത്. സാമ്പനെ മുന്നിൽ നടത്തി കേശവന്റെ മറ്റു ചില പുത്രന്മാരും യാദവരും മുന്നോട്ട് നടന്നു. അവശതയും വിവശതയും നടിച്ച് സാമ്പൻ മുംബൈ നടന്നു. അവർ മഹർഷിമാരുടെ മുമ്പിലെത്തി നമസ്കരിച്ചു. മഹർഷിമാർ പറഞ്ഞു, നിങ്ങൾക്ക് നന്മ ഭവിക്കും, ആരാണ് നിങ്ങൾ? കേശവന്റെ ഒരു മകൻ പറഞ്ഞു, ഞങ്ങൾ ദ്വാരകാധിപതിയായ മാധവന്റെ പുത്രന്മാരാണ്. ഈ പെണ്ണ് ബബ്രുവിൻ്റെ ഭാര്യയാണ്. പുത്രനെ പ്രസവിക്കണമെന്നാണ് ഇവളുടെ ആഗ്രഹം. നിങ്ങളെ കണ്ടത് ഭാഗ്യം തന്നെ. ഈ പെണ്ണ് പ്രസവിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എല്ലാം അറിയുന്നവരാണല്ലോ നിങ്ങൾ. ഋഷിമാർ പരസ്പരം നോക്കി. തങ്ങളെ പരിഹസിക്കുവാനാണ് മാധവന്റെ സന്താനങ്ങളും യാദവരും ശ്രമിക്കുന്നതെന്ന് അവർക്ക് ഉറപ്പായി. അവർ സാമ്പനെ ശ്രദ്ധിച്ചു. കേശവന്റെ പുത്രന്മാർ വീണ്ടും മഹർഷിമാരോട് ചോദിച്ചു. പരിഹാസം തുടർന്നപ്പോൾ ഋഷിമാർക്ക് സഹിച്ചില്ല. അവർ പറഞ്ഞു, ഈ പുരുഷ സ്ത്രീ പ്രസവിക്കുന്നത് ആണുമാവില്ല പെണ്ണുമാവില്ല, ഒരു ഇരുമ്പുലക്കിയായിരിക്കും. യദുവംശമാകെ ആ മുസലം മൂലം നശിക്കും. പരസ്പരം തല്ലിയും തലതല്ലിക്കീറിയും കൊന്നും യാദവ വംശത്തിൻ്റെ തായ്വേര് നിങ്ങൾ മുറിച്ചെടുക്കും. സന്യാസിമാരുടെ ശാപവാക്കുകളും കേശവസന്തതികൾ കാര്യമായെടുത്തില്ല. അവർ കൂവിയാർത്തു. സാമ്പനും സുഹൃത്തുക്കളും മഹർഷിമാരെ കളിയാക്കിയ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് രസിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അസഹ്യമായ ഉദരവേദന അവൻ അനുഭവപ്പെട്ടു. സാമ്പന്റെ മുഖം വേദന കൊണ്ട് പുളഞ്ഞു. സാമ്പന്റെ വയറ്റിൽ കെട്ടിവെച്ചിരുന്ന മുണ്ടുകൾ അഴിച്ചു മാറ്റുകയായിരുന്നു. അഴിക്കുംതോറും സാമ്പന്റെ വയറ്റിൽ കനമായി എന്തോ ഇരിക്കുന്നതായി അവർക്ക് തോന്നി. സുഹൃത്തുക്കൾക്ക് ഭയമായി. അവർ വേഗത്തിൽ കെട്ടുകൾ അഴിച്ചു മാറ്റി. സാമ്പന്റെ വയറിനു മുകളിൽ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. സാമ്പൻ പ്രസവിച്ചിരിക്കുന്നു. മുനിമാരുടെ വാക്കുകൾ തെറ്റിയില്ല. കറുത്തതും കനത്തതുമായ ഒരു ഇരുമ്പുലക്ക. വയറ്റിൽ നിന്നും ഇരുമ്പുലക്ക തെന്നി വീണതോടെ സാമ്പന്റെ വേദന മാറി. കേശവപുത്രന്മാർ ഒത്തുകൂടി. അവർ പറഞ്ഞു, ഈ സംഭവത്തിന് അധിക പ്രചാരം കൊടുക്കേണ്ട. ഇരുമ്പുലക്ക രാഗി രാഗി പൊടിക്കാൻ തുടങ്ങി. ഇരുമ്പ് പൊടികൾ അവർ തിരയിലൊഴുക്കി. ബാക്കി വന്ന ഇരുമ്പ് കഷ്ണം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ വംശത്തിൻ്റെ ദയനീയമായ ദുരന്തം കേശവന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഇരുമ്പുലക്ക രാഗി പൊടിച്ച് കടലിൽ കലക്കിയതിനു ശേഷം സാമ്പനും യാദവരും മനോഹരമായ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി. സാമ്പനും സുഹൃത്തുക്കളും അഹങ്കാരത്തോടെ ആഹ്ലാദ

ം ചവിട്ടി. വൻ തിരമാലയ്ക്കപ്പുറത്തെറിഞ്ഞുവിട്ട ഇരുമ്പ് കഷ്ണം വെള്ളത്തിൽ പാളി വീണു. അതേതോ ഭക്ഷണമാണെന്ന് കരുതി അപ്പോൾ തന്നെ ഒരു മത്സ്യം കൊത്തിവിഴങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവന് വലയിൽ കിട്ടി. ഭക്ഷണയോഗ്യമായ മത്സ്യത്തെ മുക്കുവൻ വിൽക്കുവാൻ കൊണ്ടു നടന്നപ്പോൾ ഒരു വേടൻ അതിന് വിലക്ക് വാങ്ങി. ജരൻ എന്നായിരുന്നു ആ വേടന്റെ പേര്. ഭവനത്തിൽ കൊണ്ടുവന്ന് വേടൻ മത്സ്യത്ത് കീറി. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ഒരു ഇരുമ്പ് കഷ്ണം കണ്ട് അത്ഭുതപ്പെട്ടു. രാഗി മിനുസപ്പെടുത്തിയ ആ ഇരുമ്പ് കഷ്ണം തൻ്റെ ശരത്തിന് മൂർച്ച കൂട്ടാൻ ഉപയോഗിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. തിരയിൽ കലങ്ങിയ ആയാസ ചൂർണം കരയിലേക്ക് അടിഞ്ഞു കയറി. വെള്ളമണലിൽ അവ കറുത്ത പൊട്ടുകളായി കിടന്നു. ക്രമേണ അവ എരക പുല്ലുകളായി വളർന്നു. ശക്തിയുള്ള ആ പുല്ലുകൾ പൊട്ടിമുളച്ച് കാടുപോലെ പരന്നു. എരകപ്പുൽക്കാട്ടിൽ ഇളം കാറ്റ് വിതുമ്പി നിന്നു. ഭാവി കണ്ട മന്ദമാരുതൻ വരാൻ പോകുന്ന നാശത്തെയോർത്ത് വിറച്ചു. എരകപ്പുല്ലുകളിൽ അത് ദൃശ്യമായി. ഒരു ദിവസം കേശവൻ ഏകാന്തതയിലിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു. രുക്മിണി കേശവനോട് പറഞ്ഞു, എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നു. സത്യഭാമയ്ക്ക് പ്രിയം കൊടുത്ത പരിചതം ഒരു ദിവസം കാണാതെയായി. സാത്യകി കേശവനോട് വന്നു പറഞ്ഞു, കേശവ, ചില ദുർനിമിത്തങ്ങൾ എന്നെ ഭയപരവശനും ദുഃഖിതനുമാക്കുകയാണ്. കേശവൻ ദാരുകനെ വിളിച്ചു. ദാരുക, നാളത്തിന് നീ ഹസ്തിനാപുരിയിലേക്ക് പോവണം. അർജുനനെ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ മതി. ദാരുകൻ പോയപ്പോൾ മാധവൻ ചിന്തിച്ചു, അർജുനൻ എത്തുന്നതിന് മുൻപ് തന്നെ ഗാന്ധാരിയുടെ ശാപം പൂർണ്ണമാകണം. ദ്വാരക സാഗരാന്തത്തിൽ ലയിക്കണം. ജന്മം കർമ്മം കൊണ്ട് ധന്യമായിരിക്കുന്നു. കേശവൻ ജ്യേഷ്ഠന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. ജ്യേഷ്ഠ, ദ്വാരകയിൽ അധപ്പതനത്തിൻ്റെ നിമിഷങ്ങളായി കഴിഞ്ഞു. യാദവരും വൃഷ്ണികളും പിതാക്കന്മാരെയും ദേവന്മാരെയും നിന്ദിക്കുന്നു, ഗുരുജനങ്ങളെ ആക്ഷേപിക്കുന്നു. ബലരാമൻ പറഞ്ഞു, കേശവ, ഞാനിതെല്ലാം നിന്നോട് പറയണമെന്ന് കരുതിയതാണ്. ഇനി യദുവംശത്തിൻ്റെ നാശം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള മാർഗങ്ങൾ നീക്കിയാൽ മതി. ബലരാമൻ യോഗനിഷ്ഠയിലിരുന്നു. ദ്വാരകയിൽ അപശകുനങ്ങൾ അനവധിയുണ്ടാകുന്നത് യാദവർ അറിഞ്ഞില്ല. ബലരാമനുമായി സംസാരിച്ച ശേഷം മാധവൻ ഗുരുജനങ്ങളെയും മന്ത്രിപ്രമുഖരെയും പൗരശ്രേഷ്ഠരെയും സഭയിൽ വിളിച്ചു വരുത്തി. ഉഗ്രസേന രാജാവ് സിംഹാസനത്തിലിരുന്നു. കേശവൻ എല്ലാവരോടുമായി പറഞ്ഞു, ഗാന്ധാരിയോടൊരു ശാപം നമുക്കുണ്ട്. ഇപ്പോൾ മാമുനിമാരോടൊരു ശാപവും നമ്മെ ഗ്രസിക്കുകയാണ്. ഈ രണ്ട് ശാപങ്ങളും ഒന്നിച്ച് നമ്മെ വിഴുങ്ങും. നാം ശാന്തരായി പ്രഭാസതീർത്ഥത്തിലേക്ക് പോകണം. വ്രതങ്ങളും മറ്റ് പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കണം. സ്ത്രീകളും കുട്ടികളും ദ്വാരകയിൽ തന്നെ കഴിയട്ടെ. ദ്വാരകയിലെ ജനങ്ങൾ പ്രഭാസത്തിലേക്ക് പോകുന്നത് കേശവൻ നോക്കി നിന്നു. ദ്വാരകയുടെ മുകളിൽ നാശത്തിൻ്റെ കാലൻ പക്ഷികൾ ചിറകുവിടർത്തി പറന്നു. സാഗരത്തിൻ്റെ അനന്തനീലിമയിൽ നിന്നും പറ്റം പറ്റമായി അവ പറന്നു വന്നുകൊണ്ടേയിരുന്നു. കാലൻ പക്ഷികളുടെ ഭയം ജനിപ്പിക്കുന്ന ശബ്ദം ഓരോ ഭവനങ്ങളിലും താണിറങ്ങി. യാദവരും വൃഷ്ണികളും പ്രഭാസത്തിലെത്തി. ചുറ്റും ഒരാൾ പൊക്കത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എരകപ്പൊന്തകൾ. വൃഷ്ണികൾ വിളിച്ചു ചോദിച്ചു, യാദവ പ്രമുഖരെ, ഇതാണോ പുണ്യസ്ഥലം? യാദവരും വൃഷ്ണികളും പരസ്പരം കുറ്റപ്പെടുത്തി. അവർ കേശവനെ കുറ്റപ്പെടുത്തി. യാദവരും വൃഷ്ണികളും ആനന്ദിക്കുവാനുള്ള വക കൊണ്ടുവന്നിരുന്നു. മദ്യം യാദവരുടെ ഞരമ്പുകളെ ത്രസിപ്പിച്ചു. പ്രഭാതതീർത്ഥക്കര മദ്യശാലയായി മാറി. പലരുടെയും സ്വബോധം നശിച്ചു. പരസ്പരം വാക്കേറ്റമുണ്ടായി. സാത്വികിയും കൃതവർമാവും തമ്മിൽ ഏറ്റുമുട്ടി. മദ്യലഹരിയിൽ ബന്ധങ്ങളും സ്വന്തങ്ങളും മറന്ന് യാദവർ പരസ്പരം വെട്ടിയും കൊന്നും മുന്നേറി. എന്തിനാണ് ഈ പോരാട്ടം? അതുമാത്രം ആർക്കും അറിയില്ലായിരുന്നു. ആയുധം ലഭിക്കാതിരുന്നവർ എരകപ്പുല്ലുകൾ ഊരിയെടുത്തു. പുല്ലുകൾക്ക് നല്ല മുനയുണ്ടായിരുന്നു. എരകപ്പുല്ലുകൾ പരസ്പരം എറിഞ്ഞു. എരകപ്പുല്ലുകൾ തറച്ച ശരീരത്തിൽ നിന്നും ചോരയൊലിച്ചു. ധ്യാനനിഷ്ഠനായിരുന്ന ബലരാമൻ ഉണർന്നു. പ്രഭാസതീരത്ത് രക്തമൊലിപ്പിച്ച് മരിച്ചു കിടക്കുന്ന യാദവരെ കണ്ടു. ബലരാമനും കേശവനും പ്രഭാസതീർത്ഥക്കരയിൽ ചിതറിവീണ ബന്ധുക്കൾക്കു വേണ്ടി അശ്രുപൂജ നൽകിയില്ല. ബലരാമൻ സമുദ്രത്തിലേക്ക് ചുവടുവെച്ചു. സാഗരം നിശബ്ദമായി. സാഗരത്തിൻ്റെ ശാന്തതയിൽ ബലരാമൻ അപ്രത്യക്ഷമായി. അല്പനേരം കൂടി മാധവൻ സാഗരത്തെ നോക്കി നിന്നു. പ്രഭാസത്തിനും ദ്വാരകയ്ക്കുമിടയിലുള്ള ഒരു ഏകാന്ത സ്ഥലത്ത് ഒരു അരയാലിൻ്റെ ചുവട്ടിൽ കേശവനിരുന്നു. പത്മാസനത്തിലിരുന്ന മാധവൻ്റെ മനസ്സ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പലായനം ചെയ്തു. മധുരയിൽ ദേവകയുടെ ഗർഭത്തിൽ പിറന്നതു മുതൽ ഈ അരയാൽ തറവരെ പരന്നു കിടക്കുന്ന ബൃഹത്തായ മഹാകാവ്യമാണ് തൻ്റെ ഭൗതിക ജീവിതം. കേശവൻ ഇങ്ങനെ ചിന്തിച്ച് യോഗനിഷ്ഠനായി വർത്തിച്ചു. കേശവൻ യോഗനിഷ്ഠയിലിരുന്ന അരയാലിന് ചുറ്റും ഒരു കാടിൻ്റെ പ്രതീതിയുണ്ടായി. ആ സമയത്ത്

0: എന്ന വേടൻ മറ്റൊരു മാർഗത്തിലൂടെ ആ സ്ഥലത്തേക്ക് വന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും കിട്ടിയ ആയസ കഷ്ണം കൊണ്ടുണ്ടാക്കിയ മുനിയുള്ള അമ്പാണ് തൻ്റെ കരത്തിലുള്ളത്. നല്ല ഒരു കൃഷ്ണമൃഗത്തെ പിടിക്കണം, അതിനെയും കൊണ്ട് കുടിലിലേക്ക് വരാവൂ എന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എന്തോ കണ്ടെന്ന പോലെ അവൻ നിന്നു. പച്ചിലകൾക്കിടയിലൂടെ ഏതോ ഒരു ജീവിയുടെ ശരീരഭാഗം കണ്ടു. അത് ഒരു കൃഷ്ണമൃഗം തന്നെ, സംശയമില്ല.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ. 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400, 7225900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദി ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മണ്ണിൽ വിയർപ്പൊഴുക്കി വിജയം കണ്ട ഒരു സാധാരണ കർഷകന്റെ കഥയാണ് കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഹരിത സമൃദ്ധിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കുര്യൻചേട്ടന്റെ കാർഷിക പരീക്ഷണങ്ങളും വിജയഗാഥയും ഇന്നും തുടരുകയാണ്. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും പുതുതായി ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ആ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
1: പല കർഷകരും ചെയ്യുന്ന ഒരു കാര്യം, സ്വന്തം കൃഷിഭൂമിയിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ജൈവ വളമൊക്കെ പ്രയോഗിക്കും. ഇതുപോലെ ലീസിനെടുത്ത സ്ഥലം നല്ല രീതിയിൽ രാസവളമൊക്കെ ഉപയോഗിച്ച് ലാഭം കിട്ടാൻ വേണ്ടിയുള്ള കൃഷിയും ചെയ്യും. കുര്യൻചേട്ടനെ സംബന്ധിച്ചിടത്തോളം

0: അതിൽ ഒരിക്കലും ആ വഴിയിലേക്ക് സഞ്ചരിക്കില്ല എന്ന് ഉറപ്പാണ്.
1: അല്ല, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്നെ പോലെ തന്നെയല്ലേ മറ്റുള്ളവരും. ഞാൻ ലീസിനെടുത്തിട്ട് കൂടുതൽ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കിയാലും എന്റെ ഈ ലാഭം എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കുക? അവസാന കാലഘട്ടത്തിൽ ചികിത്സിച്ചല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ ജൈവ കൃഷിയെ അല്ലെങ്കിൽ രാസകൃഷി പ്രചരിപ്പിക്കുന്ന ഓഫീസർമാരും ഇക്കോ ഷോപ്പിൽ വന്നാ സാധനം വാങ്ങിക്കുന്നത് പെൻഷനാകുമ്പോൾ. അപ്പൊ ഈ ഇക്കോ ഷോപ്പിലേക്കുള്ള ഈ സാധനം ഞങ്ങളെ പോലുള്ളവർ ഉണ്ടാക്കുന്നത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ തിരിച്ചറിവുണ്ടായിരുന്നു. ഒരു ഓഫീസറോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത്? താൻ രാസവളം കഴിഞ്ഞ ആഴ്ച വരെ പ്രസംഗിച്ച ആളല്ലേ. അന്ന് ഞങ്ങൾക്ക് പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റ് നയമാണത്. അപ്പൊ ഗവൺമെന്റ് നയം നടപ്പാക്കാൻ വിധിക്കപ്പെട്ടവരത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ സാറിന് സ്വന്തം ചെയ്തുകൂടെ ഇത്? ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്രമം അവസാനം വരെ ഉണ്ടാവുള്ളൂ, ഫലം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ചെറുതാണെങ്കിലും ഒന്ന് കിട്ടാനുണ്ട്, അയാൾക്കതും ഇല്ല. എവിടെയാണ് ഇത് കുഴപ്പമുണ്ടാക്കിയത്? നമ്മൾ സ്കൂൾ തലം മുതൽ ജൈവ കൃഷിയുടെ ഏറ്റവും പുതിയ നൂതനമായ അറിവുകൾ, പഴയ പൗരാണിക അറിവുകളും പരിശീലിപ്പിച്ചു വരണം. ഒരു ചെടി വളരാൻ, തക്കാളി ചെടി വളരാനായിട്ട് പശുവിൻ ചാണകവും അല്ല ജീവാമൃതം പഞ്ചഗവ്യം ദശഗവ്യം അതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന രീതി സ്കൂൾ തലം മുതൽ പഠിപ്പിക്കണം. ഏതെങ്കിലും 10 കുട്ടികൾ അതിൽ നിന്ന് കൃഷിയിലേക്ക് തിരിയുകയും ജൈവ കൃഷി ചെയ്യുകയും ചെയ്താൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്.
2: അങ്ങനെ ഒരു ശ്രമം നടക്കുമ്പോൾ അതിന് നമ്മൾ ഈ മറ്റുള്ള കാര്യങ്ങളും വ്യതിചലിപ്പിച്ചിട്ട്, ഉദാഹരണത്തിന് പഞ്ചഗവ്യം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ വ്യാഖ്യാനിച്ച് അതിനെ ഇല്ലാതാക്കുന്നില്ലേ?
1: ഇതിനകത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസകരമായ ഒരു ഉത്തരം ഞാൻ പറയാം. ഇവിടെ ആനകേർ, കാരണം കാട്ടാനകേർ, അവർ ഓടി വന്നു, പിന്നെ എന്താ ചെയ്യേണ്ടത്, ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം പഠിച്ചു. ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനുള്ള ഭക്ഷണമല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് നിനക്കിവിടെ കഞ്ഞിയില്ല എന്ന് ഏതെങ്കിലും ഹോട്ടലിൽ പറയുന്നുണ്ടോ? ഇല്ലല്ലോ.
2: ആ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറണ്ടേ എന്നുള്ളതാണ്.
1: അല്ല, കാഴ്ചപ്പാടത്തിലുള്ളൂ. കഴിക്കണ ഭക്ഷണം ശുദ്ധമാണോ അല്ലയോ, അത് ഏത് രാഷ്ട്രീയക്കാരനോ അതോ ഏത് രാസകൃഷി പറയുന്ന സാറിനും വേണം, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫീസേഴ്സിനും വേണം. അവർക്ക് വാങ്ങാൻ 30-ാം തീയതി അക്കൗണ്ടിൽ പൈസ വരും. കർഷകനെ സംബന്ധിച്ച് ഞാൻ ഈ വാഴക്കുല കൊണ്ട് വിറ്റാലേ എനിക്ക് റേഷൻ വാങ്ങാൻ പറ്റുള്ളൂ. എനിക്കിത് ഉൽപ്പാദിപ്പിച്ച് എനിക്ക് എൻ്റെ കുട്ടികൾക്കും തിന്നണം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടല്ല വേണ്ടത്, നയപരമായ കാഴ്ചപ്പാടാണ് വേണ്ടത്. അത് രാഷ്ട്രീയം, അതിനകത്ത് രാഷ്ട്രീയം ചേർക്കണ്ട. കാരണം ഞാനും നിങ്ങളും മറ്റുള്ളവരും ഇവിടെ ജീവിച്ചിരിക്കണം എന്നതാണ്. ഞാൻ മാത്രം ജീവിച്ചിരുന്നാൽ ഈ പ്രകൃതിക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല.
0: പക്ഷെ ആ വിശാലമായ കാഴ്ചപ്പാട് പലപ്പോഴും ഇല്ലാതാവുന്നു. പല ഹോട്ടലുകളിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഹോട്ടൽ ഉടമ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും, നമുക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കിട്ടും.
1: അങ്ങനെ കണ്ടാൽ നമ്മൾ അവിടെ കയറി കഴിക്കാതിരിക്കുക.
0: അല്ല, ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ കാഴ്ചപ്പാട്, പലരുടെയും കാഴ്ചപ്പാട് ആ രീതിയിലാണ്.
1: അതെ, അത് ഞാൻ പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് അമിത ലാഭം ഉണ്ടാക്കുന്ന ഇതേ ഹോട്ടൽ ഉടമയും ഏറ്റവും വലിയ അവസാന കാലഘട്ടത്തിൽ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു നിങ്ങളും പഠിച്ചോളൂ, അമിതമായിട്ട് എവിടെയൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ അവരോ എവിടെയിപ്പം ഞാൻ പറഞ്ഞു. അപ്പം ഇത് എല്ലാവരും ആണെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കാൻ നേരത്ത് അയാൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഞാൻ എന്തെല്ലാം നേടി, ഞാൻ ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല, എൻ്റെ കൈ ശവപ്പെട്ടിക്ക് പുറത്തിട്ടേക്കണം എന്നാണ്. ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സത്യമാണ്, ഇത്രയുള്ളൂ. ഈ വലിയ ലാഭമൊന്നും വേണ്ട. ഞാൻ എന്താണോ കഴിക്കണത് അതെൻ്റെ സഹോദരനും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച പ്രശ്നം തീർന്നു. അളവിൽ ഇച്ചിരി കുറഞ്ഞോട്ടെന്നേ.
0: കുര്യൻചേട്ടൻ്റെ വീട്ടുവിശേഷത്തിൽ കൂടി ഒന്ന് കടന്നു ചെന്ന് തിരിച്ചു വരാം.
1: വീട്ടുവിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഭാര്യയും രണ്ടു മക്കളും, മക്കളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നു. മക്കൾക്ക് മക്കളുണ്ട്, അവർ കുഞ്ഞുമക്കളെ നോക്കിയിരിക്കുന്നു.
0: അവരുടെ പേരൊക്കെ ഒന്ന്?
1: മൂത്ത മകൻ സിബിൻ, മകള് സിബിലിയ. സിബിൻ്റെ ഭാര്യ സിൽജ എന്ന് പറഞ്ഞ രണ്ടുപേരും ഒമാനിൽ നേഴ്സാണ്. അവനൊരു സോഫ്റ്റ്വെയർ കടയിൽ ജോലി ചെയ്യുന്നു. മകള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഇപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. മകളുടെ ഭർത്താവ് സിഗ്നൽസിലാണ്, മിലിറ്ററി സിഗ്നൽസിൽ ജോലി ചെയ്യുന്നു. അമലിന് അദ്ദേഹം ഇപ്പോൾ ലീവാണ്, വീട്ടിലുണ്ട്.
0: ഭാര്യ
1: ഷൈനി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടോ.
0: 35 വർഷം മുമ്പേ വയനാട്ടിൽ നിന്ന്
1: തീർച്ചയായിട്ടും
0: ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ 3 പേരായിരുന്നു വന്നതെന്ന് പറഞ്ഞു.
1: അതെ, ഒരാളും കൂടി ഇവിടുന്നുണ്ടായി.
0: ഈ അന്ന് ഈ പ്രദേശത്തു നിന്നുള്ള യാത്രാ സൗകര്യമൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ.
1: അതെ.
0: കുട്ടികളുടെ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
1: കുട്ടികൾ നടന്നു പോയിട്ട് തന്നെയാണ് പഠിച്ചത്. ഇവിടുന്ന് മീന്തുള്ളി സ്കൂളിലാണ് പോയത്. രാജഗിരിയിൽ വരെ നടന്നു പോകും. അവിടുന്ന് പാസ്സുണ്ട്, ബസ്സിന് പാസ്സുണ്ട്. ബസ്സിന് പോയിട്ട് രാവിലെയും പോയിട്ട് വന്ന് ഇവിടെ ഇത് നടന്നു തന്നെയാണ് അവർ പോയി പഠിച്ചത്. ഞങ്ങളൊക്കെ നടന്നു തന്നെയാണ്. വാഹന സൗകര്യങ്ങൾ, ജീപ്പ് അല്ല, ലോഡ് കണക്കിന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ജീപ്പിന് വരും, അല്ലാതെ വാഹന സൗകര്യം ഇല്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി നടന്നു തന്നെയാണ്.
2: രാജഗിരി വരെ
1: വാഹന സൗകര്യം ഉണ്ടായി. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ വളങ്ങളുടെ ഒരു കൂട്ട് ഞാൻ പറയാം. അത് ഇതാണ്, വൃക്ഷായുർവേദം ബേസ് ചെയ്തിട്ടുള്ള 5 തരം ഗുണപ്പജല. കുനപ്പ എന്നാൽ ശവം എന്നാണ്, അപ്പം ശവസത്ത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ജഡം അല്ലെങ്കിൽ ഒരു അവശിഷ്ടം അഴുകി മണ്ണിൽ ചേർന്ന് ഒരു ചെടിക്ക് കിട്ടേണ്ട ആ ഒരു പ്രക്രിയയെ നമ്മൾ ഒരു ലായക രൂപത്തിൽ ഒരു വീപ്പയിൽ

0: ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിലെ മൈക്രോ ന്യൂട്രിയൻസ് രൂപപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളത് കലക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ പച്ചക്കറികൾ, ഹ്രസ്വകാല വിളകൾ, ദീർഘകാല വിളകളൊക്കെ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിളവ് കിട്ടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഗുണപ്പജല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മത്സ്യം ഉപയോഗിച്ചുള്ളതാണ്. ഞാനിപ്പോൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അയലയും മത്തിയും ഉപയോഗിച്ചിട്ടുള്ള ഇതാണ്. അപ്പം അതിൽ ശരിക്കും 5 കിലോ മത്തി മുതൽ നമുക്കിത് ഉണ്ടാക്കാം. ഞാനത് ചെയ്തിരിക്കുന്നത് 30 കിലോ മത്തി ഉപയോഗിച്ചിട്ടാണ്. 30 കിലോ മത്തി, 2 കിലോ കടലപ്പിണ്ണാക്ക്, 2 കിലോ എള്ളിൻ പിണ്ണാക്ക്, 2 കിലോ ശർക്കര, 1 ലിറ്റർ തൈര്, 1 ലിറ്റർ പാല്, അല്പം നെയ്യ്, 500 മില്ലി തേൻ, ഇതെല്ലാം ചേർന്ന് ഇതിനെ ഈ അഴുകി വരുമ്പോൾ, ഇത് ഫെർമെൻറ്റഡ് ആയി വരുമ്പോൾ, ഉഴുന്നും കൂടി ഉണ്ടെങ്കിൽ ഉഴുന്നും ആയി വരുമ്പോൾ അതിലേക്ക് ധാരാളം ബയോ ബാക്ടീരിയകൾ, നമ്മുടെ മണ്ണിൽ നിന്നുള്ള ഒരുപിടി മണ്ണ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾ അതിൽ വളരുകയും ഒരു 45 ദിവസം കൊണ്ട് ഇത് പാകാവുകയും അത് ഇച്ചിരി ദുർഗന്ധം ഉണ്ടാകും. പക്ഷേ പിന്നീട് അതിങ്ങനെ ഇപ്പോൾ കണ്ടേ വലിയ മണമൊന്നുമില്ല. അതിങ്ങനെ ഇത് 1 ലിറ്റർ 10 ഇരട്ടി വെള്ളത്തിൽ 10 ലിറ്ററിൽ ചേർത്തിട്ട് നനയ്ക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള അതിപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടെങ്കിൽ സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം, ചുവട്ടിൽ നനയ്ക്കാൻ ഉപയോഗിച്ചാൽ നമുക്ക് കൊടുക്കാം. ഈ വക സാധനം ഇതിനെല്ലാം രണ്ടാഴ്ച ഒഴിച്ചതാണ്, 2 ആഴ്ച ഒഴിച്ച് ഈ വാഴ അതിൻ്റെ ആവശ്യമുള്ളു. അപ്പോൾ അതിനുള്ളത് അത് കിട്ടി നമുക്കൊരു കൊല കിട്ടി തീർന്നു. അപ്പോൾ ഈ തരത്തിൽ മത്സ്യം നമുക്ക് മത്സ്യത്തിൻ്റെ മാലിന്യം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം, ഇത് മാംസം ഉപയോഗിച്ചുണ്ടാക്കാം, മുട്ട ഉപയോഗിച്ചുണ്ടാക്കാം. ഇതെല്ലാം അഴുകുമ്പോൾ കിട്ടുന്ന ബയോമാസ്, ജഡം അഴുകുമ്പോൾ എന്താണോ മണ്ണിൽ കിട്ടുന്നത് ആ ഫോസ്ഫറസിൻ്റെയും മറ്റ് ഘടകങ്ങളെല്ലാം കൂടി, ആ ജീവി എന്താണൊക്കെ ആഹരിച്ചിട്ടുണ്ടോ ആ ന്യൂട്രീഷ്യൻസ് എല്ലാം മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കണം. മണ്ണിൽ ചേർന്ന് അഴുകിയാൽ മാത്രമേ നമ്മൾ ഇത്രയും 50 വർഷമോ 70 വർഷമോ ഒക്കെ എടുത്തത് മണ്ണിന് തന്നെ തിരിച്ചു കൊടുക്കുന്നത്. ഒരു സംശയം ആ കാര്യത്തിൽ വേണം.
1: ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ റേഡിയോയിലൂടെ നമ്മുടെ ശ്രോതാക്കളിൽ പലരും കുര്യൻചേട്ടൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അവരുടെ പ്രദേശത്തുള്ള ജനങ്ങളെ കുറച്ചുകൂടി ബോധവൽക്കരിക്കാനായി ഒരു ക്ലാസ് ആവശ്യമാണെന്ന് പറഞ്ഞ് സമീപിച്ചാൽ
0: തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ പോകും.
1: അങ്ങനെ പോകാറ്.
0: ഞാൻ സാധാരണഗതിയിൽ ജൈവ കൃഷിയുടെ ക്ലാസ്സാണ് എടുക്കുക, 1-2 മണിക്കൂർ മിനിമം, 1.5 മണിക്കൂർ. കാരണം അങ്ങനെയേ അത് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ക്ലാസ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പ്രൊഫഷണൽ ക്ലാസ്സല്ല ഞാൻ പറയുന്നത്. ഞാനൊരു കർഷകനാണ്. ഓരോന്നും കൃഷി ചെയ്തുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഓരോന്നിനെക്കുറിച്ചും അത് ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അല്പം വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് ഈ 10-20 ഏക്കർ സ്ഥലം ഉള്ളിടത്ത് പകുതി കാപ്പി ചെയ്താൽ പോലും നിങ്ങൾ ആ മേടിച്ച പൈസ നിങ്ങൾക്ക് ഊരി കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. കാപ്പി ചെയ്യാൻ പറയുമ്പോൾ കാപ്പി മാത്രമല്ല അതിൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് അവക്കാഡോ ചെയ്യാം. അത് ഏറ്റവും വില കൂടിയ ഫ്രൂട്ടാണ്. അത് നമുക്ക് ഷെയ്ഡ് വർഷമായിട്ട് നിൽക്കും. അതിൻ്റെ ഇടയിൽ പ്ലാവ് ചെയ്യാം, അതിൽ കുരുമുളക് പടർത്താം. അപ്പോൾ അത് മാർക്കറ്റായി. ചക്ക നമുക്ക് വിരിഞ്ഞ് കിട്ടും, അത് നമുക്ക് ഭക്ഷ്യ വിള വിഭവമാണ്. അപ്പോൾ വരിക്കുകയാണെങ്കിലും കൂടെയാണെങ്കിലും സൈലേജ് ആക്കി പശുവിന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണങ്ങി ഒരു ഡ്രൈവർ വാങ്ങിക്കഴിഞ്ഞ് ഇത് അരിഞ്ഞ് ഈ ഇടിഞ്ചൊക്കെ അരിഞ്ഞ് ഉണങ്ങാം. ഞാൻ നോക്കി ഇവിടെ ഒരു കുഴപ്പമില്ല. പശുവിന് അതൊന്ന് വാടിയാൽ മതി, അതൊന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ
1: കാലിത്തീറ്റയ്ക്ക് പകരം ഇത് കൊടുത്താൽ മതി.
0: അതേ, ഇത് തന്നെയല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഞാനിവിടെ തീറ്റപ്പുല്ല് എനിക്ക് കുറച്ചേ ഉള്ളൂ. ഞാൻ ചോളം നട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കൂടുതൽ ചോളം നടുന്നു. പാൽ ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് ചോളം നട്ടിട്ടുണ്ട്. ഈ ചോളം മുഴുവൻ ഒടിച്ചെടുത്ത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഒരു 10 എണ്ണം മുറിച്ച് ഇട്ട് കൊടുത്തു, കുറച്ച് പുല്ലും കെട്ടി, വെള്ളവും കൊടുത്തു, വീട്ടിലെ പഴത്തൊലി എല്ലാം കൊടുത്തു, എൻ്റെ പശുവിൻ്റെ കാര്യം ഓക്കെ. ഈ സാധനം റീസൈക്കിളായി ചാണകമായി വരിക. നിങ്ങൾ മനസ്സിലായി, നമ്മൾ പശു എല്ലാം റെഡിമെയ്ഡായി കിട്ടുമെന്ന് വിചാരിക്കുന്നത്. പശുവിനെ വളർത്തുന്ന എന്തിനാണ്? ഏറ്റവും നല്ല കമ്പോസ്റ്റാണിത്. പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കി കിട്ടണേ, ഒരു ഇട്ട് പുല്ല് കൊടുക്കുക, വ്യത്യാസം ചാണകം കിട്ടി. അപ്പോൾ ഈ വളത്തെ നമ്മളിവിടെ ഇവിടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാം. അത് മൂല്യവർദ്ധമായിട്ട് ഉപയോഗിക്കാം. പഞ്ചഗവ്യാക്കാൻ വേണ്ടി ജീവ. അപ്പം ഈ ഒരു സർക്കിൾ നമുക്ക് നടക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം. നിങ്ങളൊന്ന് ആലോചിക്കേ, എത്ര ടെൻഷനുള്ള ആൾ ഒരു പശുവിനെയും കിടാവിനെയും കൂടി തീറ്റാൻ ഇറക്കിക്കൊണ്ട് അയാളെ എല്ലാ ടെൻഷനും പോയിട്ടുണ്ടാവും. ഗ്യാരണ്ടി ഞാൻ തരാം. അപ്പോൾ ആ പശുവിനെ ഞാനിപ്പോൾ 2 മണിക്കൂർ പുറത്തിറക്കി കെട്ടി, ഇപ്പോൾ വെള്ളം കൊടുക്കും, 4 മണിയാകുമ്പോഴത്തേക്ക് കറക്കും, വൈകിട്ട് അങ്ങ് വിടുക, രാവിലെ കറന്നിട്ട് 4 ലിറ്റർ പാലുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിലെ പാലിൻ്റെ ആവശ്യമായി, തൈരിൻ്റെ ആവശ്യമായി, നെയ്യുടെ ആവശ്യമായി, എവിടെയും പോകണ്ട, ഇതെല്ലാം ചെയ്യേണ്ട ഒരു ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാനുണ്ട്. വൈകുന്നേരം സുഖമായിട്ട് കിടന്നു.
1: ഇപ്പോൾ കുര്യൻചേട്ടനുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ ഇനി എനിക്ക് തോന്നുന്നു എത്ര സമയം സംസാരിച്ചാലും ഇത് തീരില്ല. അത്രയധികം അറിവുകളും അനുഭവവും ഉണ്ട്.
2: വിത്തിറക്കിയും വിളവെടുത്തും മണ്ണിൽ വിസ്മയം തീർക്കുന്ന കുര്യൻചേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. തുടർഭാഗം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിൽ.

പൊതുവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വളർത്തു പക്ഷികളെ മുഴുവനും കൊന്നൊടുക്കുന്നത് പതിവാണ്. ഇതിന് ശാസ്ത്രീയ വിശദീകരണവുമുണ്ട്. രോഗവാഹകരും രോഗബാധിതരുമായ പക്ഷികൾ അവയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള സ്രവങ്ങളിലൂടെയും കാഷ്ഠത്തിലൂടെയും ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിനെ ധാരാളമായി പുറന്തള്ളും. ഈ പക്ഷികളുമായും സ്രവങ്ങളും കാഷ്ഠവുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗാണുമലിനമായ തീറ്റ, കുടിവെള്ളം, ഫാം തൊഴിലാളികളുടെ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയെല്ലാം പരോക്ഷമായും രോഗം അതിവേഗത്തിൽ പടർന്നു പിടിക്കാനിടയാക്കും. രോഗം ബാധിച്ച പക്ഷികളുടെ കാഷ്ഠത്തിൽ വന്നിരിക്കുന്ന ചിലയിനം ഈച്ചകൾക്കും മറ്റു പക്ഷികളിലേക്ക് രോഗം പടർത്താൻ കഴിയും. ഇൻഫ്ലുവൻസ വൈറസ് ഗ്രൂപ്പിലെ H5H7 ഉപഗണത്തിൽപ്പെട്ട വൈറസുകളാണ് പക്ഷികളിൽ ഏറ്റവും മാരകം. വൈറസ് ബാധയേൽക്കുന്ന ചില പക്ഷികൾ രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാതെ വൈറസിന്റെ നിത്യവാഹകരായി മാറാനും ഇടയുണ്ട്. അതോടെ രോഗനിയന്ത്രണം സങ്കീർണമാകും. മാത്രമല്ല, പരോക്ഷമായി ഏതെങ്കിലും രീതിയിൽ വൈറസ് രോഗമേഖലയിൽ നിന്നും പുറത്തേക്ക് വ്യാപിച്ചാൽ നിയന്ത്രണം അതീവ ദുഷ്കരമാകും. മനുഷ്യരിൽ രോഗബാധയേറ്റാൽ 60%

ശതമാനം വരെ മരണസാധ്യതയുള്ള H5N1 ഗണത്തിൽപ്പെട്ട വൈറസുകളാണ് ഇപ്പോൾ പക്ഷിപ്പനിക്ക് കാരണമാകുന്നത്. വളരെ തീവ്രത കൂടിയ ജനിതക മാറ്റങ്ങൾ സംഭവിച്ച് പക്ഷിപ്പനി വൈറസുകൾ മനുഷ്യരിലേക്കും രോഗബാധയേറ്റവരിൽ നിന്ന് മറ്റുള്ളവരിലേക്കും വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന മാരക വൈറസുകളായി രൂപം മാറാൻ സാധ്യതയുണ്ട്. പക്ഷിപ്പനി വൈറസുകൾ മനുഷ്യരിൽ കാണുന്ന ഇൻഫ്ലുവൻസ വൈറസുകളുമായി ചേർന്ന് പുതിയ ജനിതക ഘടനയാർജിച്ച് അതിശക്തമായ വൈറസുകളായി മാറിയേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം കാരണങ്ങളാൽ രോഗം കണ്ടെത്തിയതിന് 1 കിലോമീറ്റർ പരിധിയിൽ രോഗസാധ്യതയുള്ളതും രോഗവാഹകരാവാൻ ഇടയുള്ളതുമായ മുഴുവൻ വളർത്തുപക്ഷികളെയും കൊന്നൊടുക്കി സുരക്ഷിതമായി സംസ്കരിക്കുക എന്നത് അതീവ പ്രാധാന്യമർഹിക്കുന്നു. പക്ഷിപ്പനി ഒരു ആഗോള പകർച്ചവ്യാധിയായതിനാൽ ഇത് സംബന്ധിച്ച് നിയന്ത്രണ ചട്ടങ്ങളും മാർഗരേഖയുമുണ്ട്. രോഗം കണ്ടെത്തിയതിന് 1 കിലോമീറ്റർ പരിധിയിലെ മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കി സുരക്ഷിതമായി സംസ്കരിക്കുക എന്നത് അന്തർദേശീയ ദേശീയ തലങ്ങളിൽ നിലവിലുള്ള പക്ഷിപ്പനി നിയന്ത്രണ പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ്. സാധാരണഗതിയിൽ പക്ഷികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ രോഗമുണ്ടാക്കുന്നവയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകളിൽ ഏറെയും. എന്നാൽ സങ്കീർണമായ ജനിതക മാറ്റങ്ങൾ സംഭവിച്ച് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനും രോഗമുണ്ടാക്കാനുമുള്ള ശേഷിയും വൈറസുകൾക്കുണ്ട്. രോഗബാധയേറ്റ പക്ഷികളുമായും രോഗാണുമലിനമായ സാഹചര്യങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗബാധയേറ്റതോ ചത്തതോ ആയ പക്ഷികളെ മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നതുവഴിയുമെല്ലാം മനുഷ്യരിൽ രോഗബാധയേൽക്കാൻ സാധ്യതയുണ്ട്. രോഗബാധയേറ്റ പക്ഷികളെ കൈകാര്യം ചെയ്യുന്നതിലൂടെയും കശാപ്പ് നടത്തുന്നതിലൂടെയുമാണ് രോഗം മനുഷ്യരിലേക്ക് പടരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. H5N1, H7N9, H7N7, H9N2 തുടങ്ങിയ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകളെല്ലാം മനുഷ്യരിലേക്ക് പകരാനും രോഗമുണ്ടാക്കാനും ശേഷിയുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രോഗബാധയേറ്റതോ ചത്തതോ ആയ പക്ഷികളുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായവർ, പക്ഷിക്കാഷ്ടം വളമായി ഉപയോഗിക്കുന്ന കർഷകർ, രോഗബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടവർ, രോഗബാധിത മേഖലകളിൽ താമസിക്കുന്നവർ എന്നിവരെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്തണം. എന്നാൽ കൊറോണ വൈറസ് പോലെയോ നിപ്പ പോലെയോ മനുഷ്യരിലേക്ക് അതിവേഗത്തിൽ പടർന്നു പിടിക്കുന്ന ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നല്ല പക്ഷിപ്പനി എന്നത് മറ്റൊരു വസ്തുതയാണ്. പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്കുള്ള രോഗവ്യാപനവും മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കുള്ള രോഗവ്യാപനവും കുറവാണ്. മനുഷ്യരിലേക്കുള്ള പകർച്ച നിരക്കും വ്യാപന നിരക്കും കുറവാണെങ്കിലും രോഗബാധയേറ്റവരിൽ മരണനിരക്ക് 60% വരെയാണ്. പക്ഷിപ്പനി രോഗത്തിന് കാരണമാകുന്ന ഓർത്തോമിക്സോ വൈറസ് കുടുംബത്തിലെ ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസുകൾക്ക് നിരവധി ഉപവിഭാഗങ്ങളുണ്ട്. ഇവയിൽ തീവ്രത കൂടിയ രോഗമുണ്ടാക്കുന്നവയും തീവ്രത കുറഞ്ഞ രോഗമുണ്ടാക്കുന്നവയുമുണ്ട്. ഇന്ത്യയിലുൾപ്പെടെ പല രാജ്യങ്ങളിലും ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസുകളെ തടയാൻ വേണ്ടിയുള്ള അനേകം തരം വാക്സിനുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. മറ്റു വൈറസ് ഇനങ്ങളെ അപേക്ഷിച്ച് നിരന്തരം ജനിതക മാറ്റങ്ങൾ സംഭവിക്കുന്നവയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകൾ. അതുകൊണ്ടുതന്നെ ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെട്ട ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിനെതിരെ വാക്സിൻ നൽകിയാലും പിന്നീട് സംഭവിക്കുന്ന രോഗാണുബാധകൾക്കെതിരെ പൂർണ്ണ ഫലപ്രാപ്തി ഉറപ്പുവരുത്താൻ സാധിക്കണമെന്നില്ല. ഇനി വാക്സിൻ നൽകിയാലും വാക്സിൻ നൽകിയ പക്ഷികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാതെ വൈറസ് വഹിക്കാനും പടർത്താനും കഴിയും. വൈറസുകളുടെ നിശബ്ദ വ്യാപനം രോഗനിയന്ത്രണത്തെ പ്രതിസന്ധിയിലാക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ പക്ഷിപ്പനിയെ പ്രതിരോധിക്കാൻ കർശനമായ ജൈവസുരക്ഷ തന്നെയാണ് പ്രധാനം.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടം കുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ്.

0: എക്സ്പീരിയൻസ്.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കു
4: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 111 3030, 9496 974 141.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചുനിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോടാവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: A bilateral meeting took place between Prime Minister and President Xi on the sidelines of the 18th summit. Several issues came up during the discussions. Prime Minister referred to Indian concerns as well and underlined those that both sides should show sensitivity to each other's core concerns and be guided by the three mutuals: mutual respect, mutual interest and mutual sensitivity.
0: ഒമാൻ തീരത്ത് MTL ഗയ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും അർദ്ധനീതിന്യായ ബോർഡുകളിലെ അംഗങ്ങളുടെയും കാലാവധി ഒരു മാസത്തേക്കെങ്കിലും നീട്ടുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഒഴിവുകൾ നികത്താത്തതിനാൽ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ പാടില്ലെന്ന കോടതി നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി. അതേസമയം പുതിയ നിയമനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിനാൽ കാലാവധി നീട്ടുന്നത് പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള കേന്ദ്ര നിലപാട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഓരോ പൌരനും ശബ്ദമുയർത്താൻ അവസരം നൽകുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്ത ആഘോഷിക്കാൻ അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നുവരുന്നതായും MSME കൾ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരം, വിതരണം, നവീകരണം, ആഗോള നിലവാരം എന്നിവയിൽ MSME കൾ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു.
2: EDF के माध्यम से स्टार्टअप्स को ग्रांट्स दिए जा रहे हैं और अनेक टेक्नोलॉजी प्रोडक्शन स्टेज तक पहुंच चुकी है. IDEX ने भी डिफेंस इनोवेशन के लिए एक नया इकोसिस्टम भी तैयार किया है जहां स्टार्टअप्स हमारी वास्तविक ऑपरेशनल रिक्वायरमेंट्स के आधार पर सॉल्यूशंस विकसित कर रहे हैं.
0: ആഗോളവേദിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലെ പുരോഗതി എടുത്തു പറഞ്ഞ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ കൃഷി, സാങ്കേതികവിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും വിശദീകരിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ മതപരമായ അറിവോ നൽകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ മറുപടി തേടി സുപ്രീംകോടതി. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഭാരതരത്ന എം വിശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവിക്കായി നിർമ്മാണത്തിലും നവീകരണത്തിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി വി.ഡി സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. വയോജന പരിചരണ കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് ആവശ്യമായ നിലവാരവും ഉത്തരവാദിത്തം ഉറപ്പാക്കലും ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും പവർകട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. പരിസ്ഥിതിലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതിലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാകും തുക കൈമാറുക. കേരളത്തിൽ പലയിടങ്ങളിലും ഇന്ന് വൈകിട്ടും നാളെയും മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. വയനാട്, കോഴിക്കോട്, മഞ്ചേരി,

0: കുമരകം, മൂന്നാർ, കൊല്ലം, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ മഞ്ഞ ജാഗ്രതയിലായിരിക്കും.
1: ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് കീഴിൽ രൂപീകരിച്ച പെൻഷൻ സഖിമാർ, മറ്റ് പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് വ്യക്തികൾ എന്നിവരടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരുടെ വിപുലമായ ശൃംഖലയെ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത്. വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് സമൂഹമാധ്യമത്തിലൂടെ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിദേശ വിദ്യാർത്ഥികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അമേരിക്കയിലെ താമസ കാലാവധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞ് US ഫെഡറൽ കോടതി. ഈ നയം നടപ്പിലാക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടപ്പാക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
0: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ചിരിക്കാൻ തയ്യാറാണോ? ചിരിയുടെ തരംഗങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനെ ലഘൂകരിക്കാൻ റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിരിനേരത്തിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് കോമഡി എന്റർടൈനറുകളിൽ ഒന്നായ ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്.
3: നമസ്കാരം.
4: എന്താടോ പണ്ടോ ആധാരോ?
3: ഞാൻ താമരാക്ഷൻപിള്ളിയുടെ കാര്യത്തിന് വന്നതാ.
4: ആ വാ വാ. താമരാക്ഷൻപിള്ളി പറമ്പ് തെറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിട്ട് മഹാസം.
3: താമരാക്ഷൻപിള്ളിയെ പീസ് പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, ഒന്ന് കണ്ടോട്ടെ. അതെ, ഇനി ഇതിന്റെ ഓണർ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കൂ.
4: എന്തോ ഓണർ?

0: ഏത് ഓണർ എവിടത്തെ ഓണർ, അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ.
1: അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അങ്ങേരം പ്രതിച്ചിട്ട് മുകളിൽ താമസിക്കും ഒരാഴ്ച ആയിട്ട്. ഒരു മിനിറ്റ്,
2: ഇയാൾ ആരാ?
1: ഈ ബസിന്റെ മൊലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവ ഞാൻ സുന്ദര. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ഖിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ.
3: മൊലാളി ആയിരിക്കും.
0: ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് ഏഴ് ജന്മം ജനിക്കണം.
1: കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവശ്യത്തിന് തിരിച്ചു വന്നിരിക്കുന്നു.
2: സുന്ദര, ലിഫ്റ്റ് തന്നതിന് താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും?
4: ഒന്നും വേണ്ട.
2: അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ. ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി.
4: ഒന്ന് പോടോ.
2: അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ. ഓപ്പോസിറ്റ് പാണ്ഡിലോര് വരുന്നതാ. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അത് തുടരുത്.
0: എന്നെയും തുടരുത്.
2: സോറി.
0: രൂപ താടോ.
2: രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ.
0: 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടോ.
2: അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ?
0: അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം.
2: മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും
0: നോക്കാം.
2: അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തു.
0: ഇതെന്താ ചരട്?
2: 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ടം ദേ ഇത്രയുള്ളൂ. ഞാൻ വളരുന്നതനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ.
0: അപ്പൊ ബാക്കി
2: തരാം.
0: എന്ന്?
2: February 30.
1: അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും.
0: ഓക്കെ, വണ്ടി എടുത്തു പോയിക്കോ.
2: സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ.
0: അപ്പൊ February 30.
1: February 28 ഉള്ളേ. അപ്പൊ റൈസ്.
5: ഒരു സാധാരണ ബസ്, പക്ഷേ അതിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ അസാധാരണമാണ്. യാത്രക്കാരെ കൊണ്ടുപോകേണ്ട ബസ് ഇവിടെ നമ്മളെ ചിരിപ്പിച്ചു കൊല്ലുകയാണ്.
6: നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കരണ്ട് ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ. എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ.
1: ഉണ്ണി,
2: എന്താ
1: അവൻ ഇവിടെ ഇരിപ്പുണ്ട്?
2: ആര്?
1: എലി. എന്റെ പാസ്പോർട്ട് കരണ്ട് എന്നില്ലേ?
2: എവിടെ?
1: ഷെൽഫിന്റെ അകത്ത്.
2: സുന്ദര, നീ എന്തേ കാണിക്കുന്നേ?
1: തരാടാ.
2: എടാ, ഇപ്പൊ സിഗ്നൽ ആവുന്ന. സുന്ദര,
1: വേണം നോക്കിടാ കടത്ത്.
2: വണ്ടി എടുക്കടോ, ഇങ്ങോട്ട് എടുക്കടോ. ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ?
4: താൻ എന്തോ ഉണ്ടാക്കുവാടോ. വണ്ടി എടുത്ത് മാറ്റോ.
2: എടുത്ത് മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നിട്ടല്ല സാർ, വണ്ടി പിന്നെ ഊട്ടറിലാ കിടക്കണേ.
4: ഫസ്റ്റ് ലിട്ട് അങ്ങോട്ട് എടുക്കടാ.
2: അതാ സാർ പറഞ്ഞു വരുന്നത്, എന്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചില്ല. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അത് കയറിയിരിക്കേ. എന്താ വെയില്? സാറ് വല്ലാതെ കറുത്തു. വാ സാർ. ഈശ്വര, വീരപ്പൻ കുറുപ്പ്.
4: ഓക്കെ സാർ. കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീയല്ലടാ.
2: സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെലപ്പോ
4: ഞാനായിരിക്കാം. റോഡ് ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടേം കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്.
2: സുന്ദരാ,
4: നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്.
2: സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ.
4: വണ്ടി എടുത്ത് മാറ്റണം. തെണ്ടി
1: ഇനി വാടി കാലെ കൊണ്ടതാ.

0: എനിക്ക് ഭ്രാന്താ, എന്റെ ജീവിതം തകർത്ത എലിയെ വക വരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ.
1: ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ.
0: ഇതേ ലിവർ കൊണ്ടുവേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ.
1: ഇത് കളക്ടറേറ്റ് റോഡാണ്.
0: കളക്ടറേറ്റ് റോഡിൽ ചെലിയ കൊല്ലാൻ വേണം. നിയമമുണ്ട്.
1: ജാം
0: ജാമോ? അതും അവൻ തിന്നു.
1: ആ ജാമല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ.
0: കഴിഞ്ഞ ആഴ്ച നമ്മള് കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ.
1: അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ സി ഐ വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി
2: നിപ്പടി മാറ്റണം.
1: ഓ കിട്ടി സാർ, കിട്ടി. ഇതാണ് സുന്ദരൻ.
2: ഇവനെ സുന്ദര എന്ന് വിളിച്ചത്? വണ്ടി എടുക്കണോ?
1: കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ.
2: നീ എന്താ വണ്ടി വിളിച്ചെടുക്കുന്നു?
1: ശരിയാക്ക സാർ. വാതില് വാതില്.
2: വണ്ടി എടുക്കണ.
1: എടുക്കാം സാർ.
2: മാറണോ? എന്താടാ,
1: വണ്ടി ഓഫായി പോയി.
2: വണ്ടി
1: ഓഫായി പോയി. ഓയ് വണ്ടി അല്ലടാ,
2: വേഗം ചെല്ലടാ.
1: സാറെ അവൻ പറ്റിക്കും, തള്ളൂല. ഒന്ന് പോയി നോക്കൂ.
0: സാറേ ഒന്ന് കൈവെക്കാം.
2: പിന്നെന്താ? മതിയോ?
0: വണ്ടിയുമ്പോ കൈവെക്കാമെന്നാണ് ചോദിച്ചത്.
2: വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ, എന്റെ അപ്പനോട് പറയടാ. എടാ പട്ടി, പിന്നെ നിർത്തിയ എടുത്തോണ്ട് പോണാ.
0: അയ്യോ, എലുങ്ങി പോയി. ഉണ്ണിയെടാ വണ്ടി നിർത്തടാ, ഞാൻ പോട്ടാ.
1: കാണിച്ചടാ,
0: ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട.
3: 2001 താഹയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, നിത്യദാസ് എന്നിവർ ചേർന്നൊരുക്കിയ നർമ്മ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരെ പൊട്ടിച്ചിരിയിലാഴ്ത്തി.
0: ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാട് നിന്ന് അമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 112 km വരും.
1: എന്നത്തേക്കാ?
0: മറ്റന്നാള്.
1: മറ്റന്നാളോ? പെട്ടെന്നായോ?
0: മടത്തിപ്പറമ്പ് ട്രാവൽസിന് അവർ ബുക്ക് ചെയ്തിരുന്നത്. ഞാനത് വെട്ടി.
1: റേറ്റ് എത്ര പറഞ്ഞു?
0: 1200 ഞാനങ്ങ് ഉറപ്പിച്ചു.
1: 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 രൂപ വാങ്ങുന്നുണ്ട്.
0: എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ?
1: മനസ്സിലായില്ല.
0: എടാ, 2500 രൂപ എടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ഭിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും.
1: എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ.
0: അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്, ഒറ്റ വണ്ടിയേ ഉള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ.
1: എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയൂ.
0: എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ? എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാം.
1: പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കെട്ടിട്ടുണ്ടോ? വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ.
0: അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ?
1: ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര. ചവിട്ടി നോക്കാം.
0: അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും?
1: നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചാന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചല്ല.
0: അതിനൊക്കെ ചെലവ് ഒരുപാടാവും.
1: ഓ, ചെലവ് ഒരുപാടാവും അല്ലേ. എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു അലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ല അതുപോലെ.
4: ഒരു കാടളകി വരുന്നുണ്ടല്ലോ.
0: തല വെച്ചോ ഉണ്ണികൃഷ്ണി, പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കൻ്റെ അച്ഛൻ.
4: എന്താ ഇത്?
0: വണ്ടി.
4: ഈ കാടും പള്ളൊക്കെ എന്തിനാണ് ചോദിച്ചത്?
0: അത് അലങ്കരിച്ചിരിക്കല്ലേ.
4: എങ്ങനെയുണ്ടോ അലങ്കാരം?
1: ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്.
4: ഞങ്ങളാരും അങ്ങനെ ആൾക്കാരല്ല.
0: ബെസ്റ്റ് ഫാമിലി. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല. അതൊക്കെ ഫ്രീയാ.
1: അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം.
0: ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്ത് അങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ്.
1: നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം.
5: ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ.
4: നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കി കീറോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിനെ പോണ കാര്യം എന്താ? നല്ല ആഴ്ചയെ.
6: ഇങ്ങനെ പോയാൽ സംഗതി കുഴയും.
1: ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ.
0: ഇഡലിയും ചായയും. ഇഡലിയും ചായയും ഓൺ ദ വേല നിർത്തിയത് മേടിച്ചോ.
1: കല്യാണച്ചക്കൻ
5: അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
1: തുടങ്ങിയിട്ടുള്ളൂ.
0: സുന്ദര.

0: അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്.
1: ആദ്യത്തേതും അവസാനത്തേതും.
2: ദിലീപിന്റെ കിടിലൻ കോമഡി ടൈമിങ്ങും ഹരിശ്രീ അശോകന്റെ നിസ്സാരമായ മുഖഭാവങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹാസ്യം, കൊച്ചിൻ ഹനീഫയുടെയും സലീം കുമാറിന്റെയും മറക്കാനാകാത്ത ഡയലോഗുകളും സ്റ്റൈലും ഇവയൊത്തു ചേർന്നപ്പോൾ ഓരോ സീനും ഒരു പൊട്ടിച്ചിരിയുടെ പാക്കേജ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം.
3: ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ.
4: ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്നയിടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാ?
3: ഞങ്ങൾ ബുക്കും പേപ്പർ ആയിട്ട് വന്നാണ് സാർ.
4: പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരണം.
3: അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പർ ആയിട്ട് വന്നാണ് സാർ.
4: എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ. എല്ലാം റെഡി ആയിരുന്നു വെച്ച് തോന്നിയാണ് പാവം.
3: ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഒക്കെ ഇന്നത്തെ സാർ.
4: കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറ.
3: ഓ ശരി.
4: നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി
3: ഇവനറിയാ?
4: ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറിക്ക് അറിയാ ആരാ മോഷ്ടിച്ചെന്ന്.
3: ആരാ
4: വ്യക്തമായിട്ടവർക്ക് മനസ്സിലാണം.
3: ഒന്ന് പിടിച്ചേ സാർ, ഒന്ന് അങ്ങോട്ട് നീങ്ങുന്നേ. അനിയനെ ഇങ്ങോട്ട് കേറിയിന്നേ. അല്ല, ഒന്ന് ഇടിച്ചിട്ട് ചോദിക്കാം.
4: ഞാൻ ഇടിച്ചോളാം, നീ ചോദിച്ചാ മതി വ്യക്തമായിട്ട്.
3: ശരി.
1: കോൺ തിരട്ട് ബനാ ഹോനാ
4: ബനാന
3: ബനാനല്ല ഹിന്ദിയില്. കൊറച്ച് കറുത്ത നിറവളാള് ചെയ്തു. അയാളുടെ പയർമണി പോയിന്ന്.
4: പയർമണി നിന്റെ അച്ഛനെ
5: പറിച്ചെടുക്കും.
4: എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ?
3: സാറിന്റെ അച്ഛനെ വിളിച്ചതാ.
6: സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ?
4: എന്തായടാ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ ചൂടായിട്ടുണ്ട്.
6: ചൂടായിട്ട് ഉണ്ണിയുണ്ട്.
4: ആ രണ്ട് ഉണ്ണിയെ പോയി ചായ എടുക്ക്, അതിനും വേണ്ടേ?
3: ആ അവിടെ ഉള്ളു.
4: ഞാൻ വെയിറ്റ് ചെയ്യാം.
3: അല്ല, വണ്ടിയിലെ അടുക്കളയുടെ പണി അവിടെ ഉള്ളു. ഒരു
4: ആരടാ
6: അവള്?
4: ഓഹോ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുടങ്ങിയല്ല
6: സാറേ. അത് ഇവന്റെ പെങ്ങളാ.
3: രണ്ടുപേരുടെ മോച്ചാ കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്.
4: ഇവൻ പറയുന്നത് ശരിയാണോ വെച്ചേ?
3: ബാസന്തി, ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി.
4: പിന്നെ
6: പിന്നെ ഞാനും.
4: ഇവൻ നിന്റെ ആംഗ്ല തന്നെ ആണോ എന്ന്. എന്താടാ അവള് പറഞ്ഞു?
3: സത്യത്തിൽ ഈ കുടറാന്തിയാണ് സാർ. കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമൽ ആയിട്ട് ജീവിക്കാൻ
4: പറ്റുക? എത്ര വയസ്സായി?
6: കഴിഞ്ഞ ചിങ്ങത്തിൽ 37.
4: നിന്റെ കാര്യമല്ലോ ചോദിച്ചത്.
3: കുട്ടിക്ക് 25 വയസ്സായി, കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ. ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല.
4: ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വരട്ടെ.
6: നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്, ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ?
3: എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയി. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, പെൺവാണിപ്പാണോന്ന്. ഇനി അതും കൂടി മതി, ബാക്കിയല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ?
6: എവിടെ നടേ 50 രൂപ?
3: ഞാൻ എന്റെ ഷർട്ടിന്റെ കൈമടക്കി നിർത്ത്.
6: എടാ, നീയല്ലേ എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്ത്. നിന്റെ 5 പൈസ ഇല്ലെന്ന്.
3: 5 പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞു? ഇത് 50 രൂപയാ, അവളെ കൊണ്ടേ കളയടാ.
6: പറ്റില്ല.
3: എന്താ പറ്റാത്തെ?
6: ഇത് 100 ആക്കി തന്നാലും ഞാൻ കൊണ്ടേ കളയുള്ളൂ.
3: ബസ് കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നതിന് എന്തിനു 100 രൂപ?
6: ബസ്സില പെങ്ങാമരം കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഒട്ടനെ പോവുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്.
3: എടാ, ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ?
6: എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം.
3: തിണ്ടി. 50 ര�പ ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടർഷ എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞേ.
6: അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു വരും?
3: സുന്ദര, ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലോറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ.
6: പാണ്ടിലോറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന.
3: നീ അവളുടെ പാണ്ടുകളെ എടുത്തോണ്ട് പോയേ.
6: ഞാൻ പഠിപ്പിച്ചെടുത്തൊന്നും അല്ലട്ടാവത്തിന്റെ കൈ മാറിപ്പോയി.
3: വൃത്തിയിട്ടത് കുളിക്കേണ്ട എടുക്ക. ഇനി അവനാണോ? നീയെത്തി.
6: ആ ഞാൻ 10 മിനിറ്റായി വന്നിട്ട്.
3: ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ?
6: ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ചെന്നിറങ്ങിയപ്പോ ജന സമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കയറ്റി വെക്കുവേണ്ടി ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താനുള്ള കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി ഇന്നാ പല്ലിന്റെ ഇട കയറും.
3: നീ എവിടെ ഇറച്ചി?
6: അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇട കയറും എന്ന് പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ, ഇനി അത് കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല അമ്മോ.
3: നീ വല്ലതും കഴിച്ചാ? ദേ ബ്രെഡും പഴവും.
6: ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്.
3: ഗ്യാസാ? അപ്പൊ പിന്നെ ഇതും വേണ്ടായിരിക്കുമല്ലോ.
6: അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ.
3: അതിന്റെ മുക്കാൽ ഭാഗം എനിക്കാട്ടോ.
6: സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്.
3: സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ.
6: കുപ്പി കൊണ്ട് പോകോ.
3: ഗുഡ് മോർണിംഗ് സാർ.
4: എന്താടാ ഇത്?
6: അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ.
4: മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ചില്ലി?
3: ഒരു കുപ്പി പൊട്ടിയതാ സാറേ.
4: കുപ്പിയാ?
6: അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിങ്ങനെ തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി.
3: ശരിയാ സാറേ, അവന് ഈ മൂത്രത്തില് കുരുമുളകിന്റെ അസുഖണ്ടേ?
4: കുരുമുളക
3: അല്ല, ഉപ്പിന്റെ അസുഖണ്ടേ? അതെ, ഇന്ദുപ്പിന്റെ.
4: എവിടാ നിന്റെ പെങ്ങള്?
6: പെങ്ങളാ?
3: ആ നിന്റെ സിസ്റ്റർ. അവള്
6: ഉറങ്ങിയല്ല.
4: എന്താടാ ഒരു ചേർച്ചയില്ലായ്മ?
3: അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ, അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്.
4: കോൺസ്റ്റബിളെ.
3: പെങ്ങളെന്ന്
4: തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെ അല്ലാടാ ഇവിടെ ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവിടെ പാലാരുവട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ. ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായയും ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. നീ സ്റ്റെപ്പ് വിട്ടോളൂ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ആ ഞാൻ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ.
3: വേറെ ജോലി ഇല്ലേ?
4: എന്തേ അല്ല പറഞ്ഞ?
3: അല്ല ഞങ്ങൾ വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു.
4: ഞാൻ പേര് ചെന്നെ എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും.
3: നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയാടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വേറെ 10 രൂപയുള്ളൂ. എടുക്കണ എന്നെ
6: 90 രൂപ.
3: കൊറേ ദിവസായി ഇത് തന്നെ.
6: ഇങ്ങനെ തല്ലരുത്.
3: ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ?
6: അമൃതാഞ്ജന ഉണ്ട് വേണ?
3: കയ്യിൽ വെച്ചു, ആവശ്യം വരും.
6: ഇതിന്റെ എവിടെയൊക്കെയാണ് പഞ്ചു? ആ അതൊന്നും. ആ
3: നീ എന്തായി കാണിക്കണേ?
6: കണ്ടൂടെ
3: ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ, അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും. അവിടെ പഞ്ചർ ഉണ്ടാവും, ഒരു ഇരിക്കൽ എടുത്തോണ്ട് കുത്ത.
6: പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ട.
3: ബസ് മുതലോട് തർക്കുത്തരം
6: പറഞ്ഞിട്ട് പറയടാ, ബാക്കി പറയടാ.
3: എന്താ കൃഷ്ണട്ടാ?
5: കൈമൾ സാർ വന്നിട്ടുണ്ട്.
3: എവിടെ?
5: പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്?
3: അത് ഇപ്പൊ എന്ത് ചെയ്യും?
5: തൽക്കാലം വണ്ടി അയാളെ കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവരാ പറഞ്ഞ അയാളെ തണുപ്പിച്ചു വിട്ടോളാം. ചെല്ല്
3: സുന്ദരാ.
6: എന്താണത്? മുൾക്കിരീടം. ആ ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരുക്കിൽ കുത്തി കയറ്റി വെക്കാൻ? ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് വാങ്ങാം.
3: ഒന്നുകൂടി
6: അല്ല, ഈ കടയിലെ കാശ് ആര് കൊടുക്കും?
3: കടയിലോ? എന്തിന്റെ?
6: അവിടുന്ന് ഒരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കലി പണ്ടാരങ്ങി കുത്തിക്കയറ്റി വെച്ചത്.
3: ഓ, ഈ മുടിഞ്ഞവൻ കൈവച്ച കാശ ചൂലേ.
7: ഒന്നുകൂടെ വേണോ?
3: പോടോ.
8: എം കെ സുന്ദരേശൻ, കെയർ ഓഫ് ദി ഉണ്ണികൃഷ്ണൻ, താമരാശം പിള്ള ബസ്, ഓപ്പോസിറ്റ് അജുമന ടെമ്പിൾ, എടപ്പിള്ളി ബൈപ്പാസ്, കൊച്ചി അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം.
6: നിർത്ത്, നിർത്ത്, സ്റ്റോപ്പ്.
3: നിനക്കൊന്ന് കിട്ടിയത് പോരാ. പരിസരത്ത് കണ്ടുവരുന്നു.
6: അയ്യോ ഉണ്ട്, ഇവിടെ ഇവിടെ
3: വിടില്ല, കൊല്ലും ഞാനിവനെ.
6: അയ്യോ ഇത് കുക്കാ, കോശി കുക്ക്. നമ്മ റെസ്റ്റോറന്റ് എടുക്കുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ.
3: ഇയാളെ പെണ്ണിനെ ഇങ്ങോട്ട്.

0: വെട്ടിയെടുത്തേ?
1: വെട്ടിയെടുക്കാൻ പറഞ്ഞു, ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോകുന്നു.
0: കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാളെ ഇങ്ങോട്ട് വിളിച്ചപ്പോരായിരുന്നോ?
2: മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ.
1: എന്നെ പല്ലൂലിക്കാരാണ് അന്ന് കത്തെഴുതി വരുത്തിച്ചത്.
2: അത് ഇവനൊരു അബദ്ധം പറ്റിയതാ.
0: അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോ, ഞാൻ ആവശ്യം ഉണ്ടെ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോ ഓരോ കരിമാടികൾ വന്നോളൂ.
2: പിന്നെ
1: എന്താ പേര്? നല്ല പേര്.
2: കാശിന്റെ കാര്യത്തിന് ടെൻഷൻ അടിക്കണ്ട, ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെ പോലെ ഒരാളെ ഇനി കിട്ടില്ല. ബെസ്റ്റ് കുക്കാട അയാള്.
0: അയാളുടെ മോഹൻ തണ്ട ബെസ്റ്റ് കള്ളനാന്ന് തോന്നുന്നു.
2: അത് ജന്മനാ ചിലരുടെ മോഹം.
1: നിന്റെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളെ തെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നതാണ് ഞാൻ. നീ ആയിട്ട് എന്റെ പണി കളഞ്ഞ്.
2: അതിനെന്താ ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ? കൊറച്ച് താമസം ഉണ്ടാവും, ഏറിയ വൺ വീക്ക്.
1: ഇനി എന്താ ഏറും വീക്കും? ഇപ്പൊ തന്നെ ധാരാളം കിട്ടി.
2: ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു.
3: എന്റെ താമരാക്ഷൻ പിള്ള ചേട്ടാ, കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത്. റെസ്റ്റോറന്റ് ഒന്ന് ചാലു പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ടേ കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ വേറൊന്നും ബോണസ് ആയിട്ട്.
2: അതുവരെ ഈ ഡ്യൂപ്ലിക്കറ്റ് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
3: ഡ്യൂപ്ലിക്കറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നുമില്ല ട്ടാ. ദയവ് ചെയ്ത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ, അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും.
4: ഈശ്വര
2: മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം.
4: വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും എനിക്കറിയാം.
3: നീ എന്താ പറഞ്ഞത്?
4: മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം.
2: ഉണ്ണികൃഷ്ണ
4: ഉണ്ണിട്ട്
2: വിളിക്കും.
4: പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയോട് പറയട്ടെ.
2: പതക്കത്തിന്റെ കാര്യം പറയാൻ പറ്റില്ല.
4: എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയെ അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ടാന്ന്.
0: സുന്ദര എന്താടാ ആശ്വാസായി? ഞാൻ വിചാരിച്ചു വിളാരണ്ട പൊക്കിക്കൊണ്ടുപോയിന്ന്. നീ എന്തിനാ വിളിച്ചു പോവിയേ?
2: ഈ വെണ്ടക്ക പോലത്തെ
0: വാഴക്ക
2: പോലത്തെ പാവക്ക പോലത്തെ ഈ കോവക്ക
0: പോലത്തെ നിനക്ക് എന്താ പറ്റിയത്? ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ ഇങ്ങനെ പറയുന്നേ. ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും. ഞാൻ ഉമ്മക്ക് തന്നെ, നിനക്കെന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം
2: മനസ്സിലാവും. എനിക്കറിയാലോ,
0: നിനക്കറിഞ്ഞ എനിക്കെന്താ?
2: അതിപ്പോ
0: പതക്ക മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ?
2: അത് വെണ്ടക്കാണ്, അവിടെ വെക്ക്.
1: സോറി,
0: യെസ് കമിൻ.
1: യു ഒരു മാത്രം മറ്റോർത്ത പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനോട്ട് കൊണ്ടുവന്നത്?
2: മൊബൈൽ റെസ്റ്റോറന്റ്
1: ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എന്നെ ഹോട്ടലിലാക്കിയിട്ട് ദിവസം മൂന്നായി. ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 kg മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരിപ്പിന് അടിച്ചുകൊടുത്തോ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത് ഹോട്ടലിലായി എന്റെ അടി കണ്ട് അവിടെ തുടരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചിരിക്കുക.
0: അയ്യോ കോശി, ഷെഡേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 days അതിനുള്ളിൽ എല്ലാം ശരിയാവും.
1: ഉറപ്പാണോ?
0: ഒന്ന് പറഞ്ഞു.
2: ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി, ചടയെന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 days അതിനുള്ളിൽ എല്ലാം ശരിയാവും.
1: അതേ
2: ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്.
0: കോശി ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങളൊക്കില്ലേ കോശി ഇനി ഞങ്ങളോട് കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്. ചിരിച്ചേ,
1: ചിരിയൊക്കെ ചെലവിട്ട് മതി. ഞാനെവിടെ കിടക്കണ്ട?
0: എന്റെ മടിയിൽ കിടക്കണോ?
1: അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്.
0: ഞാൻ താരായിട്ട് പാടിത്തരാം.
1: വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല.
2: ഇവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്കപ്പോ.
1: ശരി മുതലാളി.
0: ഏയ് സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനകത്ത് പുര തിരഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല.
2: ഓ, അത് ഞാൻ ഓർത്തില്ല. എനിക്ക് ടെറസിൽ കിടന്നോ?
1: ടെറസില്ല,
2: വണ്ടിയുടെ മോൾഭാഗം ഇല്ലേ അവിടെ കിടന്നോ.
1: ശരി.
0: എന്താണ്?
1: എനിക്ക് തലവെക്കാൻ.
0: രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്.
2: എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണിയുണ്ട്, എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോളിൽ.
1: ശരി മുതലാളി.
0: ശരിക്കും മുതലാളി ഞാനാ.
1: ശരി, ശരിക്കും മുതലാളി.
2: ശരിക്കും മുതലാളി. നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ബസ് മുതലാളി, അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ.
0: മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.
2: മനുഷ്യനെ മെനക്കെടുത്താൻ? ആ താമരാജ പിള്ള ബസ്.
3: എന്തൊരു ശബ്ദം കേട്ടത്?
0: കോശിയുടെ ശബ്ദമല്ല കേട്ടത്?
2: അപ്പൊ ടർസിന്റെ മുകളിൽ നിന്നായിരിക്കും.
0: കൊന്ത യേശി. അല്ല, എന്താ കോശി?
1: ഞാനിവിടെ താഴെയുണ്ട്.
0: എന്താ പറ്റി?
1: മുള്ളാൻ മുറ്റിയപ്പോ വീട്ടിൽ ഓർമ്മ വെച്ച് മുറിയുന്ന മുറ്റത്തേക്ക് ഇറങ്ങിയതാ.
2: എന്തായാലും മുറ്റത്തെത്തിയല്ലോ, ഇനി മുള്ളല് കഴിയട്ടെ.
1: അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി.
0: കോശി വീണതുകൊണ്ടൊരു ഗുണമുണ്ടായി.

0: കൃത്യസമയത്ത് ഉണരാൻ പറ്റി. അലാറം വെക്കാണ്ട് കിടന്നതേ.
1: അല്ല കോശി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവെങ്കിലേ അലാറം വെക്കുന്ന ടൈപ്പ് നമുക്ക് അങ്ങോട്ട് വിൽക്കായിരുന്നു.
0: സംസാരിച്ച സമയങ്ങൾ രണ്ടുപേരെ റെഡിയാ നോക്ക്, നമുക്ക് പോണ്ടേ?
2: ഇന്നലെ പറഞ്ഞ ആ അടിപൊളി ചെലവിന്റെ കാര്യം മറന്ന
0: ഓ കോശിയുടെ വീഴ്ചയിലും ഞാൻ അങ്ങോട്ട് മറന്നു.
2: ഞാൻ വീഴ്ചയില ഓർത്തത്
0: കാശ് ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കാം, അപ്പഴും ഞങ്ങൾ ഇങ്ങോട്ട് വരാം. വാ പൊളിച്ച് നിക്കണ്ടേ, നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി, എനിക്ക് കുളിക്കണം.
2: എന്റെ അമ്മേ
1: കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്.
2: എന്നെ ഇമിറ്റേറ്റ് ചെയ്യാം
1: അമ്മ. അത് ഈ ബക്കറ്റ് ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ
2: കണ്ട് നടക്കണ്ടേ സുന്ദര.
3: ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, ഔസേപ്പച്ചൻ എന്നിവർ ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചു. ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, നിത്യദാസ് എന്നിവരെ കൂടാതെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബാബു നമ്പൂതിരി, മച്ചാൻ വർഗീസ്, പി വാസു, സബിത ആനന്ദ്, പ്രസീത, ഗീത സലാം, സനുഷ സന്തോഷ്, കലാഭവൻ ഹനീഫ് എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 2001 എം എം ഹംസയുടെ നിർമ്മാണത്തിൽ താഹ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥ ഗോവിന്ദ് പത്മൻ, മഹേഷ് മിത്ര എന്നിവരാണ് നിർവഹിച്ചത്. വി ആർ ഗോപാലകൃഷ്ണൻ തിരക്കഥാ സംഭാഷണം എന്നിവയൊരുക്കി. സാലു ജോർജാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. ചിത്രസംയോജനം രഞ്ജൻ എബ്രഹാം. കലാസംവിധാനം ഗംഗൻ തലവിൽ, സാലു കെ ജോർജ് എന്നിവരാണ് നിർവഹിച്ചത്. സഹസംവിധാനം ജോണി ആന്റണി. കലാസംഘം എന്ന ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിരിയുടെ യാത്ര നമ്മളെ വിട്ടുമാറിയില്ല അല്ലേ? ഈ പറക്കും തളിക എന്ന ചിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാണ്, ജീവിതം എത്ര സീരിയസ് ആയാലും ഒരു ചെറിയ ചിരി മതി എല്ലാം ലളിതമാക്കാൻ. പ്രിയ ശ്രോതാക്കളെ, ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ചിരിനേരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഞങ്ങളോടൊപ്പം തുടരൂ ഇനിയും കൂടുതൽ ചിരികളും സന്തോഷവും നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, ILO, മട്ടന്നൂർ.
4: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
5: ചിരിനേരം.
4: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ. റേഡിയോ മലബാർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: നമസ്കാരം. നാട്ടിലെ പാട്ടിൻ്റെ നേരമാണ്. നാട്ടിലെ പാട്ടിലേക്ക് നമുക്ക് രണ്ട് അതിഥികളെ കിട്ടിയിട്ടുണ്ട്. അവരൊരുപാട് ദൂരത്തു നിന്നാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ സന്ദർശിക്കാൻ വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ മുഖവര കൂടാതെ അവരെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: പേര് സുകുമാർ അരിക്കുഴ എന്നാണ് എന്റെ പേര്. തൊടുപുഴക്കാരനാണ്.
0: തൊടുപുഴക്കാരനാണ്.
1: ജില്ലക്കാരനാണ്. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. കേരള ബാങ്കിന്റെ മുൻരൂപം. അവിടുന്ന് റിട്ടയർ ചെയ്തതാണ്. സാഹിത്യ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാഹിത്യ മേഖല 10 പുസ്തകം, ക്യാപ്സ്യൂൾ കവിതകൾ മാത്രം എഴുതി പോരുന്ന ഒരു മനുഷ്യനാണ്. 9 ക്യാപ്സ്യൂൾ കവിതാ സമാഹാരങ്ങളും 1 ചെറുകുറിപ്പുകളുടെ ലേഖന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കവിത ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് കടുകും കടലും എന്നുള്ള പുസ്തകമാണ്.
0: കടുകും കടലും, അതായത് ചെറുതും വലുതും അല്ലേ.
1: അറിഞ്ഞതാകെ കടുകോളം, അറിയാനുള്ളത് കടലോളം.
0: അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നർത്ഥം.
1: എന്നാ സംശയം, ഒരു
0: ഞങ്ങളൊന്നും അറിഞ്ഞില്ല.
1: ഒരു സൂചിമനയോളം കാര്യങ്ങൾ ഒരു മനുഷ്യനും
0: മനസ്സിലാക്കിയിട്ടില്ല.
1: അണുവിനെ കുറിച്ച് വല്ല പിടിയുണ്ടോ?
0: അതെ.
1: നമ്മളെ ഒരു സെല്ലിനെ കുറിച്ച്

0: പൂർണ്ണമായിട്ട് അറിവുണ്ടു. ഒരു വെറും ഒരു കണ്ണിൽ ഇട്ടാൽ കാണാൻ കരുകരുക്കില്ലാത്ത ഒരു സെല്ല്, ഇതിനെ കുറിച്ച് പൂർണ്ണ വിവരം മനുഷ്യന് കിട്ടിയിട്ടില്ല. അപ്പൊ അവന്റെ അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും ഞാൻ സർവജ്ഞനാണെന്ന ചിന്തയിൽ അഭിരമിച്ച് വേറുള്ള ആളുകളെ പൊട്ടന്മാരാക്കി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തെങ്കില്. ഇത് അവരോര് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്.
1: അതാണ് അത്, ആ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തങ്ങും. എന്ന് വെച്ചാൽ കടുകോളെ അറിഞ്ഞുള്ളൂ, കടലോളം പോലും നമ്മൾ അറിഞ്ഞു.
0: എന്റെ അറിവാണ് ഈ ലോകത്തിലേക്കും വലിയ അറിവെന്ന് ചിന്തിച്ചിടുന്നവർക്ക് എന്താണ് നമ്മൾക്ക് ഉപദേശമേകാനാകുന്നതെന്ന് ചിന്തിച്ചിടണം. എന്റെ അറിവൊന്നും അല്ല സത്യത്തിൽ. ഓരോ മനുഷ്യനും ഇത് ബാധകമാണ്, അവൻ അറിയില്ല എന്നുള്ളത് സമ്മതിക്കാൻ. എനിക്കറിയാൻ പാടില്ലാത്ത വളരെ നിസ്സാര കാര്യമാണെങ്കിലും, നിസ്സാരമൊന്നുമില്ല, അറിയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ അതറിയാൻ പാടില്ലെന്ന് പറയുന്നതാണ് അന്തസ്.
1: അതെ,
0: അതിന് ഉരുണ്ട് കളിക്കുന്നതാണ് അന്തസ് എന്നാണ് ആളുകളുടെ തെറ്റിദ്ധാരണ. അറിയാൻ പാടില്ല എന്ന് പറയാൻ മടി.
1: മടി
0: എന്തിനാ മടിക്കുന്നത്? അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ പാടില്ലെന്ന്
1: പറയാം. എനിക്കറിയില്ല എന്ന് നേരെ ചുവങ്ങ് പറഞ്ഞാൽ മതിയല്ലോ.
0: അത് വളരെ ലളിതമാണ്.
1: അതെ,
0: അതിനൊരു ഒരു ആർജവമുണ്ട്. ആ മനുഷ്യനോട് നമുക്കൊരു സന്തോഷമുണ്ട്.
1: അതെ,
0: എനിക്ക് ഇന്ന കേസ് അറിയാൻ പാടില്ല. നിസ്സാരമാണെന്നൊക്കെ നമ്മൾ ഓരോരുത്തരും കൽപ്പിച്ച് സങ്കല്പിച്ച് നൽകുന്ന പ്രാധാന്യം കൂടുതലും പ്രാധാന്യം കുറവും ഒക്കെ ഉള്ളു. പക്ഷെ അറിയാൻ പാടില്ലാത്ത കേസ് അറിയാൻ പാടില്ല.
1: ഇപ്പോ തൊടുപുഴയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നാടൊക്കെ ഇഷ്ടമായോ?
0: ഓ, നിങ്ങളുടെ നാടെന്ന് പറഞ്ഞ കണ്ണൂര്
1: ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്.
0: ഈ മട്ടന്നൂർ എന്ന് പറയുന്നത് തന്നെ മട്ടന്നൂര് ചെണ്ട വിദ്വാന്റെ
1: ശങ്കരൻകുട്ടി
0: എന്ന് പറയുന്ന ആള് ചെണ്ടയിൽ മാജിക്ക് കാണിക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ നാടാണ്. ഇപ്പൊ മട്ടന്നൂർ എന്ന് പറയുന്നത് ശങ്കരൻകുട്ടി
1: വരാളുടെ
0: ഒരു പ്രദേശം എന്നുള്ള രീതി.
1: അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ സാർ?
0: ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടേ
1: ഉള്ളൂ.
0: പുള്ളി മേളത്തിൽ നിൽക്കുന്ന ചെണ്ട പ്രയോഗത്തിൽ നിൽക്കുന്ന ഫോട്ടോ.
1: അതെ, നമ്മുടെ കണ്ണൂർ ജില്ലയില് ഒരുപാട് പേര് ഇതുപോലെ കലാകാരന്മാരായിട്ടുണ്ട്. അത് മാത്രല്ല, നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ നാടാണ്, ഇതിന്റെ തൊട്ട് താഴെയാണ് ടീച്ചറുടെ വീട്.
0: അവരൊരു വിധം മാന്യമായിട്ട് ആ വകുപ്പ്
1: കൈകാര്യം
0: ചെയ്ത് ഒരു പേരെടുക്കുകയും പ്രാപ്തി കാണിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്.
1: അപ്പൊ സാറിന്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്?
0: എന്റെ വീട്ടിൽ ഭാര്യ, രണ്ട് ആമ്പുള്ളേര്, അവരുടെ കെട്ടിയോളുമാര്, അവരുടെ കുട്ടികള്.
1: ഓ, അപ്പൊ മുത്തച്ഛനായി.
0: ആറ് പിള്ളേരുടെ മുത്തച്ഛനാണ്.
1: ഓക്കെ,
0: ആറ് പേരെ കുട്ടികളുണ്ട്. രണ്ടു പേർക്കും ഈ രണ്ട് ആമ്പുള്ളേരും ഓരോ പെൺകുട്ടികളും.
1: അവരൊക്കെ പഠിക്കുകയാണോ?
0: അവർ പഠിക്കുമല്ല, അവർക്ക് ജോലി ഓരോ കാര്യങ്ങളൊക്കെയാണ്. മൂത്തയാള് വണ്ടിയുടെ ബിസിനസ്സാണ്. അവന്റെ പേര് സാംജി,
1: സാംജി
0: സുകുമാർ. ഇളയാന്റെ പേര് പ്രേംജി സുകുമാർ. അവൻ എയർഫോഴ്സിലായിരുന്നു നേരത്തെ, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് LLB എടുത്തായിരുന്നു. അവൻ ഇടയ്ക്ക് പഠിച്ചോണ്ടിരിക്കും, ജോലിയിലിരുന്നോണ്ട് തന്നെ. അത് കഴിഞ്ഞിപ്പോ എൻറോൾ ചെയ്ത്, അത് കഴിഞ്ഞ് LLM എടുത്തു. അത് കഴിഞ്ഞിപ്പോ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ
1: പോകും.
0: തൊടുപുഴ
1: മുട്ടം.
0: ഞാനും LLB കഴിഞ്ഞ് എൻറോൾ ചെയ്ത മനസ്സിലാണ്. ഞാൻ പ്രാക്ടീസിന് പോകാറില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ഈ സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട.
1: LLB എടുക്കാൻ കാരണം
0: അത്, എനിക്ക് പഠിക്കണമെന്നുള്ള ഒരു ആകാംക്ഷ, ഒരു ഒരു ചിന്ത എന്നെ സ്ഥിരമായിട്ട്, അതായത് ഒരു LLB പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. നമുക്കൊരു സാമാന്യ വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും തന്നെ
1: ഒരു
0: അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ LLB അതിന്റെ സബ്ജക്ട് സിലബസ് നമ്മൾ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് പഠിച്ചതാണ്. പിന്നെ നമ്മുടെ പ്രൊമോഷനെ അത് ഡിഗ്രി വേണം എന്നൊക്കെ, ഡിഗ്രി ഇപ്പോൾ BA മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ BA ചേർന്ന് പഠിച്ച മനുഷ്യനാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് LLB പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആവശ്യമാണ്. ഓരോ സംഗതിയും പഠിക്കും തോറും ഇത് പഠിക്കേണ്ടതായിരുന്നല്ലോ, നേരത്തെ ഇത് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഒരു തരം അസഖ്യത സൃഷ്ടിക്കും. എന്ത് കേസാണെങ്കിലും പുതിയ കേസ് പഠിക്കാനുള്ള ഒരു താല്പര്യം, ഒരാകാംക്ഷ.
1: സാറ് പറഞ്ഞു വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വായന ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെന്ന് തോന്നുന്നു.
0: എനിക്ക് ഇഷ്ടമാണ്, കാരണം അതിന് വായിക്കുമ്പോൾ, വായിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പല സംഗതിയും അതിന്റെ കവിതകള് തന്നെ വരുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അതുമായിട്ട് നല്ല നല്ല സ്വയംഭൻ വാചകങ്ങള്, നമുക്ക് രസമുള്ള വാക്കുകൾ, വാചകങ്ങൾ വരുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ അവിടെ രണ്ടുപേരും കവിത നമുക്ക് വീണ് കിട്ടും. അങ്ങനെ
1: അങ്ങനെയാണ് ക്യാപ്സ്യൂൾ
0: കവിതകൾ അങ്ങനെയും വീണ് കിട്ടാറുണ്ട്, അല്ലാത്ത രീതിയിലും വീണ് കിട്ടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പട്ടി കടിക്കാൻ ഓടി വരുമ്പോൾ എന്നുള്ള ആ കവിത, മുട്ടുവേദന എന്ന് പറഞ്ഞ ആ കവിത, ഞാൻ ഒരു രാവിലെ നടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേടത്തി

0: ഒരു മൊന്തയും കണ്ട് പാല് മേടിക്കാൻ അടുത്ത വീട്ടിൽ നിന്ന് പാല് മേടിക്കാനായിട്ട് പോവാ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു അതിന്റെ അടുത്ത ഒരു വീട്ടിലെ ഒരു പട്ടി, ഒരു ബെടാമുണ്ടം പട്ടി, ഈ കുറച്ചോണ്ട് പോയങ്ങനെ ഇടി മുഴങ്ങണ ശബ്ദത്തിൽ കുറച്ചോണ്ട് ഇവരുടെ പുറകെ. അപ്പൊ എന്റെ എന്നോട് ഇവര് പറഞ്ഞിട്ടുണ്ട്, മുട്ടുവേദന ഉണ്ട് സാറേ, അങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഈ മുട്ടുവേദന എടുത്ത് നടക്കാൻ വിഷമിക്കുന്ന ആ സ്ത്രീ പുലി പായണ മാതിരി പാഞ്ഞു പോയി വേറൊരു വീടിന്റെ തുറന്ന് കിടന്ന ഗേറ്റിൽ കയറിയിട്ട് ആ ഗേറ്റ് അടച്ചു. അപ്പൊ ഈ പട്ടി പോയി ആ ഗേറ്റിലും മണത്തു. അപ്പൊ എന്റെ മനസ്സിലേക്ക് വീണ ഒരു ഈരടിയാണ്, പട്ടി കടിക്കാൻ ഓടി വരുമ്പോൾ മുട്ടിന് വേദന പമ്പ കിടക്കും.
1: നമ്മളെ എന്ന് വെച്ചാല് നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഓടുമല്ലോ.
0: പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, നമ്മുടെ ഈ പട്ടിയെ കുറിച്ചും പാമ്പിനെ കുറിച്ചിട്ടുള്ള ഭയം പേടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഫീഡ് ചെയ്ത് സേവ് ആയേക്കുന്നത്. നമ്മളൊരു ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഫോഴ്സ് ആ ശരീരം പ്രയോഗിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയി കഴിയുമ്പോൾ ചില ആൾക്കാർ ഒറ്റയ്ക്ക് വണ്ടി പൊക്കി ആളുകൾ രക്ഷപ്പെടുത്തിയൊക്കെ ആയിട്ട് അപൂർവമായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചു. അതൊരു സന്ദർഭമായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു ഈരടി എനിക്ക് വീണ്
1: കിട്ടി. എനിക്ക് തോന്നുന്നു സാറിന്റെ കവിതകളൊക്കെ ഇതേപോലത്തെ ഓരോരോ സന്ദർഭങ്ങൾക്കനുസരിച്ചായിരിക്കും അല്ലേ?
0: ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കവിതകളുടെ ഒരു എന്റെ അടിസ്ഥാനപരമായ രീതി എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമായ ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത സമബുദ്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സമബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാനോ അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാനോ സാധിക്കില്ല. സമബുദ്ധി എന്ന് പറയുന്നത് ഇത് ബുദ്ധമതത്തിൽ നിന്ന് പോകുന്നതാണ്. അത് ക്രിസ്ത്യാനിറ്റിയിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ പോലെ തന്നെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നതിൽ സമബുദ്ധി അപാരമായിട്ടുണ്ട്. ബുദ്ധമതത്തിൽ നിന്നാണ് ഇത് പോന്നിട്ടുള്ളത്. അംബേദ്കർ ബുദ്ധമതം പഠിച്ചത് കൊണ്ടാണ് ഭരണഘടന നിർമ്മിച്ച കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്ന ആ സംഭവം ഏറ്റവും ഭംഗിയായിട്ട് അത് മാറ്റം വരാത്ത രീതിയിൽ റൈറ്റ് ടു ഈക്വാലിറ്റി ഭരണഘടനയിൽ ചേർക്കാൻ ഇടയായത് അതുകൊണ്ടാണ്. അപ്പൊ സമബുദ്ധിയാണ്, സമഭാവനയാണ് ഏറ്റവും ഉദാത്തമായ ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് ധാർമ്മികതയിൽ അധിഷ്ഠിതമാണ്. സമബുദ്ധി ഇല്ലാത്തവൻ വേറെ സാഹോദര്യം ഉണ്ടാവണമെങ്കിൽ സമബുദ്ധി വേണം. ത്യാഗ മനസ്ഥിതി ഉണ്ടാവണമെങ്കിൽ സമബുദ്ധി വേണം. ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ സമബുദ്ധി വേണം. സൗഹൃദം നിഷ്കളങ്കമായിട്ടുണ്ടാവണമെങ്കിൽ സമബുദ്ധി വേണം. അവിടെ ഈ വെർട്ടിക്കലായിട്ടുള്ള കേസ് പറ്റില്ല, ഹൊറിസോണ്ടലായിട്ടുള്ള കാര്യങ്ങളാണ്
1: പറ്റുന്നത്.
0: ജാതിയുടെ വെർട്ടിക്കൽ രീതി, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ള ആ ചിന്തയ്ക്ക് ഒരു ആധ്യാത്മികതയും ഇവിടെ പ്രദാനം ചെയ്യാൻ പറ്റില്ല. സമബുദ്ധിയോടുകൂടിയിട്ട് മനുഷ്യരെ കാണാൻ പറ്റില്ല. ഹൊറിസോണ്ടലായിട്ട് വരുമ്പോൾ മാത്രമാണ്, അതാണ് മാനവികത എന്ന് പറയുന്ന മനുഷ്യത്വം, മനുഷ്യത എന്നൊക്കെ പറയുന്നത്. അതാണ് എൻ്റെ ഒരു അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോട് ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റാറില്ല. അപ്പം റൈറ്റ് ടു ഈക്വാളിറ്റി എന്ന് പറഞ്ഞ കേസാണ്, അതിൻ്റെ ഭാഗങ്ങളാണ് ഈ ആധ്യാത്മികത മുഴുവനും. ഏത് ഗ്രന്ഥമെടുത്താലും അതാണ് അടിസ്ഥാന മൂല്യം. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന മൂല്യം സമബുദ്ധിയാണ്. അതാ എൻ്റെ ഒരു ചിന്ത, ഉറച്ച ചിന്ത.
1: ഉറച്ച ചിന്ത എന്ന് തന്നെ പറയാം.
0: ഉറച്ച ചിന്ത അതാണ്.
1: ഓക്കെ. അപ്പൊ സാറ് ഇങ്ങോട്ടേക്ക് ഈ തൊടുപുഴയിൽ നിന്ന് നമ്മുടെ കണ്ണൂരേക്ക് വരാനുള്ള കാരണം നമ്മൾ റേഡിയോ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണോ അതോ?
0: അത് കാരണമാണ്. റേഡിയോ സ്റ്റേഷൻ കാണണം, പിന്നെ നമ്മുടെ സുരേഷ് ബാബു എന്ന് പറയണ ആ മാന്യദേഹത്തെ ഒന്ന് കാണണം, ഞങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ട് കുറെ നാളായി. ഞങ്ങൾ
1: നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പരിചയം, രഘുത്തമൻ സാറും സാറും ഇങ്ങനെ പരിചയം വന്നത്?
0: കവിയരങ്ങിൽ വെച്ച്, എറണാകുളത്ത് കവിയരങ്ങിനൊക്കെ പോവാറുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട്.
1: അപ്പൊ രണ്ടാളും നല്ല സുഹൃത്തുക്കളായി.
0: സൗഹൃദമാണ്. പല സ്ഥലത്തും പോയിട്ടുണ്ട്, പല രാജ്യങ്ങള് സന്ദർശിച്ചിട്ടുണ്ട്. റഷ്യ, ചൈന, കംബോഡിയ, ദുബായ്.
1: നിങ്ങൾ രണ്ടുപേരും തന്നെയാണോ പോയത്?
0: ഞാൻ തന്നെ പോയി. അങ്ങനെ സഞ്ചരിക്കാറുണ്ട്, ഓരോ കാഴ്ചകള്
1: കാണാൻ. യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്?
0: യാത്ര എനിക്ക് ഇഷ്ടമാണ്. കാരണം ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 10 പുസ്തകം വായിക്കണ കഴിഞ്ഞും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആ രാജ്യത്തെ മനുഷ്യർ, അവരുടെ ജീവിത രീതികൾ, സംസ്കാരങ്ങൾ, പെരുമാറ്റങ്ങൾ. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പെരുമാറ്റമാണ്.
1: സുകുമാർ സാർ തനിച്ചു തന്നെയാണോ പോകുന്നത്? ഫാമിലി ആയിട്ടാണോ? എങ്ങനെയാണ്?
0: ഫാമിലി തന്നെ അങ്ങനെ

0: വലിയ യാത്രക്ക് പോവാറില്ല, കാരണം പുള്ളിക്കാരിക്ക് അതിനുള്ള ഒരു ആരോഗ്യം പോരാ.
1: വൈഫിന്റെ പേര് പറഞ്ഞില്ല,
0: ശാരദ.
1: ശാരദ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ?
0: അംഗൻവാടി ടീച്ചറായിരുന്നു.
1: ഓക്കെ. അപ്പൊ സാറിപ്പോ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് കവിതകൾ എഴുതുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, അപ്പൊ ഫാമിലിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്?
0: ഒരു താല്പര്യക്കുറവും ഇല്ല, അത് ആസ്വദിക്കാനോ ആ മേഖലയിൽ സഞ്ചരിക്കാനോ പറ്റുന്ന ഒരു മനസ്സ് അല്ല അതിൻ്റെത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതും ചെയ്യുന്നതും. അപ്പൊ പുള്ളിക്കാരിയുടെ ഇഷ്ടം വേറെ കേസാണ്. വേറെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു സാഹിത്യപരമായ വാസന അതിൻ്റെ അകത്തില്ല.
1: ഇപ്പൊ ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോ പറയല്ലോ, വീട്ടിലിരിക്കുന്നില്ല, പുറത്തേക്കാണ് പോകുന്നത്, അങ്ങനെ ഒരുപാട്
0: അങ്ങനെയുള്ള ശൈലികളൊന്നും ചെയ്യാറില്ല.
1: സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിട്ട് വിട്ടുതരും.
0: കാരണം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു ചെറുപ്പത്തിൽ തൊട്ടുള്ള ഒരു ശീലം എന്ന് പറഞ്ഞത്, ഞാനിങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോ അതിന്റെ അകത്ത് വേറെ ഒരു രീതിയിലും നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ പെരുമാറാറില്ല.
1: സ്വന്തം വീട് തൊടുപുഴ തന്നെയായിരുന്നു?
0: തൊഴുത തന്നെയാണ്. തൊടുപുഴ അരിക്കുഴ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അരിക്കുഴ ASS UPSലാണ് പഠിച്ചത്. മണക്കാട് NSS ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയത്. അവിടുന്ന് പിന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടി. അവിടെ 9.5 വർഷവും 10 മാസവും ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജില്ലാ ബാങ്കിൽ കിട്ടി. അവിടെ കിട്ടി കഴിഞ്ഞിട്ട് അത് പിന്നെ അപ്പോഴും പഠിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ട്. മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ഇത് കൂട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് ചേർന്ന്. കറസ്പോണ്ടൻസ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം ഒരേ രീതിയിലാണ് പരീക്ഷയും കാര്യങ്ങളും ഒക്കെ.
1: ഇടുക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അവിടെ ഉള്ളത്. ഇപ്പൊ തൊടുപുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അറിയാം, എന്നാലും അവിടത്തേക്ക് വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. വിനോദസഞ്ചാര ദൂരത്തുനിന്ന് പോലും ഇടുക്കിയിലേക്ക് വരുന്നുണ്ട്. ഇടുക്കി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇടുക്കിയുടെ ഒരു പാട്ട് ഓർമ്മ വരുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടാലോ?

0: സാറിന് എങ്ങനെയാണ് ഇടുക്കി എന്ന് പറയുമ്പോൾ?
1: ഇടുക്കിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് മുറ്റത്തെ മുല്ലയ്ക്കും മണം കുറവും അത്, പക്ഷേ ഇടുക്കിയിലെ ജില്ലയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നമ്മൾ തന്നെ കണ്ടിട്ടില്ല.
0: അതെ,
1: തുമ്മൻകുത്ത് എന്നൊക്കെ പറഞ്ഞ വാട്ടർഫാൾസ് വളരെ കാണണ്ട, ഏഴുനില കുത്ത് അതുപോലെയൊക്കെ കണ്ടിരിക്കണ്ട. അവിടെ ഞാൻ പോയത് തന്നെ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു മൂന്നാല് സ്നേഹിതന്മാർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്.
0: അതിനു മുന്നേ സാറ് കണ്ടിട്ടില്ല?
1: ഇല്ല. അപ്പൊ അതിന്റെ അവര് പുള്ളി എന്നെ കഴിഞ്ഞ് യാത്രാപ്രാന്തന ശ്രീകണ്ഠൻ എന്ന പുള്ളിയുടെ പേര്. പുള്ളിയാ നമ്മളെ ഈ യാത്രയിൽ കൂട്ടി ആ വാളാവി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്നു. അങ്ങനെ ഒരു രീതി ഉണ്ട്. പക്ഷെ ഇടുക്കിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് പച്ചപ്പിന്റെ ഒരു
0: സൗന്ദര്യം,
1: തേയിലത്തോട്ടങ്ങൾ. മൂന്നാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലത്തോട്ടം, മഞ്ഞ്, തണുപ്പ്,
0: മൂടൽ മഞ്ഞ്
1: അങ്ങനെ ഒരു ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. നമ്മള് നാട്ടുകാരനായതുകൊണ്ട് അതിന്റെ ആസ്വാദ്യത നുകരാൻ, പൂർണമായിട്ടും നുകരാൻ ചിലപ്പോൾ കഴിഞ്ഞു. പക്ഷെ പുറത്തുനിന്ന് തന്നെ ഒരാൾക്ക് ആദ്യമായിട്ട് തന്നെ ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഹൃദ്യമാണ്. ടൗണിൽ മുംബൈയിലൊക്കെയുള്ള ആളുകൾ അവിടെ വന്ന് ഈ വാഗമൺ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്, ഈ മൂന്നാർ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒക്കെ വന്ന് ഈ റിസോർട്ടുകളിൽ താമസിച്ച് 10 ദിവസം 15 ദിവസമൊക്കെ അവരൊരു ഈ ഒരു റിലാക്സേഷൻ, ഒരു റിഫ്രഷ്മെന്റ് ഒക്കെ ഉദ്ദേശത്തിലാണ് അവർ വരുന്നത്. അവിടെ വന്നു താമസിച്ചു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിട്ടി, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, ജീവിതം അങ്ങനെ ആസ്വദിച്ചു പോകുന്നു. അതൊരു മാറ്റമാണ്, അവരുടെ ഒരു ഒരു പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡാണ് അവിടെ നടക്കുന്നത്.
0: ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് യാത്രകളും അതുപോലെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള സാറ് കവിതകളൊക്കെ എഴുതുന്നതാണ്, ഇതിന്റെ ഇടയിലൊക്കെ സിനിമയൊക്കെ കാണാറുണ്ടോ? ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
1: സിനിമ എനിക്ക് ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്, കാണാറുണ്ട്,
1: സിനിമ കാണാറുണ്ട്. ഇപ്പൊ കുറച്ചു നാളായിട്ട് സിനിമ കാണല് വിരളമായി. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ, നല്ല ഒരു പാട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു കഥയുള്ള നല്ല ഒരു അഭിനയമുള്ള സിനിമകൾ കുറഞ്ഞു. അതുകൊണ്ട് തിയേറ്ററിൽ ഇപ്പൊ ആളുകൾ ഉപേക്ഷിച്ചു തുടങ്ങി.
0: അതെ, ടിവിയില് അല്ലെങ്കിൽ ഫോണില്.
1: ഈ 24 ചാനലില് എന്തുകൊണ്ട് വീട്ടുകാര് ഒന്നിച്ച് തിയേറ്ററുകളിൽ പോകുന്നത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ
0: സംബന്ധിച്ചിടത്തോളം
1: നമ്മൾ തമ്മിൽ അതിനെ തന്നെ അവര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി അതിന്റെ അടുത്ത് പങ്കെടുത്ത. അപ്പൊ ഇതിന്റെ ഈ മനുഷ്യന്മാരുടെ ശ്രദ്ധ, അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് കുറഞ്ഞു പോയി. ഇപ്പൊ ഒരു ഒരു റീല് 5 അല്ലെങ്കിൽ 30 സെക്കൻഡ് വരെയൊക്കെ ഒരു മനുഷ്യന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാനായിട്ട്.
0: ഇപ്പൊ ഒരു മണിക്കൂറത്തെ റീലൊന്നും ആർക്കും കാണണ്ട.
1: ഇല്ല,
0: വളരെ ചുരുങ്ങിയ
1: ഒന്നര മണിക്കൂറുള്ള സിനിമ കാണാൻ.
0: അതെ,
1: അപ്പൊ ആ രീതിയിൽ ചുരുങ്ങിപ്പോയി. കാരണം മൂല്യമുള്ള ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ഒരു കല, അതൊരു ഫിലിം ആണെങ്കിൽ ഫിലിം, അത് അങ്ങനെ ഇറങ്ങിയാലേ. ഇപ്പൊ ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ട് സിനിമയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ഇപ്പോഴും നമ്മളൊരു വഴിക്ക് പോവാണെങ്കിൽ, ഒരു യാത്രയൊക്കെ പോവാണെങ്കിൽ പഴയ പാട്ടുകളാണ് നമ്മൾ വയ്ക്കുന്നത്. എസ് ജാനകി പാടിയ പാട്ട്, അതുപോലെയുള്ള ജയചന്ദ്രൻ പാടിയ പാട്ട്, യേശുദാസ് പാടിയ പാട്ട്, അവരുടെയൊക്കെ പഴയ പാട്ടുകൾ വെച്ചിട്ടാണ്, പി സുശീലയുടെ ഒക്കെ പാട്ട് വെച്ചിട്ടാണ് നമ്മൾ ആസ്വദിച്ചത്. പുതിയ തലമുറ പോലും ആ പാട്ടിൽ തലം ആട്ടി മൂളി ആസ്വദിക്കും. അല്ലാത്ത പുതിയ ഏത് സിനിമയാണ് നമുക്ക് ഒരു പാട്ട് നല്ല പാട്ട് ആസ്വദിക്കുന്നത്?
0: നമ്മുടെ ഓർമ്മയിൽ തങ്ങേണ്ട പാട്ട് ഇപ്പോഴില്ല.
1: ഇല്ല.
0: ഏറ്റവും ലാസ്റ്റ് കണ്ടത് ഏതാണ് തിയേറ്ററിൽ പോയിട്ട്? സിനിമ
1: തിയേറ്ററിൽ പോയിട്ട് കണ്ടത് ഈ മറ്റേ അബു ഉണ്ടല്ലോ,
0: ആദാമിന്റെ മകൻ.
1: അപ്പോ
0: കൊറേ വർഷങ്ങളായി.
1: കൊറേ വർഷമല്ല, അത് ഈയിടെ കണ്ടത്. ആദാമിന്റെ മകൻ അബു, പിന്നെ മറ്റേ മല്ലികയുടെ മകൻ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, ആടുജീവിതം.
0: ആടുജീവിതം
1: ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം
0: എവിടെ? തൊടുപുഴ തിയേറ്ററിൽ
1: പോയിട്ടാണ്. മൂവാറ്റുപുഴ
0: പണ്ട് കാലത്ത് തിയേറ്ററിൽ പോയിട്ടൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്.
1: കുറേ സിനിമകൾ
0: കണ്ടിട്ടുണ്ട്.
1: സിനിമകള് കാണുന്നത് നല്ല പാട്ടുള്ള സിനിമ നമുക്ക് ഇഷ്ടമാണ്. പാട്ട് ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയും.

0: ഒരു നമ്മുടെ ഒരു ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. എന്റെ മനസ്സിൽ എപ്പോഴും ഇഷ്ടത്തിൽ വന്ന് പോകുന്ന
1: പാട്ടുകളാണ് സാർ. പാട്ട് പാടോ?
0: പാട്ട് പാടില്ല, പാട്ട് പാടാനുള്ള ശേഷിയില്ല, അതിനുള്ള വരം സരസ്വതി
1: ദേവി തന്നിട്ടില്ല.
0: പറ്റാത്ത കേസ് പിടിച്ചാൽ ശരിയാവും.
1: ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: ഏത് പാട്ടാണെന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പാട്ടുകളുണ്ട്. സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ എന്നുള്ള ആ പാട്ട്.
1: ഓക്കെ സാർ, അപ്പൊ നമുക്ക് സുപ്രഭാതം എന്ന പാട്ടാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ആയിട്ട് ഉണ്ടോ? സ്വയം കേൾക്കാനാണോ താല്പര്യം?
0: ഡെഡിക്കേഷൻ ആയിട്ട് നമ്മള് മനസ്സിലില്ല,
1: സ്വയം ഇരിക്കട്ടെ. ഓക്കെ സാർ, ഒത്തിരി സന്തോഷം ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിൽ. ഒത്തിരി സന്തോഷം.
0: എനിക്കും സന്തോഷം. നിങ്ങളോട് ഒത്തിരി സ്നേഹവും നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ നാട്ടിൽ വരാനൊരു കാരണം വേണമല്ലോ.
1: അതുപോലെ നമ്മുടെ നാട്ടിൽ വരാൻ ഒരു റേഡിയോ സ്റ്റേഷൻ വേണോ?
0: തീർച്ചയായിട്ടും, അത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഒത്തിരി സന്തോഷം.
1: ഒത്തിരി സന്തോഷം. പരിചയപ്പെട്ടതിൽ,
0: സന്ദർഭം ഒരുങ്ങിയതിലും.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അപ്പോ സുകുമാർ സാറിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തൊടുപുഴയിൽ നിന്നല്ല വന്നിരിക്കുന്നത്, എറണാകുളം പച്ചാളത്ത് നിന്ന് വന്ന രഘുത്തമൻ സാറെ പരിചയപ്പെടാം. നമസ്കാരം സാർ.
1: നല്ല നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷം പച്ചാളത്ത്?
1: നല്ല വിശേഷം.
0: പച്ചാളത്ത് എവിടെയാണ്?
1: പച്ചാളം എന്ന് പറയുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് പോകുമ്പോ ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോഴാണ് പച്ചാളം.
0: അപ്പോ സാറിന്റെ വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഭാര്യ, രണ്ട് ആമക്കള്, പിന്നെ സംസാര വൈകല്യമുള്ള ഒരു പെങ്ങളുണ്ട്.
0: ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യില്ല, ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വർക്ക് ചെയ്യണായിരുന്നു. അപ്പൊ ഇടക്കാലം വെച്ച് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു. ഏകദേശം ടോട്ടലി ബ്ലൈൻഡ് എന്നുള്ള നിലയിലാണ്, ഒന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റും, ക്ലിയറൻസ് ഇല്ല. താങ്കളുടെ ശബ്ദം കേൾക്കാം,
0: ക്ലിയർ
1: ആവില്ല.
0: അപ്പൊ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ?
1: നമ്മള് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു വീട്ടിലിരിക്കണം
0: ശരിയല്ല. അതെ, സാറ് കൂടെ കൂടുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോ ഫാമിലി പറയാറില്ലേ എന്തിനാ ഇങ്ങനെ പോകും?
1: ആദ്യമൊക്കെ പറഞ്ഞിരുന്നു, പറഞ്ഞു പറഞ്ഞു അവർക്ക് മടുത്തു, പിന്നെ പറയാറില്ലേ.
0: അപ്പൊ അവര് ചോദിച്ചിട്ടുണ്ടോ ഇനി അച്ഛൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടോ?
1: അല്ലെ, കുട്ടികൾ എങ്ങനെ പറയണല്ലോ. കുട്ടികൾ ഒരാള് സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇവന്റ് മാനേജിംഗ് നടത്തുന്നു, അവൻ കല്യാണം കഴിച്ച് അവനിപ്പോ സ്വന്തമായിട്ട് ഒരു വീട് മേടിച്ച് അവരും മാറി താമസിക്കുന്നു. ഇളയാളത് അബുദാബിയിലാണ്, പഠിച്ച വിഷയമൊന്നും ഇവിടെ ജോലി കിട്ടിയില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാര് മുഖാന്തരം അങ്ങോട്ട് പോയേക്കണേന്. പിന്നെ നമ്മളാ കൺട്രോൾ ചെയ്താലും നമ്മള് അവരുടെ പരിധിയിൽ നിക്കുന്ന നല്ല ബോധം അവർക്ക് വന്നപ്പോ പിന്നെ അത് നിർത്തി.
0: വൈഫ് എന്താ ചെയ്യുന്നത്?
1: വൈഫ് അങ്ങനെ ഹൗസ് വൈഫാണ്. എന്നാലും ചെറിയ ഈ പെണ്ണുങ്ങളെ കൂടി അയൽക്കൂട്ടം പോലുള്ള പരിപാടിയിൽ കവറൊട്ടിക്കുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്, വീടിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ പോണ്.
0: അപ്പൊ ഇത് ഇത്ര വർഷമായി കണ്ണിന്റെ കാഴ്ച?
1: കണ്ണിന്റെ കാഴ്ച എനിക്ക് പോലീസിൽ കിട്ടിയതാണ്, ജോലി കിട്ടിയതാണ്. അപ്പൊ അവിടെ മെഡിക്കലിൽ ഔട്ടായി അവിടെ ചെന്നപ്പോ. അപ്പൊ അന്നുണ്ട്, പക്ഷെ ഇത്രക്കും രൂക്ഷമായിരുന്നില്ല. അന്ന് ഉണ്ടെന്നറിഞ്ഞത് അന്നാണ്. പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഞാനൊരു റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, അതിന്റെ ഫീൽഡ് സൂപ്പർവൈസറായിട്ടൊരു 10-20 വർഷം വർക്ക് ചെയ്ത് കംപ്ലീറ്റ് യാത്ര ചെയ്ത്.
0: ഇത് എന്തുകൊണ്ടാണ്
1: ഞരമ്പിന്റെ കംപ്ലൈന്റ് ആണ്? ഇത് പറയണത് മാതാപിതാക്കളുടെ രക്തബന്ധത്തിലുള്ള മാതാപിതാക്കൾ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന അസുഖങ്ങളിൽ പെട്ടതാ. അത് ശരിയാണ്, അമ്മാവന്റെ മോളാണ്, അമ്മ
0: മുറപ്പെണ്ണാണ്.
1: മുറപ്പെണ്ണാണ്.
0: അപ്പൊ അങ്ങനെ കുറേ കേസുകൾ
1: കണ്ണിന് ഇങ്ങനെ വന്ന്. എന്റെ ഇളയ പെങ്ങള് ഡഫാണ്, നാവ് ശരിയാവില്ല, പിന്നെ കേൾവി കുറവുണ്ട്.
0: ആദ്യമേ സംസാരശേഷി ഉണ്ടായിരുന്നു?
1: ആദ്യം ഒരിത്തിരി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പിന്നീട് പനി വന്നപ്പോ ഇഞ്ചക്ഷൻ ചെയ്തപ്പോ മാറിപ്പോയെന്നൊക്കെ. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞ അങ്ങനെയൊന്നും അല്ല, ഇത് ജന്മനാണെന്ന് പറഞ്ഞു.
0: അപ്പോ സുകുമാർ സാറിന്റെ കൂടെ കൂടിയിട്ട് കുറച്ച് കാലായി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ രണ്ടുപേരുള്ള യാത്ര എങ്ങനെയാണ്? സുകുമാർ സാർ എങ്ങനെയാണ് ആള്?
1: ആള് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങിക്കിട്ടിയ നല്ല മനുഷ്യനാണ്. കവിതയും കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സമാന ചിന്താഗതിയുള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും വിഷയ ദാരിദ്ര്യം ഉണ്ടാവില്ല.
0: അത് ശരിയാണ്.
1: ഏത് സബ്ജക്റ്റിനെ കുറിച്ചും ഞങ്ങള് തമ്മിൽ സംസാരിക്കാറുണ്ട്.
0: എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ?
1: തീർച്ചയായിട്ടും, അത് ഇടക്ക് വിളിച്ചോണ്ടിരിക്കും. ഓരോ സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ വരും. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പുറമൊന്ന് കോട് രണ്ട്, ഊരൊന്ന് നാടൊന്ന് കാടൊന്ന്. പുറമൊന്ന് കോട് രണ്ട്, ഊരൊന്ന് നാടൊന്ന് കാടൊന്ന്, എന്താണെന്ന് പറയാമോ? ഞങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഭവങ്ങളാണത്.
0: ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്?
1: നിങ്ങളായിട്ടും താങ്കളായിട്ടും ഈ നാടായിട്ടും ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്.
0: കണ്ണൂര്?
1: അങ്ങനെ പറയരുത്, അത് പറഞ്ഞാ. കണ്ണൂരുണ്ട്, അത് ശരിയാണ്. ഞാൻ ഈ പറഞ്ഞതിൽ കണ്ണൂരുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. പുറമൊന്ന് കോട് രണ്ട്, ഊരൊന്ന് നാടൊന്ന് കാടൊന്ന്, മൊത്തത്തിലൊരു പേരുണ്ട് അതിന്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കുടിയാന്മാരില്ലാത്ത മലയും കുടിയന്മാരില്ലാത്ത ബാറും ചേർന്നൊരു നാടാണ്. കുടിയാന്മാരില്ലാത്ത മലയും കുടിയന്മാരില്ലാത്ത ബാറും ചേർന്നൊരു നാടാണ് മലബാർ. ശരിയല്ലേ?
0: ശരിയാണ്, ശരിയാണ്.
1: പുറമെന്ന് മലപ്പുറം,
0: മലപ്പുറം.
1: കോട് രണ്ട് എന്തൊക്കെയാണ്? കോഴിക്കോട്,
0: കാസർഗോഡ്. കാസർഗോഡ്.
1: ഊരൊന്ന് കണ്ണൂര്.
0: കണ്ണൂര്.
1: നാടൊന്ന്,
0: നാടൊന്ന് എന്ന് പറയുമ്പോ
1: വയനാട്.
0: വയനാട്.
1: കാടൊന്ന്,
0: കാട്.
1: കാടൊന്ന് പാലക്കാട്.
0: ഓ, അങ്ങോട്ടേക്ക് പോയി. മലബാർ
1: എന്ന് പറയുന്നത് അതെല്ലാം കൂടി കൂടിയാണ്. ഞങ്ങള് ഞങ്ങളെന്ന് പറയണത് തൃശ്ശൂര് വരെയുള്ള ആളുകൾ മലബാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരിക്കുള്ളു. മലപ്പുറം,
0: മലപ്പുറം.
1: കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, വയനാട്. അതാണ് പുറമൊന്ന് കോടിനുണ്ട്, ഊരൊന്ന് നാടൊന്ന് കാടൊന്ന്. കുടിയാന്മാരില്ലാത്ത മലയും കുടിയന്മാരില്ലാത്ത ബാറും ചേർന്നൊരു നാടാണ് മലപ്പുറം.
0: മലപ്പുറം. അപ്പൊ ഇതെല്ലാം സ്വന്തം,
1: ഇതെല്ലാം എല്ലാം സ്വന്തമാണ്. വേറെ ആരുടെ ഒന്നും ആരുടെ ഒന്നും ഇല്ല. അനുഭവം.

0: സംഭവങ്ങൾ ഇതേപോലെ തമാശകളും ബാക്കിയുള്ള കാര്യങ്ങളും തെറ്റായി എഴുതുന്നത് ശരിയെന്ന് പറയുന്നവന്റെ ശരി ശരിയല്ല, ശരിയല്ലേ? തെറ്റാതെ എഴുതുന്നത് തെറ്റെന്ന് പറയുന്നവന്റെ ശരി തെറ്റാണ്. തെറ്റാതെ എഴുതുന്നത് തെറ്റ് എന്ന് പറയുന്നവന്റെ ശരി തെറ്റാണ്. ശരി തെറ്റായി മാറാതിരിക്കുവാൻ തെറ്റാതെ പഠിക്കുക. ശരി തെറ്റായി മാറാതിരിക്കുക, തെറ്റാതെ പഠിക്കുക. തെറ്റ് ശരിയാക്കി മാറ്റുവാൻ ശരിക്കും പഠിക്കുക. നമുക്ക് പറയാനുള്ള ഇത്ര ഉള്ളു.
1: ഒരുപാട് സുകുമാർ സാറിന്റെ കാപ്സ്യൂൾ കവിതകൾ പോലെ തന്നെയാണ് രഘുത്തമൻ സാറിന്റെ ഉള്ളത്. ഒരുപാട് കവിതകൾ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്.
0: പുസ്തകം ഇറക്കിയില്ല, ഞാൻ ആ രണ്ട് പുസ്തകം ഇറക്കിയിട്ടില്ല. അത് ആദ്യത്തെ ഒരു പുസ്തകം ഞാൻ സ്വന്തമായിട്ട് ഇറക്കി. പിന്നീട് കാഞ്ചീരവം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ റേഡിയോയിൽ ഞാൻ ഇതേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കാഞ്ചീരവം അത് എല്ലാ ദിവസവും എന്നെയും സുകുമാർ സാറിന്റെ ഒക്കെ നുറുങ്ങ് കവിതകൾ വരുന്നുണ്ട്. കാഞ്ചിയോട് ജയൻ
1: സാറിന്റെ അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ തരാറുണ്ട്.
0: അപ്പൊ പുള്ളി ആകാശവാണിയുടെ സ്റ്റാഫായിരുന്നു. അതിനുശേഷം കാഞ്ചീരവം എന്ന് പറഞ്ഞൊരു സാംസ്കാരിക വേദി ഉണ്ടാക്കി. അതിന്റെ മുഖപത്രം ഇട്ട് കാഞ്ചീരവം മാസിക ഇറക്കി. അതിനകത്ത് ഞാൻ എഴുതാറുണ്ടായിരുന്നു. പുള്ളിയായിട്ട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. കാരണം എന്ന് വെച്ചാല് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നേർവഴി എന്നൊരു പരിപാടിയുണ്ട്. അതിനകത്ത് ഞാൻ രണ്ടു പ്രാവശ്യം പങ്കെടുത്തു.
1: ഇപ്പൊ സാറിന്റെ വീട്ടിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ പറഞ്ഞു. സാറെ, സുകുമാർ സാറെ പോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
0: തീർച്ചയായിട്ടും.
1: ഒരുപാട് സ്ഥലങ്ങളൊക്കെ?
0: ഒരുപാട് സ്ഥലങ്ങളിൽ ഞാന് ജോലി സംബന്ധമായിട്ട് എനിക്ക് അങ്ങനത്തെ ജോലിയെ കിട്ടിയത്. ഇന്ത്യ കംപ്ലീറ്റ് യാത്ര ചെയ്ത്, പിന്നെ കേരളം കംപ്ലീറ്റ് യാത്ര ചെയ്ത്, ഇവിടെയൊക്കെ പലപ്പോഴൊക്കെ വന്നു പോയിട്ടുണ്ട്.
1: മെഡിക്കൽ റബ്ബ് എന്ന് പറയുമ്പോൾ ഒരുപാട്
0: ഇവിടേക്ക് വന്നു പോയിട്ടുണ്ട്. മട്ടന്നൂരൊക്കെ റബ്ബർ സംബന്ധമായിട്ട് വന്നു പോയിട്ടുണ്ട്. ഒരു ജാക്ടോം എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, അവരുടെ ബ്രാഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് 85-86 കാലഘട്ടത്തിലാണ്. പിന്നെ ഇരിട്ടി, ഇരിക്കൂറ്, ശ്രീകണ്ഠാപുരം അങ്ങനെയൊക്കെ കംപ്ലീറ്റ്
1: കറങ്ങിയിട്ടുള്ളത് കണ്ണൂർ.
0: 84 മുതൽ വരാൻ തുടങ്ങിയാണ് കണ്ണൂര്. പിന്നെ അതേപോലെ ചിറ്റാരിക്കാലി, വെള്ളടി, വെള്ളരികുണ്ട്, ഭീമനടി,
1: അത് കാസർഗോഡ്.
0: കാസർഗോഡ് പിന്നെ ഇതിന്റെ കിഴക്കൻ മേഖലകളിൽ ആലക്കോട്
1: ഇങ്ങോട്ടേക്ക് അപ്പൊ വന്നിട്ടുണ്ട്.
0: പിന്നെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പല പല ആവശ്യം മട്ടന്നൂരും വന്നിട്ടുണ്ട് ഒരുപാട്. മട്ടന്നൂര് മറ്റേ നമ്മുടെ ചെണ്ട വിദ്വാൻ ഉണ്ടല്ലോ, പുള്ളിയുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴാ പറഞ്ഞു ആ കാണുന്ന കോമ്പൗണ്ട് പുള്ളിയുടെ
1: ശങ്കരൻകുട്ടി മാരാറ്. ഓക്കെ, അപ്പോ ഈ യാത്രക്കിടവിലൊക്കെ പാട്ട് കേൾക്കാറുണ്ടോ?
0: പാട്ട് കേൾക്കാറുണ്ട്. പഴയ പാട്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പൊ ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ പിന്നെ വെച്ച് കേൾക്കണത് പാട്ടാണ്.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
0: ഇഷ്ടപ്പെട്ടവരും നീലനിലാവൊരു തോണി അത് പറയാൻ. അത് ചെറിയൊരു ചരിത്രം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ 10-ാം ക്ലാസ് തോറ്റി, 4 പ്രാവശ്യം എഴുതി. അപ്പൊ ഒരു പ്രാവശ്യം മേനോനാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പാരലൽ കോളേജ് ഉണ്ട്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പെൺകുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാലത്തേക്ക് ഇടയ്ക്ക് ചായ കുടിക്കാണ്ട് ചായ കടയിൽ കയറും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവസാനമായിട്ട് ഏത് സ്കൂളിൻ്റെ അത് കഴിഞ്ഞിട്ട് പിരിയണ ആ ദിവസമാണ്. ആ ദിവസം കേട്ട പാട്ടാണ് നീല നിലാവൊരു തോണി. ആ പാട്ട് ഞാൻ ഒരിക്കലും
1: കണ്ടോ.
0: പിന്നെ അത് എന്റെ കല്യാണത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോയിരുന്നു എന്റെ കല്യാണത്തിന് വിളിച്ച് വന്ന്.
1: ഇപ്പോഴും
0: ഇടയ്ക്ക് വിളിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യം. അപ്പൊ ഞാൻ ഈ റേഡിയോയിൽ ആവശ്യപ്പെടുമ്പോ ആ പാട്ട് ആവശ്യപ്പെടുള്ളൂ. ഒന്നെങ്കിൽ പുള്ളിക്കാരത്തിൽ ഇത് കേൾക്കുമ്പോൾ അപ്പം തന്നെ വിളിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരികള്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പാട്ട് കേൾക്കാൻ നേരത്ത് വിളിച്ചിട്ട് പറയും ആ പാട്ട് വന്നിട്ടുണ്ട്, അപ്പം തന്നെ വിളിക്കും.
1: അതുകൊണ്ട് ആ പാട്ട് മറക്കാൻ
0: പാടില്ല.
1: അല്ല, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നാൻ പറഞ്ഞു, പാട്ടിയോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ?
0: തീർച്ചയായിട്ടും.
1: ഇപ്പോഴും മനസ്സിൽ ആ പ്രണയം ഒളിഞ്ഞു?
0: തീർച്ചയായിട്ടും
1: ഉണ്ട്.
0: പ്രണയിക്കുകയായിരുന്നു ഞാൻ എന്നുള്ള പാട്ടില്ല, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്.
1: അതേപോലെ
0: പിന്നെ നീലനിലാവൊരു തോണിയാണ് ഞാൻ എവിടെ ചോദിച്ചാലും പറയണം. ആകാശവാണിയിൽ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഫോണോട്ടും ഗാനോത്സവം ഉണ്ടല്ലോ, അതിനകത്ത് വിളിക്കുന്നത്. നല്ല കോപ്പറേറ്റീവ് ആണ്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ
1: സംസാരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആ നഷ്ടപ്പെട്ട പ്രണയിനിക്ക് വേണ്ടി നീലനിലാവൊരു തോണി അരയെന്ന പിട പോലെ.
0: നീലനിലാവൊരു തോണി അരയെന്ന ചിറകുള്ള തോണി. അതിന്റെ മ്യൂസിക്കിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്.
1: സാർ പാട്ട് പാടുവോ?
0: ഇല്ല പാടുവാടു കവിതയല്ലോ. ആ ഉള്ളിന്റെ ഉള്ളിലേക്ക് ബോധ മനസ്സ, ഉപബോധ മനസ്സ്, എന്ത് മനസ്സായാലും ശരിയാണ്, അതിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നേക്കുന്ന ഒരു സാധനമാണ് നീലനിലാവൊരു തോണി.
1: അപ്പൊ ആ പാട്ട് തന്നെ നമ്മള് കേൾപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, വളരെ വളരെ എല്ലാവർക്കും എല്ലാം നന്മകളും.
1: ഓ താങ്ക് യു, ഒരുപാട് സന്തോഷം. ഇത്രയും ദൂരം നമ്മളെ കാണാനും അതുപോലെ റേഡിയോ സ്റ്റേഷൻ സന്ദർശിക്കാനും വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
0: ഓക്കെ.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ ഇപ്പോഴുള്ളത് നീർവേലിയാണ്. അപ്പൊ നീർവേലിയിൽ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്തിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ഏത് ഭാഗത്തേക്കാ പോകണ്ടേ?
2: നമുക്ക് മുഴക്കുന്ന
1: മുഴക്കൊന്ന്. എത്ര മണിക്കാ ബസ്?
2: രണ്ടേ ഇരുപതിനേ
1: ഉള്ളൂ. നേരത്തെ വന്ന് സ്റ്റോപ്പിലിരുന്ന് നല്ല ചൂടല്ലേ?
2: ഓക്കെ,
1: എവിടെയാ താമസം?
2: എവിടെയാ? ഞാൻ മുഴക്കുന്നത് തന്നെ.
1: ഇവിടെ എവിടെ വന്നതാ?
2: ഇവിടെ മോളെ കൊണ്ടുവന്നുണ്ട്, നീർവേലി
1: ആണോ? ഓക്കെ, മോള് എപ്പോഴും വരാറുണ്ടോ?
2: വരും, മാസത്തിലേ വരും, ഓരോ മാസം കൂടുമ്പോൾ വരും.
1: പേരെന്താ?
2: പുഷ്പവല്ലി.
1: പുഷ്പവല്ലി. വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടിലാരുമില്ല.

0: ഒരു മോളേലും മോളെ കല്യാണം കഴിച്ചോണ്ട്
1: മോളെ ഹസ്ബൻഡ് എന്താ പണി?
0: വയറിങ്ങിന്റെ പണിയും അമ്പലത്തിൽ പണി.
1: അമ്പലത്തില്? ഏത് അമ്പലത്തില്?
0: നായിക്കാലി അമ്പലത്തില്. അട്ടന്നൂര് അങ്ങോട്ട്.
1: പിന്നെ മോളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, പോളൊന്നും ചെയ്യുന്നില്ല.
1: കൊറേ ആയ അവിടെ?
0: രണ്ടു കൊല്ലായി.
1: രണ്ടു കൊല്ലായി അല്ലേ? അവരെ വീട്ടിലാരൊക്കെയുള്ളത്?
0: അവരെ വീട്ടിലും ആരും അവര് രണ്ടാളേ ഉള്ളൂ. എല്ലാവരും വീടെടുത്ത് മാറിയതാ. മൂന്നാളാണ്. മൂന്നാളെ അന്യം ഒട്ടനായിട്ട് എല്ലാവരും വീടെടുത്ത് മാറി.
1: അപ്പൊ മോളടക്ക വരുമോ?
0: മോള് വരും. മോളിപ്പം രണ്ടാഴ്ച കഴിഞ്ഞാലും വന്ന് പോയിട്ട് ആന്റി ഇങ്ങോട്ട് വന്ന.
1: ഏച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഞാനാ കൂലിപ്പണി പോന്നെ.
1: സാധാ പണിയാണ്. ഓക്കെ. ഇന്ന് പണി മെനക്ക?
0: ഇന്നൊന്നല്ല, മൂന്നാം ദിവസം വന്നിട്ട്. തിങ്കളാഴ്ച
1: അങ്ങനെ വന്ന് നിക്കൂ?
0: വന്നാ മൂന്നാം ദിവസം ഒറ്റക്കല്ലേ വീട്ടിലുള്ളൂ. അതുകൊണ്ടിങ്ങനെ പണിയൊന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോ ഇങ്ങനെ വന്ന് നിക്കും.
1: പിന്നെ എടിങ്ങും പോയില്ലണ്ടാ? മോള് കൂട്ടിട്ടെല്ലാം
0: കൂട്ടിട്ടെല്ലാം പോകും. എങ്കിലും പോലും ചെയ്യും.
1: എവിടെ പോകാനാ ഇഷ്ടം? അമ്പലങ്ങളിലാണോ ഇഷ്ടം?
0: നമ്മക്ക് അടുത്ത അമ്പലം മുഴക്കുന്ന അമ്പലം മൃഗന്ധ ശൈലി അമ്പലം കെട്ടിട്ടുണ്ടോ? അതിന്റെ അടുത്താണ് നമ്മള്.
1: ഓ അതെയാ?
0: അമ്പലത്തിന്റെ അടുക്ക.
1: ഓക്കേ. നമ്മള് റേഡിയോ പുതുതായി റേഡിയോ കേക്കലുണ്ടോ?
0: കേക്കലുണ്ട്. ഇപ്പേര് പിന്നെ റേഡിയോ എല്ലാം പോയിപ്പോ ടി വി ആയില്ല.
1: മൊബൈലില് ആക്കാൻ പറ്റും.
0: പക്ഷെ എനിക്ക് മറ്റേ ഫോൺ എടുത്തിട്ട് അത്ര ഇതില്ല. സാധാരണ ഫോണില്ല. അങ്ങനെ എനിക്ക് എഴുതി കിട്ടുന്നില്ല. എന്ത് പഠിച്ചാലും എനിക്കത് ആവുന്നില്ല, എടുക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ.
1: റേഡിയോ ഉണ്ടോ വീട്ടില്?
0: റേഡിയോ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പം എല്ലാം വീടിനെല്ലാം പൊളിച്ചു പോയി. ഇപ്പം ടി വി തന്നെ അങ്ങനെ കേൾക്കാനുണ്ട്. റേഡിയോ പാട്ടെല്ലാം ഭയങ്കര, പണ്ടത്തെ പാട്ടെല്ലാം ഭയങ്കര ഇഷ്ടം.
1: സിനിമയെല്ലാം കാണാം?
0: സിനിമയെല്ലാം കാണും, സീരിയലും എല്ലാം കാണും.
1: ഓക്കെ. ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
0: ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആയി ഇപ്പം കാണാതെ. ഇപ്പം കുറേ കൊല്ലം ടാക്കീസെല്ലാം പോയത് പിന്നെ ഇല്ല. ടി വി എല്ലാം വന്നില്ല.
1: പാട്ടെല്ലാം ഇഷ്ടമാണ്? പാട്ട് പഴയ പാട്ടാണ്?
0: പഴയ തന്നെ, പഴയ പാട്ട്.
1: ഓർമ്മയുണ്ട് ഏതെങ്കിലും പണ്ട് ചെറുതാകുമ്പോൾ പാടുന്ന പാട്ടെല്ലാം?
0: എല്ലാം പാടാം, എല്ലാം മാറുന്നതിനെ. അത്ര വലിയൊരു ഓർമ്മ അതൊന്നും അത്ര വലിയ ഓർമ്മയൊന്നും ഇല്ല ഇപ്പൊ.
1: ഓക്കെ. നമ്മൾ ഈ പരിപാടിയിലെ കൂടി ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേൾപ്പിക്ക. ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രേന്റെ ഇഷ്ടമാണ്.
1: ചിത്രേന്റെ പാട്ട് ഇഷ്ടം? അപ്പൊ ചിത്രേന്റെ പാട്ട് വെച്ച് തരാം.
0: റേഡിയോ അല്ലേ? റേഡിയോ ഇല്ലല്ലോ ഇനിയിപ്പോ.
1: റേഡിയോ മോള് മൊബൈലിൽ കേട്ടോട്ടെ അമ്മേന്റെ പരിപാടി. മൊബൈലിൽ കേൾക്കാൻ പറ്റും. ചിത്രയുടെ നല്ലൊരു പാട്ട് വെച്ച് തരാം.

0: കേൾവിയുടെ കേളികൊട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഗാനതരംഗം. കേൾക്കാം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: പ്രണവം ആർട്സിന്റെ

0: മോഹൻലാൽ സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിലെ മറ്റൊരു പ്രധാന ചിത്രമാണ് കമ്മലതള്ളം.
1: ആനന്ദ നടനം ആടിനാർ.
0: മോഹൻലാൽ നിർമ്മാതാവായ പ്രണവം ആർട്സ് പുറത്തിറക്കിയ സംഗീത പ്രാധാന്യമുള്ള മൂന്നാമത്തെ ചിത്രമാണ് കമ്മലതള്ളം. ഹിസൈനസ് അബ്ദുള്ളയും ഭരതവും ഏറ്റുവാങ്ങിയ പ്രേക്ഷകൻ സംഗീത പ്രാധാന്യമുള്ള ഈ കുടുംബ ചിത്രത്തെയും നെഞ്ചോടിച്ചു.

കുടുംബ ചിത്ര സംവിധായകനായ സി ബി മലയിൽ അണിയിച്ചൊരുക്കിയ ഒരു ചലച്ചിത്ര കാവ്യമായിരുന്നു കമലദളം. മോഹൻലാൽ, നെടുമിടു വേണു, പാർവതി, മുരളി, വിനീത്, തിക്കുറിശി, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. കേരള കലാമന്ദിരത്തിലെ നൃത്താധ്യാപകനായ നന്ദഗോപനാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രം. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കലാമന്ദിരത്തിൽ തിരിച്ചെത്തുന്ന നന്ദഗോപൻ മദ്യപാനിയാണെങ്കിലും ജ്ഞാനമുള്ള കലാകാരനാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ചിത്രയും കാഞ്ഞങ്ങാട് രാമചന്ദ്രനും ലതാരാജു, എം ജി ശ്രീകുമാർ, രവീന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ പാടിയ 9 ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ആനന്ദ നടനം ആടിനാൾ, കൈതപ്രത്തിന്റെ വരികൾക്ക് ബിലഹരി രാഗത്തിൽ രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്

കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ്റെ ആലാപനത്തിൽ ഒരു പരമ്പരാഗത ഗാനം കൂടി ഈ സിനിമയിലുണ്ട്. അലൈപായുതേ കണ്ണ എന്നാരംഭിക്കുന്ന ഒരു കൃഷ്ണ

കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ മാസ്മരിക സംഗീതം ലഭിച്ച മറ്റൊരു ഗാനം പ്രേമോദാരനായി അണയൂ നാഥ എന്നാരംഭിക്കുന്നു. യേശുദാസും ചിത്രയുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

സംഗീതസാന്ദ്രമായ മറ്റൊരു ഗാനം സായന്തനം ചന്ദ്രികാലോലമായി എന്നാരംഭിക്കുന്നു. രവീന്ദ്രൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കൈതപ്രത്തിൻ്റെ മറ്റൊരു സൃഷ്ടി. ആലാപനം

സിനിമയുടെ ക്ലൈമാക്സ് ആകുന്ന ഒരു ഗാനമുണ്ട് കമലദളത്തിൽ. സീതാരാമായണം വേദിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് നന്ദഗോപന് ആ അപകടം സംഭവിക്കുന്നത്. സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി എന്നാരംഭിക്കുന്ന ഗാനം, ഗാനത്തിലൂടെ ആസ്വദിക്കുന്ന കഥയുടെ പിരിമുറുക്കം. യേശുദാസ് ആലപിച്ച ഈ ഗാനം രാഗമാലിക രാഗത്തിലാണ്

0: ഗാനതരംഗം. കേൾക്കാം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 31, ഹിജറ വർഷം 1448, റബിയുൽ ആഖിർ 4, ശകവർഷം 1948, ഭാദ്രം 25, 2026 സെപ്റ്റംബർ 16, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.